Stay connected with Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം ആൻഡ് സബാൽ കെയർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. പുതിയ പ്രഭാതം, പുതിയ പ്രകാശം, പുതിയ ചിന്തകൾ, പുതിയൊരു ഉണർവോടുകൂടി നമുക്ക് ആരംഭിക്കാം. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നല്ലൊരു പായസം വെച്ചത് കണ്ടത് ഗ്രീൻ ഫാമിന്റെ ഇൻസ്റ്റ പേജിലാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമരാന്ത് എന്ന സൂപ്പർ ഫുഡ് കൊണ്ട് ഒരു അടിപൊളി ഓണപ്പായസം ഉണ്ടാക്കുന്ന വീഡിയോ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പ് പായസം, അടപ്പായസം അതുപോലെ തന്നെയാണിതും. നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അമരാന്ത് എന്നുള്ള ചെറിയ ധാന്യങ്ങളാണ്, ചെറുധാന്യങ്ങളാണ്. എന്നാലോ സൂപ്പർ ഫുഡിൽ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ്. നമുക്ക് അതുകൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതല്ലാതെ നമ്മളല്ലാതെ സാലഡ്സിലൊക്കെ ചേർക്കാൻ മടിയാണ്, പലപ്പോഴും നമ്മൾ വിട്ടുപോകും. പക്ഷേ ഈ ഓണത്തിന് എത്ര തരം പായസങ്ങളാണ് സുലഭമായി വന്നത്, എന്തെല്ലാം തരം പായസങ്ങൾ കണ്ടു, വാഴക്കൂമ്പ് പായസം വരെ കണ്ടു. ആ ഒരു പോയിന്റിൽ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പായസത്തിൽ അമരാന്ത് കൊണ്ട് പായസം ഉണ്ടാക്കാമെന്ന് ഗ്രീൻ ഫാം തെളിയിച്ചിരിക്കുകയാണ്. നെയ്യിൽ കുറച്ച് അമരാന്ത് വഴറ്റിയെടുത്ത്, ഒരു 200 grams ഉണ്ടാവും, വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക, ശർക്കര. അതിനുശേഷം നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുകോരിയിടുക. പക്ഷേ ഇറ്റ് ഈസ് സോ സൂപ്പർ. ഞാനൊന്ന് ഞാൻ പറഞ്ഞില്ല, ഷിയാ സീഡ്സിന്റെ ആളാണ് ഞാൻ. രാവിലെ ഉണരുന്നത് തന്നെ ഒരു വാം വാട്ടർ വിത്ത് ഷിയാ സീഡ്സ് കുടിച്ചിട്ടാണ് എണീക്കുന്നത്. പക്ഷെ ഇത് കണ്ടതിന് ശേഷമാണ് അമരാന്തിന്റെ ഈ ഒരു പരീക്ഷണം. കാരണം ഈ ഓണം ഗിഫ്റ്റിനകത്ത് സൂപ്പർ ഫുഡ്സ് മാത്രമല്ല, ഗ്രീൻ ഫാമിന്റെ എല്ലാ പ്രോഡക്ട്സും നമ്മളുടെ കൈകളിലേക്ക് വന്നു. ഒരുപാടധികം ലിസണേഴ്സിന് ലഭിച്ചു. ഞങ്ങളുടെ ഹോൾ ഹോം എഫ് എം ഫാമിലിക്കും ആ ഒരു ഗിഫ്റ്റ് ഗ്രീൻ ഫാം എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ഏറ്റവും പവിത്രമായ ദിനത്തിൽ ഒരു പായസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം പാൽപായസം ഇഷ്ടപ്പെട്ടവന്റെ ദിവസമാണല്ലോ ഇന്ന്. അതുകൊണ്ട് അമരാന്ത് പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് സോ ഡെലിഷ്യസ്. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
3: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം നല്ല മാർക്കോടുകൂടി പഠിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾ ചെയ്യണം, അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ നമ്മൾ അനുഭവിച്ച
0: രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം നല്ല മാർക്കോടുകൂടി പഠിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ

0: ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ ഉള്ള സ്കൂളുകളിൽ അതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് വളരെ മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പൊ പണം എങ്ങനെ സമ്പാദിക്കണം, പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണം, സമയത്തെ, ടൈം ഈസ് വാല്യുബിൾ, സമയത്തെ എങ്ങനെ വിലമതിക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതും കൂടെ ഈ പാഠപുസ്തകത്തിൽ ചേർക്കേണ്ടതാണ്, സിലബസിൽ ചേർക്കേണ്ടതാണ്. ഒരുപാടധികം മോറൽ സ്റ്റോറീസ് വരുന്നുണ്ട്, അതിലെല്ലാം ഈ ഒരു കഥാംശങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരച്ഛനോ അമ്മയ്ക്കോ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾ, പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു, നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, ഔട്ടിങ്ങിന് പോകാറുണ്ട്, പിന്നെ നല്ല മാർക്ക് ഒരു കുട്ടിയുടെ കഴിവ് തെളിയിച്ചേക്കാം, പക്ഷെ നല്ല സ്വഭാവമാണ് അവനെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാക്കുന്നത് എന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ആരാണ് ഏറ്റവും നല്ല മാർക്കോടെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുന്നത് എന്നൊരു ചോദ്യം വന്നിരുന്നു. അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതെ, മറ്റുള്ളവരാൽ അസ്വസ്ഥരാകാതെ ആര് ജീവിക്കുന്നുവോ അവരാണ് ഡിസ്റ്റിങ്ഷനോടുകൂടി മാർക്ക് നൽകേണ്ടത്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: അങ്ങനെ ചാടുന്ന കുതിര
1: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, അപ്പൊ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
0: അപ്പൊ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
6: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: കിംവദന്തികൾക്ക് വേഗത കൂടുതലാണോ? എന്താണ് ഈ കിംവദന്തി? പെട്ടെന്ന് എവിടെന്നാ വന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ചേരുന്ന ഒരു ഗാങ്ങിലാണെങ്കിൽ കുറച്ച് കുറച്ച് ഗോസിപ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സ് റിഫ്രഷ്ഡ് ആകുമെന്ന് പറയാറുണ്ട്. നെഗറ്റീവ് തോട്ടാണ് രാവിലെ എൻ്റെ ഈ പ്രോഗ്രാമിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും കിംവദന്തിക്കുള്ളിലെ ഒരു കിംവദന്തി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതായത്, ഒരു മനുഷ്യൻ ഒരു കഥ തുടങ്ങി എന്ന് വെച്ചോളൂ. ഒരാരെങ്കിലും രണ്ടുപേർ ചേർന്ന് ഒരു കഥ പറഞ്ഞു തുടങ്ങി, അത് 10 പേർ ആവർത്തിച്ചു വരുമ്പോൾ കഥയുടെ രൂപഘടന തന്നെ മാറിയേക്കാം. അതൊരു 100 പേർ വിശ്വസിച്ചേക്കാം. അങ്ങനെ ഒടുവിൽ ഒരു നുണ എന്നത് ഒരാളുടെ മറ്റൊരാളുടെ സത്യമായി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും നടക്കാറുണ്ട്. കിംവദന്തികൾക്ക് വേഗത കൂടുതലാണെങ്കിൽ സത്യത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര തന്നെ മറച്ചു വെച്ചെന്നിരിക്കട്ടെ, അതൊരിക്കൽ പുറത്തു വരുമെന്നൊരു ആത്മവിശ്വാസം നമ്മുടെ എല്ലാവരുടെയും സത്യവും നീതിയും ന്യായവും കാത്തു രക്ഷിക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടായേക്കാം. അതുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം, ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതൊക്കെ വെറുതെയാണോ? ചുമ്മാ പൊളി പറയല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ഫ്രണ്ട്സിനോട് പറയാറില്ലേ. പക്ഷെ എന്നാ പോലും അന്നാ ബാക്കി പറ കേക്കട്ടെ എന്നൊരു ഔത്സുഖ്യം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ലാത്തയോ കേൾക്കാത്തയോ ഒരു കാര്യത്തിന്റെ തുമ്പ് പിടിച്ച് അത് മറ്റൊരാളോട് പറയാൻ ഒരു വ്യഗ്രത നമ്മൾ അറിയാതെ ഉണ്ടാകാറുമുണ്ട്. ഇത് സത്യമാണെന്ന് ഉറപ്പ് വരുത്താതെ തന്നെ നമ്മൾ പറഞ്ഞു പരത്തിയേക്കാം. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ മറ്റൊരു നാവായി ചിലപ്പോൾ നമ്മൾ മാറിയേക്കാം. കാരണം ഒരു വാക്കെന്നത് ഒരാളുടെ ജീവിതത്തെ മുറിപ്പെടുത്തിയേക്കാം. പക്ഷേ ഒരു സത്യം ഒരാളുടെ ജീവിതത്തെ രക്ഷിക്കുകയും ചെയ്യും. കേട്ടതെല്ലാം പറയരുത്, അറിഞ്ഞ സത്യം മാത്രം പറയുക. കാരണം നുണകൾ കേൾക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ? ഒരു ചോദ്യവും ചോദിക്കാതിരിക്കുക. അപ്പോൾ ഒരു നുണയും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല, ഒരു ചെറിയ മെസ്സേജ് മാത്രം. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിജയത്തിന്റെ ഭ്രമണ പഥത്തിൽ തിരിച്ചെത്തി ഐ എസ് ആർ ഒ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ജി എസ് എൽ വി എഫ് 17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുമുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് 1A വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് 17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് 1A. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകൾ, നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾ, ഒടുവിൽ ശ്രീഹരിക്കോട്ട ിൽ നിന്ന് ജി എസ് എൽ വി എഫ് 17 കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകൾ ഉൾപ്പെടെ തുടർച്ചയായി നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS 05 എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ ഇത് രാജ്യത്തിന് കരുത്താകും. സ്ത്രീകളെ സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ മറുപടിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് 2ാം സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും കാന്തപുരം. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠനവും താമസവും സൌകര്യങ്ങളും സൌജന്യമായി നൽകുന്നുവെന്ന് കാന്തപുരം. മുഖ്യമന്ത്രി വി ഡി സതീശനും സി പി എം നേതാക്കളും ബി ജെ പിയും കാന്തപുരത്തിന്റെ പ്രസ്താവന തള്ളി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. അതിനിടെ കേരളം പദ്ധതിയുടെ ഭാഗമാകണമെന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ എ ഡി ജി പി പി വിജയന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഉത്തരവിറങ്ങി. ഐ ജി എസ് സതീഷ് ബിനോ, എസ് പി വിക്രമൻ, ഡിവൈഎസ്പിമാരായ ഷൈജു പി എൽ മാത്യു തുടങ്ങിയവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ. മെസ്സിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്തേക്ക് പണമയക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ നടന്നെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു കായിക വകുപ്പിന്റെ റിപ്പോർട്ട്. ഇത്ര ഗുരുതര ആരോപണങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് അടിയന്തര അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുന്നില്ലെന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട്. വിശദമായി പഠിച്ച് സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തത്. കണ്ണൂരിൽ വീണ ജോർജിനെ കെ എസ് യു പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഉത്തരവിറങ്ങി. കെ പി 4ാം ബറ്റാലിയൻ കമാൻഡന്റ് യു പ്രേമനും കണ്ണൂർ എ സി പി എം പി ആസാദിന്റെയും നേതൃത്വത്തിൽ സംഘത്തിൽ 6 അംഗങ്ങൾ കൂടിയുണ്ട്. റെയിൽവേ ഇൻസ്പെക്ടർ ജി എസ് സജിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 3 SIമാർ 2 ASIമാരും സംഘത്തിൽ. സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് മുൻപ് പുനർമൂല്യനിർണയം ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഫീസടയ്ക്കാതെ പരീക്ഷ എഴുതിക്കണമെന്ന നിർദ്ദേശവുമായി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ. ഉന്നത വിദ്യാഭ്യാസ വൈസ് ചെയർമാൻ സർവകലാശാല വൈസ് ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സിപിഎം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയുമായി ഡൽഹിയിൽ. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് പി ബി യോഗം ചേരുന്നത്. വിശാല സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ജനറൽ സെക്രട്ടറി എം എ ബേബിയെ കൂടാതെ പി ബിയിൽ നിന്ന് ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണമെന്നതും യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ മുന്നണി തർക്കം പി ബി ചർച്ച ചെയ്യും. സിപിഐയെ കൂടെ നിർത്തി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി താൽപര്യം. കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ആദ്യ പിളർപ്പ്. പാർട്ടിയുടെ മുൻ വോളണ്ടിയറായ മനീഷ് ബ്രഹ്മഭട്ടിന്റെ നേതൃത്വത്തിൽ വിമത നീക്കം. സംഘടനയിൽ നിന്ന് വിട്ടുപോയ മനീഷ് കോക്രോച്ച് ജനതാ പാർട്ടി ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള സി ജെ പി നേതൃത്വത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ടാണ് പിരിഞ്ഞുപോകുക. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് എസ് ജയശങ്കറും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അൽഖിയാദ സിഗ്നൽ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. അൽ ഇത്തിഹാദ് റോഡിൽ നിന്ന് അബുഹൈൽ സലാഹുദ്ദീൻ റോഡുകളിലേക്ക് പോകുന്ന ഭാഗത്താണ് പുതിയ വരി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. വിശദവാർത്ത 8 മണിക്ക്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning. Welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshay aanu samayam. 7 manu kazhinju 10 minute. Angane mattoru weekend kooda velliyazha September 4th thiyathilekku ethu nilkkunnu. Very good morning, Mini Padma. Namaskaram.
2: Very good morning. Fall 7 times, stand up 8 ennaanu oru Japanese proverb, oru palamozhi parayunnathu. Etra thavana nammal thottu kazhinjalum veenu kazhinjalum avade ninnu eneekanam. Parajayam ennu parayunnathu jayathinte ediraayittulla vaakkalla, adu jayathinte oppamulla vaakkaanu ennaanu parayunnathu. Oru weekendinodu aduthirikkunnu September 4 റബിയ ലെവൽ ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ISRO-യിൽ നിന്ന് വരുന്നത് ഏറ്റവും സന്തോഷമുള്ള വാർത്തകൾ. കാരണം തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ, 7 മാസത്തെ ഇടവേള, ISRO-യുടെ കരുത്തുറ്റ തിരിച്ചു വരവിലാണ് നമ്മൾ ആ തുടക്കത്തിലെ ജാപ്പനീസ് പ്രൊവേർബ് പറഞ്ഞു തുടങ്ങിയത്. എത്ര വീണു കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരും. പരാജയങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കരുത്തോടെ തിരിച്ചു വരുന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായിട്ടുള്ള ISRO-യുടെ ചരിത്രം. കഴിഞ്ഞ 7 മാസമായുള്ള ഇടവേളയ്ക്ക് വിരാമമിട്ട് ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും ഒരു റോക്കറ്റ് എഞ്ചിൻ ജ്വലിച്ചു. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 2:55 EOS-05 എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വഹിച്ചുകൊണ്ടുള്ള GSLV റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ഉപഗ്രഹം ഉദ്ദേശിച്ചതുപോലെ തന്നെ സബ് ജിയോസിൻക്രൺസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിച്ചതായി ISRO അറിയിച്ച അവരുടെ സന്തോഷ പ്രകടനം, അവരുടെ കയ്യടികളൊക്കെ ആയിരുന്നു ഇന്ന് പുലർച്ചെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കാഴ്ചയെ മനോഹരമാക്കിയത്.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എനിക്ക് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നതുപോലെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് ISRO-ക്ക് ഈ ഒരു വിക്ഷേപത്തിന്റെ വിജയം. രാവിലെ ഞാൻ എണ്ണീറ്റ് കഴിഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കും മുഴുവൻ ഇതിന്റെ ISRO ഇസ് ബാക്ക് എന്നാണ് പറയുന്നത്. ചിലർ ISRO എന്ന് പറയുന്നത്
2: ഭ്രമണപഥത്തിലേക്ക്, വിജയത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് ISRO തിരിച്ചെത്തി. ഈ വർഷം January 12 നടന്ന PSLV-C62, അത് നമുക്കറിയാം, ദൗത്യത്തിന്റെ പരാജയത്തിന് ശേഷം ISRO നടത്തുന്ന ആദ്യത്തെ വിക്ഷേപണമാണിത്. അന്ന് റോക്കറ്റിന്റെ 3rd ഘട്ടത്തിലുണ്ടായ തകരാറ് കാരണം ഉപഗ്രഹത്തെ കൃത്യമായിട്ട് ഭ്രമണപഥ ത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. EOS-N1 അന്വേഷ എന്നാണ് ആ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു അതിന്റെ പ്രധാന പേലോഡായിട്ട് വന്നത്. ഇതുകൂടാതെ നിരവധി വാണിജ്യ ഉപഗ്രഹങ്ങളും ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിട്ട്, ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. വീണ്ടും നമ്മുടെ ISRO വിജയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് പരാജയങ്ങൾ, പരാജയപ്പെടുമ്പോഴൊക്കെ ISRO-യുടെ പേരാണ് അവിടെ മുഴങ്ങിക്കേൽക്കുന്നത്. ജയിക്കുന്ന സമയത്ത് അത് ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും പേരുകൾ വരും. പക്ഷെ പരാജയത്തിന്റെ പേരിൽ എപ്പോഴും ISRO പരാജയപ്പെട്ടു എന്നാണ് പറയുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കൊരു സങ്കടം ഉണ്ടാവാറുണ്ട്. ഇന്ന് ആ സങ്കടത്തെയൊക്കെ മായ്ച്ചുകൊണ്ട് ISRO-യിലെ സയന്റിസ്റ്റുകൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചിരിക്കുക.
1: തീർച്ചയായിട്ടും, എന്തായാലും അത് തന്നെയാണ് എല്ലായിടത്തും ചരിത്രം കുറിച്ച് ISRO എന്ന് പറയുന്ന എല്ലാ പത്രങ്ങളുടെയും ആദ്യ വാർത്ത തന്നെ അത് തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ
2: സാധിക്കുന്നത്. നാളത്തെ പത്രങ്ങളുടെ ഏറ്റവും നല്ല ചിത്രങ്ങളായിട്ട് വരുന്നതും ഇന്നിപ്പോൾ ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയെ തീ പിടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ISRO-യുടെ ആ തിരിച്ചു വരവ് ആഘോഷിക്കുകയാണ് ഇന്ത്യ മുഴുവനും. അടുത്ത വാർത്ത, എന്റെ മുഖം എന്റെ തല, ട്രംപിന്റെ മുഖമുള്ള നാണയം ഇറക്കി US എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. വാഷിംഗ്ടണിൽ നിന്നുള്ള വാർത്തയാണ്. US-ന്റെ 250th സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ $1 നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റിന്റെ മുഖം ആലേഖനം ചെയ്ത പ്രത്യേക നാണയം US Mint ബുധനാഴ്ചയാണ് വിപണിയിൽ എത്തിച്ചത്. നാണയത്തിന്റെ മുൻവശത്ത് ട്രംപിന്റെ മുഖം, മറുഭാഗത്ത് അമേരിക്കയുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള ഗ്രേറ്റ് സീലുമുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള നാണയത്തിന്റെ മുകൾ ഭാഗത്ത് ലിബർട്ടി എന്നും താഴെ 1776 എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു നാണയമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഹോർമോസ് കടലിടുക്കിന് ബദൽ പാതയുമായി സിറിയ മികച്ച നീക്കമെന്ന് ഡൊണാൾഡ് ട്രംപും പറയുന്നുണ്ട്. അപ്പൊ ഈ റൂട്ട് വേണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് നമുക്കറിയേണ്ടത്.
2: ഇതിങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ, ഇറാൻ ഇങ്ങനെ ബലം പിടിക്കുമ്പോൾ എന്തായാലും ബദൽ മാർഗങ്ങൾ ആയല്ലേ പറ്റൂ എന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. അത് സിറിയ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഒമാൻ വേറെ രീതിയിൽ പോകുന്നെങ്കിൽ, എല്ലാറ്റിനെയും താങ്കൾ സ്വാഗതം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതേസമയം ഹോർമോസിന് ട്രംപിന്റെ പേരിടാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് സത്യം?
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ജയ്ശങ്കർ യുക്രൈനിൽ സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്.
2: അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ റഷ്യയിൽ നിന്ന് പിന്നെ ഇന്ധനം വാങ്ങിയത് കൊണ്ട് യുദ്ധം തീരുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊന്നും യുദ്ധം തീരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല നയതന്ത്രം വേണം, ഏറ്റവും നല്ല സംസാരം വേണം, എല്ലാവരും യുദ്ധത്തിനോട് എതിരായിട്ട് നിൽക്കണം, എങ്കിലേ അത് തീരുമെന്ന് ജയ്ശങ്കറിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ രാജ്യങ്ങൾ മുൻകൈ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ അതിന്റെ മുൻനിരയിൽ നിന്ന് ആ ഒരു സമാധാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമെന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യുക്രൈനിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പ്രധാന ഇന്റർനാഷണൽ ന്യൂസുകളായിട്ട് പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
2: കേരളത്തിൽ വരുന്നത് PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പ്. PM ശ്രീയിൽ LDF സർക്കാർ ഒപ്പിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ആയുധമാക്കിയിരുന്നു. ഭരണത്തിലെത്തിയപ്പോൾ അതിന് വിരുദ്ധമായ നിലപാട് ഉണ്ടാകരുതെന്ന അഭിപ്രായം കൂടുതൽ അംഗങ്ങളും മുന്നോട്ട് വെച്ചു. സർക്കാർ പാർട്ടി ഏകോപനം വേണ്ടത്ര ഉണ്ടാകുന്നില്ലെന്ന പരാതി പ്രവർത്തകരിൽ നിന്ന് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടായിരുന്നു നേതാക്കളുടെ വിമർശനം. AICC പറയുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ട, അത് കേരളത്തിന് വേണ്ട എന്ന്. ദീപാ ദാസ് മുൻഷി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് PM ശ്രീയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ്. എന്തായാലും അത് പഠിക്കാൻ വെച്ച ഉപസമിതി പറയുന്നു അതിന്റെ ഇടയിലും അവർക്ക് എതിർപ്പ്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് വന്നിരിക്കുന്നത് കേരളം ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്കണമെന്ന ഒരു ആഗ്രഹമാണ് തങ്ങൾക്കുള്ളത് എന്നൊരു അഭിപ്രായം കേന്ദ്രവും പറയുമ്പോൾ കേരളം ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും? ഇത് രാഷ്ട്രീയപരമായിട്ട് മാത്രം, കേരളത്തിന്റെ വിദ്യാഭ്യാസമല്ല, UDFനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയപരമായിട്ടും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് PM ശ്രീയിലെ ഒപ്പുവയ്ക്കൽ.
1: തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയം സ്റ്റാൻഡിലെ ഫ്രണ്ടിൽ നോക്കാമെങ്കിൽ വലിയ കുഴിയുണ്ട്. അപ്പൊ അതിന് തലക്കെട്ടായിട്ട് കൊടുത്തേക്കുന്നത് ആന വണ്ടിക്ക് വാരിക്കുഴി ഒഴുകി കോട്ടയം എന്നാണ്. സ്റ്റാൻഡിലേക്ക് പ്രവേശക വാർഡത്തിലെ വലിയ കുഴി കാണിച്ചിട്ടാണ് ഇത്തരത്തിലൊരു തലക്കെട്ട് ഇന്ന് കൗമുദിയുടെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത് കേട്ടോ.
2: നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇന്ന് നാളെയും IIM ക്ലാസ്. AI കാലത്തെ ഭരണം മുതൽ വയോജനക്ഷേമം വരെ പഠിക്കും. അങ്ങനെ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന്. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിസഭ മുഴുവൻ വെള്ളി ശനി ദിവസങ്ങളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കും. അങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന പഠിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അവരും കൂടി ഒന്ന് അറിയട്ടെ അല്ലേ. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം എന്ന ദ്വിദിന നേതൃശില്പശാലയിലാണ് മന്ത്രിമാർ പങ്കെടുക്കുക. IIMൽ താമസിച്ചിട്ടാണ് പഠനം. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങൾ, തന്ത്രപരമായ സമീപനങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് മന്ത്രിമാരെല്ലാം തന്നെ കോഴിക്കോട്ടെത്തിയിട്ടുണ്ട്. വിഷയങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങൾ ഉളവാക്കുന്നതിനുള്ള സമീപനം, കാലാവസ്ഥാ പ്രതിരോധം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിനുള്ള സാധ്യത, ക്ലാസുകൾ നയിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIM അധ്യാപകരോടൊപ്പം ജപ്പാനിലെ ക്യൂ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് സെഷനുകൾ നയിക്കുന്നത്. ആരോഗ്യവും ക്ഷേമവും സംബന്ധിച്ച പ്രത്യേക സെഷന് അരവിന്ദ് ഐ കെയർ സിസ്റ്റം ചീഫ് മെഡിക്കൽ ഓഫീസറും ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ അരവിന്ദ് ശ്രീനിവാസ്, അങ്ങനെ വിദഗ്ധരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ മന്ത്രിമാരെ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എത്തുമ്പോൾ രസകരമായിരിക്കില്ലേ അക്ഷയ്? അത് അവരിങ്ങനെ കുട്ടികളായിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയും പുതിയ പഠന രംഗത്തേക്കൊക്കെ വരുന്നത് കാണുമ്പോൾ വലിയൊരു സന്തോഷമുള്ള വാർത്തയാണ്.
1: അല്ലെ, നമുക്ക് ഈ പുതിയ ടെക്നോളജി അറിഞ്ഞ് നമ്മുടെ നാടിനെ നയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞതിന് ഇതൊരു മൊഡ്യൂളാക്കുക, എല്ലാ മന്ത്രിസഭയ്ക്കും ഇത് വെക്കുക, ഒരു പരീക്ഷ വെക്കുക, പാസ്സാകുക, കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നേ. നമുക്ക് ഈ പുതിയ ടെക്നോളജി അറിഞ്ഞ് നമ്മുടെ നാടിനെ നയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞതിന് ഇതൊരു മൊഡ്യൂളാക്കുക, എല്ലാ മന്ത്രിസഭയ്ക്കും ഇത് വെക്കുക.

0: എന്ന നിലപാടുള്ളവരല്ല തങ്ങൾ എന്ന് അദ്ദേഹം തൃശൂരിൽ ഒരു ചടങ്ങിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. കാരന്തൂർ മർക്കസിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. 1000-ൽ അധികം കുട്ടികൾ പഠിക്കുന്ന അവിടെ പഠിപ്പിക്കുന്നതും സ്ത്രീകൾ അവർക്ക് ഭക്ഷണം, വസ്ത്രം, താമസവും എല്ലാം കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ അങ്ങനെ കുഴിച്ചു മൂടി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല. സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നും സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങിയാൽ അത് വലിയ നാശത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്ത് വരുന്നു, CPI നേതാക്കൾ രംഗത്ത് വരുന്നു, BJP രംഗത്ത് വരുന്നു, മുസ്ലിം ലീഗ് കരുതലോടെ പ്രതികരിക്കുന്നു. TK ഹംസ, KT ജലീൽ എന്നീ ഇടതു നേതാക്കൾ കുറച്ചുകൂടെ ഒരു കാന്തപുരം ചായവോടുകൂടി സംസാരിക്കുന്നതൊക്കെ കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസം. ഇപ്പൊ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കുറച്ച് വിവാദമായോ വേദനിപ്പിച്ചോ എന്ന് തോന്നിയപ്പോൾ കാന്തപുരം അതിലൊരു വിശദീകരണം കൊടുത്തിരിക്കും.
1: തീർച്ചയായിട്ടും CPM രണ്ട് ശരി വർഷങ്ങൾക്ക് ശേഷം കേട്ടു എതിർ ശബ്ദം എന്ന് പറയുന്ന ഒരു വലിയ തലക്കെട്ട് കൊടുക്കുന്നു.
0: CPI-ക്കകത്തും പ്രശ്നമുണ്ട്, CPM-നകത്ത് പ്രശ്നമുണ്ട്. ഇന്ന് CPM നേതൃയോഗങ്ങൾ ഡൽഹിയിൽ ചേരാനിരിക്കെ CPI CPM തന്നെ ഉറപ്പിച്ചു നിർത്തണം, അങ്ങനെ വിട്ടുപോകേണ്ടവരല്ല, കുറച്ചുകൂടെ വിട്ടുവീഴ്ച CPM ചെയ്യണമെന്നൊരു വാർത്തയും കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നു.
1: അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, കണ്ണൂരിലെ വീടിന് മുന്നിൽ പോലീസ് സ്റ്റേഷൻ, വീടിന് സെക്യൂരിറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയുമായി പിണറായി വിജയൻ എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്
0: ഇന്നലെ നമ്മൾ പറഞ്ഞു.
1: അത് തന്നെയായിരിക്കില്ല, അതിന് മുന്നിൽ എനിക്ക് തോന്നുന്നത് അതൊരു പോലീസ് സ്റ്റേഷൻ പോലെ ആക്കി എന്നുള്ള രീതിയിലായിരിക്കും പ്രചരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല,
0: അല്ല, അങ്ങനെ പോലീസുകാർ മുഴുവൻ സമയം ഇരിക്കുമ്പോ പിന്നെ അത് പോലീസ് സ്റ്റേഷനായിട്ട് മാറില്ലേ എന്നാണ് സംശയം. ഒരിക്കലും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ വരില്ലല്ലോ. പ്രതിപക്ഷ നേതാവിന് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ കാലങ്ങളായിട്ട് ആ ഒരു പിന്നെ ജീപ്പ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്.
1: ഓ ശരി, ഈ നമ്മൾ മറ്റൊരു വാർത്ത, നമുക്ക് നേപ്പാളിലെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, 6 ദിവസം 100 രക്ഷാദൌത്യങ്ങൾ പൂർത്തിയാക്കി നേപ്പാളിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റൻ പ്രിയ അധികാരി എന്ന് പറയുന്ന ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രവും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു നമുക്ക് അതൊരു എന്താ പറയുന്ന ഒരു സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്.
0: ഇപ്പോഴും നമുക്ക് സങ്കടമാണ്, കാരണം ഇപ്പോഴും നേപ്പാളിലെ പ്രളയത്തിൽ കാണാതായ ഒരു 5000-ത്തിനടുത്ത് പേര് കാണാനില്ല, അവരെവിടെയാണ് ഒന്നുമില്ല. തുരങ്കത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു 500 പേരുണ്ട്, അവരെ കുറിച്ചൊരു വിവരമില്ല. 561 വിദേശികളുണ്ട്, അവരെ കുറിച്ചൊരു വിവരമില്ല. പക്ഷെ അപ്പോഴും നേപ്പാൾ സൈന്യത്തിന്റെ ആ ഒരു ശക്തിയിൽ 11,000-ത്തിലധികം ആളുകൾ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അടക്കം അവർക്ക് രക്ഷപ്പെടുത്താനും നേപ്പാൾ സൈന്യത്തിന്റെ ആ ഒരു നല്ലൊരു മനസ്സ് നമ്മൾ ആ നേപ്പാൾ എന്നല്ല, നമ്മുടെ ഇന്ത്യൻ സൈന്യം, ലോകത്തിൽ ഏത് സൈന്യം അങ്ങനെ തന്നെയാണ് ജനങ്ങളോട് പെരുമാറുക. ആപത്തിൽ പെടുമ്പോൾ അവരുടെ കൈകൾക്ക് വല്ലാതൊരു സ്നേഹസ്പർശം ഉണ്ടാവും സൈനികരുടെ. അപ്പോൾ അത് കാണിക്കുന്നൊക്കെ കണ്ട് എന്തായാലും നേപ്പാളിൽ കൂടുതൽ പ്രളയം ഉണ്ടാവാതിരിക്കട്ടെ, കൂടുതൽ ആളുകൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ വാർത്തയ്ക്ക് വേഗം വേഗം വരട്ടെ അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മുടെ റീവാലുവേഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലം വൈകിയാല് സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് ഫീസ് വീണ്ടും അടക്കേണ്ടി വരരുത് എന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, കേരളത്തിന്റെ
0: അടക്കാൻ പാടില്ലല്ലോ, അവരുടെ പ്രശ്നം കൊണ്ടാണല്ലോ വൈകുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു റീവാലുവേഷൻ എന്തായാലും എല്ലാവരും കാത്തിരി, കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സംഭവം കൂടെയാണത്.
0: മന്ത്രി പിന്നെ വളരെ റോജിയം ജോൺ വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു സർക്കുലർ പോയിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ പൈസ അടക്കണ്ട, ഒരു തവണ അടച്ചു, റീവാലുവേഷൻ വൈകി, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പണം വാങ്ങണ്ട എന്നുള്ളത് നല്ലൊരു നിലപാടാണ്.
1: ഈ നമ്മുടെ കാലടി സർവകലാശാലയിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒരു 10-17 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നു.
0: കാരണം ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 സീസാ തോമസ് കൊടുത്ത പിന്നെ അതിനുശേഷം ഒട്ട് FIR-ലാണ് വധശ്രമവും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നത്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: 1. Pistol number 1634-7271.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
5: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ C-Judge ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
6: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: ഞാൻ കാത്തിരിക്കും.

0: മലയാളിഡ വിത്ത് ഷീബ ഓൺലി ഓൺ ഹോം 92.2 FM. മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
3: ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? നിങ്ങൾ ആരും പറയാതിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ്, അഷ്ടമി രോഹിണിയാണ്. ആ വാർത്ത നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
4: വലിയ ആഘോഷമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. സ്പെഷ്യൽ ദർശനങ്ങളൊക്കെ തന്നെ എനിക്ക്
3: മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ പിന്നെ തിരുവോരങ്ങളിലൊക്കെ ആ ഒരു ബാലഗോകുലം പിന്നെ ഘോഷയാത്രയൊക്കെ നടക്കുന്ന രസകരമായിട്ട് യൂണിക്കണ്ണന്മാരൊക്കെ നടക്കുന്ന കാഴ്ചയും അതിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളും അതിന്റെ ഘോഷവും ഒക്കെ ആയിട്ട് നല്ല രസം. ഇന്ന് വൈകിട്ട് മഴയൊന്നും ഇല്ലാതിരിക്കട്ടെ, എല്ലാവരും നല്ല രീതിയിൽ അത് ആഘോഷിക്കട്ടെ.
4: എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഒരുപാട് കൃഷ്ണന്മാർ ഇങ്ങനെ ഒരുങ്ങി, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഒരുങ്ങിയിട്ട് നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ അത് ഭയങ്കര രസമാണ്. ഇന്നാണെന്ന് ഞാനത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും നാടുകളിലൊക്കെ നല്ല ഫോട്ടോയും വീഡിയോസും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. അപ്പോൾ
3: യെസ്, അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കായിക വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് മഴയുടെയും ചൂടിന്റെ ഒക്കെ വാർത്ത പറയാം. റെക്കോർഡുകൾ തകരും, വരുന്നത് ചുട്ടുപൊള്ളും കാലം. 1000 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന എൽനിനോ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ലോകം. ആഗോള കാലാവസ്ഥയെ തലകീഴായിട്ട് മറിക്കുന്ന എൽനിനോ പ്രതിഭാസം കൺമുന്നിൽ വൻതോതിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ചൂട് സംബന്ധിച്ച സകല മുൻകാല റെക്കോർഡുകളും തകർക്കുമെന്നും വരും മാസങ്ങളിൽ ഭൂമിയെ കടുത്ത വരൾച്ചയിലേക്കും പ്രകൃതി ദുരന്തങ്ങളിലേക്കും തള്ളിവിടുമെന്നും യു എൻ കാലാവസ്ഥാ ഏജൻസി WMA പറയുന്നുണ്ട്. നിലവിലെ പസഫിക് സമുദ്രത്തിലെ താപനില കഴിഞ്ഞ 1000 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന എൽനിനോ പ്രതിഭാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ഈ വർഷം അവസാനത്തോടെ പാരമ്യത്തിലെത്തും, അടുത്ത വർഷം ഫെബ്രുവരിയോടെ തുടരും എന്നാണ് പറയുന്നത്. ശാസ്ത്രത്തിൽ ഇനി സംശയങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ഭൂമി ഇപ്പോൾ അപകട മേഖലയിലാണെന്നും യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ കടുത്ത ചൂടിലേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്.
4: തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്ക് നമുക്ക് അത്രയും ചൂട് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഡ് ആണ്. പക്ഷേ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഈ തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് പോകുമ്പോൾ അത് എക്സ്ട്രീം ഹീറ്റിലേക്കാണ്, ഒപ്പം യുവിയുടെ ആ ഒരു റേസും അവർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് അഡ്വേഴ്സ് എഫക്ട്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കാട്ടുതീ പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ വൻതോതിൽ നമ്മൾ ഈ വർഷം കണ്ടതുമാണ്. ഈ
3: സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. അത് മോശം രീതിയിൽ ഉപയോഗിക്കാനാണ് എപ്പോഴും യുവതലമുറയിലേക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. ഈ കാക്കനാട് നടന്ന ഭാരത് മാതാ കോളേജിൽ നടന്ന ഒരു സംഭവമാണ്. അധ്യാപകരുടെയും സഹപാഠികളുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന പരാതിയിൽ തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ 2 വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിയെ തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോളേജ് അധികൃതർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വിദ്യാർത്ഥിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോളേജിൽ വിവിധ പരിപാടികളുടെ ഔദ്യോഗിക ചിത്രീകരണ ചുമതല വഹിച്ചിരുന്ന വിദ്യാർത്ഥി കൂടിയാണ്. ഇയാൾ പരിപാടിക്കിടെ പകർത്തിയ ചിത്രങ്ങൾ വീഡിയോകൾ മോർഫ് ചെയ്ത് അശ്ലീല രീതിയിലാക്കിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഒന്ന് ആലോചിച്ചൊക്കെ, സ്വന്തം കൂടെ നടന്നിരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോ എടുക്കുക, അധ്യാപകരുടെ ഫോട്ടോ എടുക്കുക, ഈ ചിത്രീകരണത്തിന് ആ അധ്യാപകരെ എത്ര വിശ്വാസ്യതയോടെ ആയിരിക്കും ഈ ഒരു വിദ്യാർത്ഥി ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അതൊക്കെ കളഞ്ഞു കുളിച്ചിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ആളുകളെ, സ്വന്തം സഹപാഠികളല്ലേ, സ്വന്തം സുഹൃത്തുക്കളല്ലേ, ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ, ഇതൊക്കെ ടെലഗ്രാമിൽ ഇട്ട് കൊടുത്തിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്, എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നത് ഒരു ഭാര്യയെ ഭർത്താവ് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചിട്ട് അത് പിന്നെ ടെലഗ്രാമിൽ ആ ദൃശ്യങ്ങൾ പറഞ്ഞത് പല എന്താ പറയുക, മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ അല്ലേ ഒരു വൈകൃതം എന്നേ നമുക്ക് ഇതിനെ പറയാൻ
4: പറ്റും. എനിക്കൊന്ന് പൈസക്കായിരുന്നു തോന്നുന്നു അദ്ദേഹം ഈ ചാറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ പോലീസ് പോക്കിട്ടുണ്ട്. ഈ നമ്മൾ എറണാകുളത്ത് പറഞ്ഞു
3: തൃക്കാക്കര ഭാരത് മാതാ കോളേജ്
4: അവിടെ നടന്നേക്കുന്നതിന്റെ ഇതും ആ കാര്യങ്ങളും ഒക്കെ തന്നെ പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എത്തിഹാദ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ തുടങ്ങിയ ഫ്ലൈറ്റ് എനിക്ക് ഇന്ത്യ UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ 20 ഫ്ലൈറ്റ്സ് ഡിലേഡ് ആൻഡ് ക്യാൻസൽ ചെയ്ത ഒരു സിറ്റുവേഷനും വന്നിട്ടുണ്ട്. കുറെ അത് ഡിലേഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്.
3: അതായത് ഈ ഗൾഫിന്റെ നമ്മുടെ ഈ ഒരു എയർ സ്പേസിനെ ബാധിക്കുന്ന രീതിയിലാണല്ലോ കുവൈത്ത്, ബഹ്റൈൻ, ജോർഡൻ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ തുടർന്ന് കുവൈത്ത് പാർപ്പിട സമുച്ചയത്തിൽ തീപിടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് എയർ സ്പേസ് ഒരു ചെറിയൊരു ക്ലോഷറിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ രീതിയിലേക്ക് ആയെങ്കിലും വിമാന സർവീസുകൾ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോഴും പലരും വരാനിരിക്കുകയാണ്. കാരണം സ്കൂൾ തുറന്നിട്ട് ആദ്യത്തെ 1 ആഴ്ചക്കുള്ളിലല്ലേ ആൾക്കാരൊക്കെ എത്തിയൊന്ന് സെറ്റിലാവുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, പാറാവുകാരൻ ലോക്ക് പൂട്ടാൻ മറന്നു. കൊല്ലത്ത് മോഷണ കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കൊല്ലം കുണ്ടറയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷൻ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാറാവുകാരൻ ലോക്കപ്പ് പൂട്ടാൻ മറന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമായത്. സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനായില്ല എന്നാണ് പറയുന്നത്. നാന്തരി ചെമ്പരിക്കലിൽ നിർമ്മാണം നടക്കുന്ന വീടിന്റെ വയറിംഗ് പിന്നെ പ്ലംബിംഗ് സാമഗ്രികൾ മുറിച്ചു കടത്തിയ കേസിലാണ് ഈ ചെറുപ്പക്കാരൻ പിടിയിലായത്. അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുത്തു, അകത്തയച്ചു വൈദ്യപരിശോധനയ്ക്ക് ശേഷം. പക്ഷെ പൂട്ടാൻ മറന്നുപോയി എന്നാണ് പറഞ്ഞത്. താക്കോൽ എടുക്കാതെ അരുണോദയത്തിൽ പറഞ്ഞ പോലെ പൂട്ടാൻ മറന്നുപോയി അദ്ദേഹം.
4: എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഈ ഇതുപോലെയുള്ള പ്രതികൾക്കൊക്കെ ചിപ്പ് ഇൻസർട്ട്
3: ചെയ്യുമായിരിക്കും.
4: അത് തന്നെ ഇത് ലോക്കപ്പിനകത്ത് തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, മേ ബി അങ്ങനെ ഇത് പെട്ടെന്ന് ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്നതാണ്. ശരിക്കും
3: വളരെ പെട്ടെന്ന് പിടികൂടട്ടെ. ക്രിക്കറ്റ് വാർത്തയിലേക്ക് പോകുമ്പോൾ, മന്ദാന കൊടുങ്കാറ്റിൽ ഹോങ്കോങ് തകർന്നു. ഇന്ത്യക്ക് 137 റൺസിന്റെ വൻജയം. നമ്മുടെ ദുബായിൽ ഒരു വനിതാ ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട്. അത് വലിയ മത്സരമാണ്, വനിതാ ഏഷ്യാ കപ്പിൽ ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യക്ക് കൂറ്റൻ ജയമാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ വനിതകൾ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തു. ഹോങ്കോങ്ങിന്റെ മറുപടി ഇന്നിംഗ്സ് 56 റൺസിൽ അവസാനിച്ചു. ഇതോടെ ഇന്ത്യക്ക് 137 റൺസിന്റെ വൻ ജയമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സന്തോഷം തന്നെയാണ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയുടേത് മികച്ച തുടക്കം. ഷഫാലി വർമ്മ, സ്മൃതി മന്ദാന പവർ പ്ലേയിൽ അടിച്ചു തകർക്കുന്ന കാഴ്ചയായിരുന്നു. ആദ്യ 6 ഓവറിൽ തന്നെ ടീം സ്കോർ 60 ആറാം ഓവറിൽ 22 റൺസിനാണ് ഷഫാലി അടിച്ചെടുത്തത്. എന്തായാലും ഇന്ത്യൻ വനിതകൾ റൺസ് അടിച്ചു കൂട്ടുകയാണ് നമ്മുടെ ദുബായിൽ ഈ ചൂട്.
4: തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പെങ്ങള് നാട്ടിൽ വന്ന്
3: മീഡിയ സതീശന്റെ ഒപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതും നമ്മുടെ കേരള സാരിയിൽ അവർ ചടങ്ങിൽ പങ്കെടുക്കുന്നത്, എനിക്കൊന്ന് ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു.
4: അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു നല്ലൊരു സ്വീകരണമാണ്. നമ്മൾ അതിഥി ദേവോഭവ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ രീതിയിലും അദ്ദേഹത്തിന് ചെണ്ടവേളോ ഒക്കെ കഴിച്ചു വെച്ചിട്ടുള്ള വളരെ നല്ല
3: രീതിയിൽ. മെസ്സിക്ക് ആദരം, 10 മിനിറ്റിൽ ഫുട്ബോൾ മത്സരങ്ങൾ നിർത്തിവെക്കുമെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച അർജന്റീനയുടെ ഇതിഹാസ താരം ലിയണൽ മെസ്സിക്ക് ആദരം ഒരുക്കാൻ ഒരുങ്ങി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ. മെസ്സിയോടുള്ള ആദര സൂചകമായിട്ട് അർജന്റീന ലീഗ് മത്സരങ്ങളിൽ 1 മിനിറ്റ് മത്സരം നിർത്തിവെക്കും. റഫറിമാർ കളി നിർത്തിവെക്കുന്നതോടൊപ്പം 1 മിനിറ്റ് നേരം പൊതുവായി കയ്യടി നൽകുകയും ചെയ്യുമെന്ന് അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. വാരാന്ത്യത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ 10 മിനിറ്റിലാണ് കളി നിർത്തിവെക്കുക. അർജന്റീനയെ പ്രതിനിധീകരിക്കുമ്പോൾ മെസ്സി ധരിച്ചിരുന്ന 10 നമ്പർ ജേഴ്സിയോടുള്ള ആദര സൂചകമായിട്ട് കളിയുടെ 10 മിനിറ്റിൽ അവരെല്ലാവരും കളി നിർത്തിയിട്ട് 1 മിനിറ്റ് കൈയടിച്ച് മെസ്സിയുടെ സ്നേഹം. അവരുടെ അർജന്റീനയിൽ നടക്കുന്ന അവരുടെ ആഭ്യന്തര കളികളിലെ എല്ലാ മത്സരങ്ങളിലും 10 മിനിറ്റിൽ അവർ 1 മിനിറ്റ് നിർത്തി കൈയടിക്കും.
4: ഈ ശരിക്കും അങ്ങനെ 10 മിനിറ്റ് കറക്റ്റിൽ എങ്ങനെ നിർത്താൻ പറ്റും? ഒരു നിർണായക ഘട്ടത്തിൽ ഗോളൊക്കെ അടിക്കാൻ
3: ഇല്ല, അതൊന്നും നോക്കണ്ട.
4: അവരിത് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളുടെ പ്രധാന വാർത്തകൾ. എനിക്കൊന്നു
3: സഞ്ജു വി സാംസന്റെ ഒരു വാർത്തയും കൂടി നമുക്ക് പറയാം. സൂര്യകുമാർ യാദവിന്റെ അന്നത്തെ ആ പരിഹാസ ചിരി ഓർമ്മയുണ്ടാകും ക്രിക്കറ്റ് ആരാധകർക്ക്. T20 ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അഭിഷേകിന് പകരമായി സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്. 3 നമ്പറിലെ സഞ്ജുവിന്റെ സാധ്യതയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചപ്പോൾ സൂര്യ വീണ്ടും തിരിച്ചു, തിലകിന് പകരം അദ്ദേഹത്തെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് ചോദ്യമായിട്ട് വന്ന്. അന്ന് ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച സൂര്യ മാസങ്ങൾക്കിപ്പുറം ടീമിൽ നിന്ന് തന്നെ പുറത്തായത് മറ്റൊരു കഥ. എന്തായാലും ടീമിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട സൂര്യ ഒടുവിൽ മനസ്സ് തുറന്നു. സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയത് തനിക്ക് എടുക്കേണ്ടി വന്ന ഏറ്റവും കഠിനമായിട്ടുള്ള തീരുമാനങ്ങളൊന്നാണ്. ഞാൻ സഞ്ജുവിനൊപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് തുറന്നു പറയുകയാണ് മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്.
4: തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ യുഎയില് മറ്റൊരു ഇൻസ്പെക്ഷനും കാര്യങ്ങളും നടക്കുന്നുള്ളത് ഈ ഫേക്ക് ഗുഡ്സ്, 24 മണിക്കൂറിനകം ഫേക്ക് ഗുഡ്സ് കംപ്ലീറ്റ് മാറ്റിയിരിക്കണം. ആന്റി കൊമേഴ്ഷ്യൽ ഫ്രോഡ് ലോ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
3: അതുപോലെ ദുബായിലെ സമൂഹ മാധ്യമം വഴി വ്യാജ ഫ്രീലാൻസ് വിസ തട്ടിപ്പ്, ഗായകൻ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള പ്രവാസി അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം GDRFI ഒരു മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ വ്യാജ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്ന സംഭവം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും അംഗീകൃതമല്ലാത്ത ആളുകൾ വഴി നമുക്ക് വിസ തരാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതിന് നിന്ന് കൊടുക്കരുതെന്ന് GDRFI ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുബായ് താമസ കുടിയേറ്റ വകുപ്പും ദുബായ് പോലീസും സംയുക്തമായിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. തൊഴിൽ അന്വേഷകരായ 40 പേരിൽ നിന്നായിട്ട് 7,000 മുതൽ 9,000 ദിർഹം വരെ ഫ്രീലാൻസ് വിസയായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വാങ്ങിയെന്നാണ് പറയുന്നത്. മികച്ച തൊഴിലിനും നല്ല ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ യുഎയിലേക്ക് എത്തുന്നത്. ആ നമ്മുടെ ആഗ്രഹത്തിന് മുതലെടുത്തിട്ട് പലരും രംഗത്ത് വരുന്നു. ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസും GDRFI ഓർമ്മിപ്പിക്കുന്നു.
4: തീർച്ചയായിട്ടും പ്രധാന വാർത്തകൾ. അപ്പോൾ കൂടുതൽ വാർത്തകൾ വരുന്ന മണിക്കൂറിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഹോം 92.2 FM-ൽ. അക്ഷയ് മിനി പത്മയുമാണ് പ്രസ് ക്ലബ്ബിൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Sand Dunes! Sand Dunes!
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: Ningal kelkunnathu Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.
6: Traffic update.
7: Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
8: ട്രാഫിക് അപ്ഡേറ്റിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഫുൾ ട്രാഫിക് സിറ്റുവേഷനിലായിരുന്നു നമ്മുടെ ദുബായ് റോഡ്. പക്ഷേ ഇന്ന് ഭയങ്കര ശാന്തമാണ്. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ മാത്രം ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അലിത്തേറ്റോൾ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന തരത്തിലുള്ള അത്രയും ലോങ് സ്ട്രെച്ച് ഓഫ് ക്യൂവും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണേലും ബാക്കി റോഡുകൾ, അൽക്കേൽ റോഡിൽ ചെറിയൊരു സ്ലോ മൂവിങ് ഉണ്ട്, എമിറേറ്റ്സ് റോഡ് അത്യാവശ്യം നല്ല ഫ്രീ ഫ്ലോയിങ് അത്യാവശ്യമല്ല നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കിടക്കുക. ദേവ് റോഡും മൽഹ സ്ട്രീറ്റും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ സമയത്ത് പോകുന്നവർക്കറിയാം നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്. പ്രത്യേകിച്ച് ഷാർജയ്ക്ക് ഹോളിഡേ ആയതിൻ്റെ എല്ലാം നമുക്ക് പ്രതീതി നമ്മുടെ റോഡിൽ കാണാനുണ്ട്.
7: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number one in GCC. TNC apply.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടടാ,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
8: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: Stay connected with Home 92.2 FM. Home is a feeling.
9: It's a feeling.
10: യുപിയിലൂടെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാമെന്നുണ്ടെങ്കിൽ, നാളെ ഒരു ദിവസത്തിന് മുന്നേ നിങ്ങൾക്ക് പണം അയക്കാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൈകളിലേക്ക് കിട്ടാൻ പോകുന്ന ഏകദേശം 1500 ദിറംസിന്റെ സമ്മാനങ്ങളാണ് കേട്ടോ. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ പോയിട്ട് ഡ്യുപിഐയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു പണമിടപാടുകൾ മാത്രം നിങ്ങൾ നടത്തുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനിയും എന്താ പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് അവരോടും പറയുക, എത്രയെങ്കിലും എമൗണ്ട് പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അവസാന ദിവസത്തിലേക്കാണ് വരുന്നത്. ആരാണ് വിന്നർ എന്നറിയാനും ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എക്സൈറ്റഡ് ആണ്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം, നിങ്ങൾ നാട്ടിലേക്ക് പൈസ അയക്കുക, എത്ര ആയിക്കോട്ടെ, എന്നിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ ID ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങൾ ഈ ഒരു കോൺടസ്റ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളൊരു അവസരം എന്ന് പറയുന്നത്. 0586105980 ഒന്നുകൂടെ പറയാം, 0586105980 ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റർ ആവുന്നതാണ്. എന്തായാലും നമ്മളിപ്പം മാസം ആദ്യമാണ് നാട്ടിലേക്ക് പണം അയക്കുന്നതാണ്. ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ, ഒരു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നല്ലൊരു സമ്മാനം കിട്ടാനായിട്ടുള്ള ചാൻസുമാണ് ഉള്ളത്. ഇനിയും ഇത് നമ്മൾ സെപ്റ്റംബർ 6 നടക്കാൻ പോകുന്ന, നമ്മുടെ അജ്മലിൽ നടക്കാൻ പോകുന്ന ഈണം പ്രോഗ്രാമിൽ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വിജയിനെ പ്രഖ്യാപിക്കുന്നത്. അവിടെ ഈണം പ്രോഗ്രാമിന് അവിടെ ഡ്യുപിയുടെ കൗണ്ടറും ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ വന്നും ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ നാട്ടിൽ പൈസ അയച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണേലും നാട്ടിലേക്ക് അയക്കും. ഞാൻ പറഞ്ഞ ഒരു ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ഡ്യുപിഐ ആപ്പിലൂടെ ഇത്തവണ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് നിറയെ സമ്മാനങ്ങൾ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഡ്യുപിഐ, യുവർ മണി ആൻഡ് യുവർ വേ. അപ്പോൾ എന്താണേലും മസ്റ്റായിട്ടും ഇന്നോ അല്ലെങ്കിൽ നാളെ 5 തന്നെ അയച്ചിരിക്കണം. അത് കഴിഞ്ഞ് അയക്കുന്ന ഒരു എൻട്രീസും തന്നെ വാലിഡ് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു.
8: Stay connected with Home 92.2 FM. Home is a feeling.
9: It's a feeling.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: நீங்கள் கேட்கிறது ஹோம் 92.2 எஃப்எம். ஹோம் இஸ் எ ஃபீலிங்.
2: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: You're listening to Home 92.2 FM. Home is a feeling.
4: Pandaro varnu kettunnu. ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ചെയ്യുന്നത്.
5: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
6: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
7: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
8: This is pure algorithm.
5: RBX എന്ന ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കലാരു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
6: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
7: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
5: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
9: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: You are listening to Home 92.2 FM. Home is a feeling.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Yeah.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിജയത്തിന്റെ ഭ്രമണപഥത്തിൽ തിരിച്ചെത്തി ISRO. കേരളം PM ശ്രീയുടെ ഭാഗമാകണം, വീണ്ടും കത്തയക്കാൻ കേന്ദ്രം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. GSLV F-17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുമുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ISRO വിജയവഴിയിൽ തിരിച്ചെത്തി. GSAT-1A വിക്ഷേപണം വിജയകരം. GSLV F-17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് GSAT-1A. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകൾ, ദിനതരമായ ശാസ്ത്രീയ പരിശോധന, ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV F-17 കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകൾ ഉൾപ്പെടെ തുടർച്ചയായി നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS-05 എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ ഇത് രാജ്യത്തിന് കരുത്താകും. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് നേട്ടമുണ്ടാക്കിയതിന് ശാസ്ത്രജ്ഞരെ മോദി അഭിനന്ദനം അറിയിച്ചു. കേരളം PM ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. SSK ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. RTA പദ്ധതി ഒഴികെയുള്ള SSK ഫണ്ടുകൾക്ക് PM ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. ഈ വർഷം കിട്ടാനുള്ളത് 350 കോടി, 1500 കോടിയാണ് കുടിശ്ശികയുള്ളത്. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കാൻ കഴിയാതെ സർക്കാർ. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. PM ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്.

0: സ്ത്രീകളെ സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ മറുപടിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും കാന്തപുരം. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠനവും താമസ സൗകര്യങ്ങളും സൗജന്യമായി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനും സി പി എം നേതാക്കളും ബി ജെ പിയും കാന്തപുരത്തിന്റെ പ്രസ്താവന തള്ളി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇറാനുമായി ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കരുതെന്ന യു എസ് ആവശ്യപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹോർമുസിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മോർഫ് ചെയ്ത അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ ഫോണിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. പോലീസ് അനുമതിയോടെ ശ്രീഹരിയുടെ ഫോൺ പരിശോധിച്ച വിദ്യാർത്ഥികളാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടത്. ഫോൺ പരിശോധിച്ച പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങൾ പലപ്പോഴായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. നഗ്നചിത്രങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പണം വാങ്ങിവിറ്റതിനുള്ള തെളിവുകളും വിദ്യാർത്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് എം ഡി എം എ കേസിൽ പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് റിപ്പോർട്ട്. ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. എന്നാൽ അതുപോലും ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ എ ഡി ജി പി പി വിജയന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഉത്തരവ് പുറത്തിറങ്ങി. ഐ ജി എസ് സതീഷ് ബിനു, എസ് പി വിക്രമൻ, ഡിവൈഎസ്പി മാർ ഷൈജു, പി എൽ മാത്യു തുടങ്ങിയവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളത്. മെസ്സിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്തേക്ക് പണമയക്കൽ, വിദേശ നാണയവിനിമയ ചട്ടലംഘനം എന്നിവ നടന്നെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു കായിക വകുപ്പിന്റെ റിപ്പോർട്ട്. ഇത്ര ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അടിയന്തര അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുന്നില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് വിശദമായി പഠിച്ച് സമഗ്രാന്വേഷണത്തിന് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തത്. കണ്ണൂരിൽ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കെ എസ് യു പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഉത്തരവിറങ്ങി. കെ എ പി 4th Battalion കമാൻഡന്റ് യു പ്രേമനും കണ്ണൂർ എ സി പി എം പി ആസാദും അടങ്ങുന്ന സംഘത്തിൽ 6 അംഗങ്ങൾ കൂടി വേറെയുണ്ട്. റെയിൽവേ ഇൻസ്പെക്ടർ, ജി എസ് എജി അന്വേഷണ ഉദ്യോഗസ്ഥൻ, 3 SIമാർ, 2 SIമാരും സംഘത്തിൽ. സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് മുൻപ് പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതിക്കണമെന്ന നിർദ്ദേശവുമായി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ. ഉന്നത വിദ്യാഭ്യാസ വൈസ് ചെയർമാൻ സർവകലാശാല വി സിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സി പി എം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്നും നാളെയുമായി ഡൽഹിയിൽ. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് പി ബി യോഗം ചേരുന്നത്. വിശാല സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടാതെ പി ബിയിൽ നിന്ന് ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണമെന്നതും യോഗത്തിൽ ചർച്ചയായിരിക്കും. കേരളത്തിലെ മുന്നണിയിലെ തർക്കവും പി ബി ചർച്ച ചെയ്യും. സി പി ഐയെ കൂടെ നിർത്തി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി താൽപര്യം. കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ആദ്യ പിളർപ്പ്. പാർട്ടിയുടെ മുൻ വോളണ്ടിയർ മനീഷ് ബ്രഹ്മഭട്ടിന്റെ നേതൃത്വത്തിൽ വിമത നീക്കം. സംഘടനയിൽ നിന്ന് വിട്ടുപോയ മനീഷ് കോക്രോച്ച് ജനതാ പാർട്ടി ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള സി ജെ പി നേതൃത്വത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ടാണ് പിരിഞ്ഞുപോക്ക്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് എസ് ജയശങ്കർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ യു എസ് ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫും മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1300 കടന്നു. കാണാതായവരുടെ എണ്ണം 5000 മുകളിലെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 5 വിദേശ പൌരന്മാർ കൂടി സുരക്ഷിതരായുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചു. 75 യു എസ് പൌരന്മാരെക്കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല. ഇന്നലെ ഇന്ത്യക്കാരെ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ രക്ഷാ ദൌത്യ സംഘങ്ങൾ തെരച്ചിൽ തുടരുന്നു. നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവയാണ് ഇക്കാര്യം അറിയിച്ചത്. ദുരന്തമുണ്ടായ മേഖലകളിൽ സഹായം വിതരണം ചെയ്യുന്നത് ഏറെ കഠിനമെന്ന് ഐക്യരാഷ്ട്രസഭ. മുട്ടൽ മരമുറയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ ചോട്ടാനിക്കര കോടതിയിലെ വിചാരണ നടപടികൾക്ക് അടിയന്തര സ്റ്റേ ഇല്ല. ഒരേ കുറ്റകൃത്യങ്ങൾ ഒരുമിച്ച് വിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജിയിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണങ്ങൾ വിവിധ വശങ്ങളെക്കുറിച്ചും പരസ്പര താൽപര്യം മുൻനിർത്തി സൌഹൃദ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. വ്യാജമോ മായം ചേർത്തതോ ആയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് മാറ്റാൻ വിതരണക്കാർക്ക് 24 മണിക്കൂർ സമയം മാത്രം അനുവദിച്ച UAE സാമ്പത്തിക മന്ത്രാലയം. 2026 107 നമ്പർ ക്യാബിനറ്റ് തീരുമാനം വഴി നടപ്പിലാക്കിയ വാണിജ്യ തട്ടിപ്പ് വിരുദ്ധ നിയമത്തിന്റെ പുതിയ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസിലാണ് ഈ കർശന നിർദ്ദേശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വാർത്ത 9 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock il ippol samayam 8 mani kazhinja 9 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Good morning, Dubai le ippozhathe taapanila 35 degree Celsius, antariksha eerpam 57%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ബ്യൂട്ടിഫുൾ ഫ്രൈഡേ, സെപ്റ്റംബർ 4, സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് വീക്കെൻഡ്. ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു വീക്കെൻഡാണ്. ആൻഡ് ഇന്ന് കുറേ ഓഫീസുകളിൽ എനിക്ക് ഓണപ്പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് കുറേ ആളുകൾ സാരിയൊക്കെ എടുത്ത് പോകുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, സ്പെഷ്യലി സ്കൂൾ തുറന്നിട്ട് ഉള്ള ആദ്യത്തെ ഒരു വീക്കെൻഡിലൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിലും ചില സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കാണാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ 24 മണിക്കൂറാണ് സമയം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പല എന്താ പറയുന്നത് കച്ചവടക്കാർക്കും അവരുടെ ഷെൽഫിൽ നിന്നും വെയർ ഹൗസിൽ നിന്നും ഫേക്ക് പ്രൊഡക്ട്സ് മാറ്റാനായിട്ട്. അതായത് ആൻറ്റി കൊമേഴ്ഷ്യൽ ഫ്രോഡ് ലോയാണ് ഇത്. ആക്ച്വലി ലോ ഓൾറെഡി ഉള്ളതാണ്, വീണ്ടും എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതായത് 24 മണിക്കൂർ ഉള്ളിൽ ഫേക്ക് ഗുഡ്സ് അല്ലെങ്കിൽ ഫേക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എന്താ കോപ്പി പ്രൊഡക്ട്സ് ഇതൊക്കെ തന്നെ മാറ്റണം എന്നുള്ള രീതിയാണ് പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1023 ഇൻസ്പെക്ഷൻസാണ് ഡയറക്റ്റ്ലി നടത്തി. ഇത് ഇൻസ്പെക്ഷൻ വരണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇതിനെ അറിയിക്കാം, ഗവൺമെൻറ്റിനെ അറിയിക്കാം. അതായത് ഞങ്ങളുടെ ഇതിനകത്തൊന്നുമില്ല എന്നുള്ളത് രേഖകൾ മൂലം അറിയിക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് ഈ 1023 ഇൻസ്പെക്ഷൻ നടന്നില്ലേ 189 പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വാച്ച് ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഫൈനും കാര്യങ്ങളും ലൈസൻസിങ്ങിൻ്റെ പ്രശ്നത്തിലും ഒക്കെ ആയിരിക്കാം ഇത് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലെയാണ് അതിൻ്റെ ഒരു വീണ്ടും ഒരു 24 hours ടൈം ലൈനും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വൺസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു നെക്സ്റ്റ് 12 മാസം നമ്മൾ എന്തോ ആൻറ്റി കൊമേഴ്ഷ്യൽ ഫ്രോഡ് ലോ നമ്മൾ പാലിച്ച് നമുക്കൊരു പെനാൽറ്റി ഒന്നും ഇല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ വിലയിരുത്തണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കുക. അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് 24 മണിക്കൂർ സമയമുണ്ട് നിങ്ങളുടെ ഷെൽഫിൽ നിന്നും നിങ്ങളുടെ വെയർ ഹൗസുകളിൽ നിന്നും ഈ പ്രൊഡക്ട്സ് മാറ്റാം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട്. ഇത് ഒരുപാട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ നമുക്കറിയത്തില്ലായിരിക്കും ചിലപ്പം ഏതാണ് റിയൽ ഏതാണ്. എന്നാലും നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കുമ്പോൾ അത്ര വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ ചിലപ്പോൾ ഓക്കെ ഇത് ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ നമ്മൾ ചില സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഇത് ആ പഴയ ടേസ്റ്റ് ഇല്ലല്ലോ എന്നോർത്ത് അങ്ങനെ സംതിങ്. അത് അപൂർവങ്ങളാണ്, നമുക്കിവിടെ കാണാനും പറ്റത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം. പക്ഷേ എല്ലാം തന്നെ അത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുന്നത് കച്ചവടക്കാരെയും ബിസിനസ്സുകാരെയും എല്ലാവരെയും തിക്കേറിയത്തക്ക രീതിയിലാണ് ഈ ലോ വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാഗ്സ്, ഷൂസ്, ഈ പറയുന്ന കാര്യങ്ങളാണ് കുറേ കൂടെയും ഇമേജസിൽ പോലും അവർ കാണിച്ചേക്കുന്നത് കേട്ടോ. എന്താണേലും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും നമുക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണ് സർക്കാരും പറയുന്നത്, അല്ല ഐ മീൻ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അത് മാറ്റാനുള്ള സമയപരിധിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ എല്ലാവരും ഓർക്കാം.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634729.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
2: ഏറ്റവും
3: പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Ambane, yenda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
3: ശ്രദ്ധിക്കണ്ട,
2: എടാ മോളെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം.

0: is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Sand Dunes. Sand Dunes.
3: Sand Dunes with Akshay on Home 92.2 FM.
1: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: Good morning, welcome back once again. Om 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വൈറൽ കട്ട്സിലേക്ക് തന്നെ പോവാണ്. So let's go to Instagram or social media. Viral cuts. Alright, അപ്പം നമ്മൾ ഓരോ ദിവസവും നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നത് നമ്മുടെ മറ്റേ ആ കുഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരു അനിയത്തിക്കുട്ടി തരണേന്ന് പറയുന്ന ആ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോ ഒരുപാട് പേരിലേക്കാണ് അത് റീച്ച് ചെയ്ത്. എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊന്നും ഒരു 8:30 സമയത്താണ് ആ ഒരു കാര്യം പറഞ്ഞിരുന്നത്. എനിക്ക് 9:10 ആ കുട്ടിയുടെ അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചു നാട്ടിൽ നിന്ന് നിങ്ങളുടെ റേഡിയോയിൽ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നാട്ടിൽ യു എയിലുള്ള ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ അത് സാധാരണ പോലെ എടുക്കുള്ളൂ, കാരണം നമ്മളെ രാവിലെ കേട്ടു പോകുന്നവരാണ്. പക്ഷെ നാട്ടിലിരുന്ന് എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിച്ചില്ല കേട്ടോ, അദ്ദേഹം എനിക്കൊന്നും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബിസി ആയിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ചോദിക്കാനും വന്നില്ല എങ്ങനെയാണ് അറിഞ്ഞു എന്ന്. എനിക്ക് തോന്നും അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇവിടെ നിന്ന് കേട്ട് അദ്ദേഹത്തിന് അറിയിച്ചതായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ആ ഒരു മെസ്സേജ് കണ്ടതിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ് നമ്മുടെ സദ്യ ഈസ് ഓവർ വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് വീഡിയോയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പം എല്ലാവരുടെയും ഫീഡിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുന്നത് ഗപ്പിക്കാത്ത പാട്ടില്ലേ ബെത്ലഹേമിലെ, അതിനകത്ത് ആദ്യം നമ്മൾ സദ്യ ഈസ് ഓവർ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് കൊടുക്കും. യെസ്, വീണ്ടും ഈ പാട്ട് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് സദ്യ ഈസ് ഓവർ വാട്ട് ഇസ് നെക്സ്റ്റ്. അത് കുറച്ച് നാളോടെ കഴിയുമ്പോൾ ഇതുണ്ട് ക്രിസ്മസിൻ്റെ കരകളിലും പ്ലം കേക്കും അരവണയും ഇതൊക്കെ തന്നെയാണ് ഇനിയും വരാൻ പോകുന്ന വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളവരുടെ എല്ലാവരുടെയും പ്ലാൻ കേട്ടോ. എന്നാലും സോഷ്യൽ മീഡിയയിൽ തരംഗമായി വീണ്ടും വീണ്ടും പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗപ്പിയിലെ ഈ സോങ്. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്കും പറയാനുള്ളത്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ട്രാഫിക് സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ഉള്ള അല്ലിത്തിയ ടോൾ റോഡിലും ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കാം, ട്രാഫിക് ഒരുപാട് കുറവാണ്. ഷൽക്കൽ റോഡിലും തന്നെ ഒരു ചെറിയ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ചെറിയൊരു കൺജഷൻ. അതല്ലാതെ നമ്മുടെ ദേദ് റോഡ്, അജ്മാൻ, ഷാർജ, നമ്മുടെ കണക്ട് ചെയ്യുന്ന റോഡുകളും മാസിഡ് സ്ക്വയറിലും ഒക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ബേറൂത്ത് സ്ട്രീറ്റിലും ആക്ച്വലി ട്രാഫിക് സിറ്റുവേഷൻ ഈ രാവിലത്തെ സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ എനിവേസ്, എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
6: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
5: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
5: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
6: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
7: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും ഭാവമെങ്കിൽ
7: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
6: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
9: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
10: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജു ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
11: കലണ്ടർ ഫുൾ ആണ്, വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
7: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
11: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
7: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
11: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
10: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്. കോൾ 04-232-7111.
12: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒറിജിനലില്ല.
7: ഇങ്ങനെ കരയിലേണ്ടാ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
12: ഏറ്റവും
11: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
13: You are listening to Home 92.2 FM. Home is a feeling.
3: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
14: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
3: Sand Dunes with Akshay on Home 92.2 FM, brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ എന്താ പറയണേ സദ്യ കഴിഞ്ഞ് വാച്ച് നെക്സ്റ്റ് എന്ന് പറഞ്ഞ നമ്മള് കേക്കും അതുപോലെ തന്നെ അരവണയും ക്രിസ്മസും കാരോൾസും ഒക്കെ തന്നെ പറഞ്ഞുമ്പോഴും ഈ സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ലാസ്റ്റ് 4 മന്ത്സിന്റെ തുടക്കമാണ്, ബേർ മന്തിന്റെ തുടക്കം കൂടെയാണ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. അപ്പൊ ലോകത്തിലെ തന്നെ ഈ ബേർ മന്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ആ ഒരു നമുക്ക് യൂറോപ്പിലും എല്ലാ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഉണ്ട് നമ്മുടെ ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് കൂടെയാണ് ബേർ മന്ത്. അതുപോലെ തന്നെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് കൂടെയാണ് ബേർ മന്ത്. അതുപോലെ തന്നെ വേൾഡിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ആരംഭം കൂടെയാണ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു മാസം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു ഇനിയും ഒരുപാട് സമയമുണ്ട് ക്രിസ്മസിന്. സീ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് വരുന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് ഡിസംബർ ആകുമ്പോഴാണ് നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഫിലിപ്പീൻസിൽ സെപ്റ്റംബർ 1 സെപ്റ്റംബർ ദിവസം തൊട്ട് അവർ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും നമുക്ക് ഈ കേക്ക് മിക്സിങ്ങും കാര്യങ്ങളുമൊക്കെ ഈ സെപ്റ്റംബർ മാസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ വേൾഡ്സ് ലോങ്സ്റ്റ് ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിൽ ആക്ച്വലി ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ബേർ മന്ത് എന്ന് തുടങ്ങുന്നു അന്ന് തൊട്ടാണ്. സോ സെപ്റ്റംബർ ടു ഡിസംബർ വരെയാണ് ഈ ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് ഫിലിപ്പീൻസും അതുപോലെ തന്നെ പോകെ പോകെ പല രാജ്യങ്ങളിലും ഈ എന്താ പറയുന്നത് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ബേർ മന്ത്സിനോടൊപ്പം തന്നെ ആഘോഷിച്ച് തുടങ്ങുമെന്നുള്ളതും ഒരു ഫാക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവം സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
4: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
5: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
1: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
5: അപ്പോ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
1: Sand Dunes with Akshay.
3: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
6: You are listening to Home 92.2 FM. Home is a feeling.
3: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: Sand Dunes. Sand Dunes.
3: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
8: Good morning. Welcome back home. 92.2 of Amalekha. Swagatham. Hey, namaskaram. Akshay yana ningalude kooda ullathu. Beautiful day and beautiful weekend like aanu nammal kadakkan povunnathu. So it's a nammale sambandhiche oru ഭയങ്കരമായിട്ട് ഒരു പ്രൗഡായിട്ടുള്ള ഒരു ദിവസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോം 92.2 FM കഴിഞ്ഞ 1 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. നിങ്ങളുടെ കൂടെ കാറിലും നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഒപ്പം തന്നെ ഇവ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ 1 വർഷം തന്നേക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സപ്പോർട്ട്. കഴിഞ്ഞ ഓണത്തിന് സെപ്റ്റംബർ 5 ഞങ്ങൾ ഓണെയറിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഹോം 92.2 FM എന്ന ബ്രാൻഡിലൂടെ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് അത് വളരെ വളരെ വലുതായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഹോമിനെ നിങ്ങളെ സ്വന്തം ഹോമാക്കി മാറ്റിയിരുന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഓരോ ഊർജവും ഓരോ ദിവസങ്ങളും. എന്നാൽ ഈ 1 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപ്സ് ആൻഡ് ഔട്ട്സിലൂടെ നമ്മൾ കടന്നുപോയി. അക്കൂട്ടത്തിലൊക്കെയും നമ്മളെ എല്ലാവരും ചേർന്ന് പിടിച്ച് ഇതൊരു വൻ സക്സസ് ആക്കി മാറ്റി. ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഓരോ പുതിയ ആളുകളെയും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷവും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു 1 ഇയർ ലോങ് ജേണി നമ്മളെ സംബന്ധിച്ച്, ഒരു പുതിയൊരു സ്റ്റേഷൻ വരുന്ന, ഒരു പുതിയൊരു എയർവേവ്സിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത്, ഒരു പുതിയൊരു എന്താ പറയണേ ടീം വരുന്ന സമയത്ത് അത്രത്തോളം ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനായിട്ട് ഒരുപാട് നന്ദി. ആൻഡ് ഇൻ റിട്ടേൺ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന കൈ നിറയെ സമ്മാനങ്ങളാണ്. 1 ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഹോം 92.2 FM-ൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിരവധി സമ്മാനങ്ങളാണ്. അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയുന്നത് 922 ഗോൾഡ് ആണ്. 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് നേടാനുള്ള ഒരു അവസരം ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എൻ്റെ കോൺടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഐഫോൺ നിങ്ങളുടെ സ്വന്തമായി ഗിവ് അവേ ആയിട്ട് വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. നാട്ടിലേക്ക് പോയി വരാനായിട്ടുള്ളൂ. ടിക്കറ്റ്സ് ഞങ്ങൾ തരുന്നുണ്ട്. 1 മാസത്തേക്കുള്ള കാറിൻ്റെ റെൻ്റൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ എന്താണല്ലോ ഒരു ഇതും അത്രയല്ല, ഇത് കൂടാതെ നിരവധി എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമ്മാനങ്ങളും ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അത് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഏത് സമയത്തും ഞങ്ങൾ കോൺടെസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരാം. ആ ഒരു കോൺടെസ്റ്റിൽ പ്രത്യേകിച്ച് ഗോൾഡ് നിങ്ങൾക്ക് നേടാനായിട്ടുള്ളതുണ്ടെങ്കിൽ 92 ഗോൾഡ്, 9 ഗ്രാംസ്, 22 കാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളാവാൻ ഷോർട്ട് ലിസ്റ്റ് ആയി ആവാൻ പോകുന്നതും അറ്റ് ലാസ്റ്റ് ആ വിന്നർ ആവാൻ പോകുന്നതും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ എന്താ പറയുന്നത്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു താങ്ക് യു പറയേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം നമ്മളൊരു ഫാമിലി തന്നെയാണ്. നമ്മൾ മൂവിക്ക് കാണുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ റോഡ് ഷോസിന് കാണുന്ന സമയത്തും നമ്മുടെ ഗ്യാതറിങ്സിന് കാണുന്ന സമയത്തും ഒക്കെ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് തന്നെ വേണം. ആൻഡ് വി ആർ ഷുവർ ഹോം 92.2 എഫ്എം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും എന്നുള്ളൊരു കാര്യം.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ചരിത്ര നേട്ടത്തിൽ ഐ എസ് ആർ ഒക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. ഈ വർഷം കിട്ടാനുള്ളത് 350 കോടിയാണ്. 1500 കോടി കുടിശ്ശികയുമുണ്ട്. അതിനിടെ പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന റീ ഇമാജിനിംഗ് നേതൃത്വ ശില്പശാല കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഇന്ന് നാളെയും. മുഖ്യമന്ത്രി വി ഡി സതീശനും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നു. എ ഐ വരെ എത്തി നിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച ഉൾപ്പെടെ സാഹചര്യത്തിൽ ഭരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ശില്പശാലയിൽ ചർച്ചയാകും. ജി എസ് എൽ വി എഫ് 17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുമുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് 1A വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് 17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് 1A. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകളുടെ ഉൾപ്പെടെ തുടർച്ചയായ നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS-5 എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ ഇത് രാജ്യത്തിന് കരുത്താകും. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യ എന്നിവയുടെ തെളിവാണിത്. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഈ നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി. സ്ത്രീകളെ സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ മറുപടിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് 2nd സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും കാന്തപുരം. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠനവും താമസവും സൌകര്യങ്ങളും സൌജന്യമായി നൽകുന്നുണ്ടെന്നും കാന്തപുരം വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും സിപിഎം നേതാക്കളും BJPയും കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളി നേരത്തെ രംഗത്തെത്തിയിരുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ ഫോണിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ശ്രീഹരിയുടെ ഫോൺ പരിശോധിച്ച വിദ്യാർത്ഥികളാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടത്. ഫോൺ പരിശോധിച്ച പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങൾ പലപ്പോഴായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. നഗ്ന ചിത്രങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പണം വാങ്ങി വിറ്റതിലുള്ള തെളിവുകളും വിദ്യാർത്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് MDMA കേസിൽ പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് റിപ്പോർട്ട്. ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്, എന്നാൽ അതുപോലും ചെയ്തിട്ടില്ലെന്ന് രേഖകൾ. സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് മുൻപ് പുനർ മൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഫീസടയ്ക്കാതെ പരീക്ഷ എഴുതിക്കണമെന്ന നിർദ്ദേശവുമായി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ. ഉന്നത വിദ്യാഭ്യാസ വൈസ് ചെയർമാൻ സർവകലാശാല VC ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചു. മന്ത്രി റോജിയം ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് നാളെയും ഡൽഹിയിൽ. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് PB യോഗം. വിശാല സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ജനറൽ സെക്രട്ടറി MA BB കൂടാതെ PB നിന്നും ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണമെന്നതും യോഗത്തിൽ ചർച്ചയായിരിക്കും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് എസ് ജയശങ്കറും ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ US ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റും മുന്നറിയിപ്പ് നൽകുന്നു. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1300 കടന്നു. കാണാതായവരുടെ എണ്ണം 5000 മുകളിലെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അടുത്ത വാർത്ത 10 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C. അന്തരീക്ഷ ഈർപ്പം 54%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Alright, good morning. Welcome back home. 92.2 FM. സ്വാഗതം. ഹി നമസ്കാരം. അക്ഷയാണ്. വീക്കെൻഡ് ആയിട്ട് എന്താണ് മക്കളെ പരിപാടി? സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച. അങ്ങനെ ഈ വീക്കെൻഡിന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ആക്ച്വലി തരുന്നുണ്ട്. അതിന്റെയൊക്കെ എന്താ പറയുക, എക്സൈറ്റ്മെന്റിലാണ് നമ്മളും. കാരണം യു എ കാണാൻ പോകുന്ന ഏറ്റവും വലിയ മഹാബലി തമ്പുരാന്റെ കോമ്പറ്റീഷനാണ് ഈ ഞായറാഴ്ച അജ്മാനിൽ നടക്കാൻ പോകുന്നത്. അത് ഈ സി എന്താ പറയണേ, ഈ സാന്റാക്ലോസ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാന്റാക്ലോസുകൾ ഒരുങ്ങി വരുന്ന സാന്റാക്ലോസ് കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ സാന്റാക്ലോസിന്റെ ബൈക്ക് റൈഡ്സ് ഹാർലി ഡേവിഡ്സൺ കാരൊക്കെ നടത്താറുണ്ട്. പക്ഷെ മഹാബലി തമ്പുരാന്മാർ ഇത്രയും പേര് ഒരുങ്ങി വന്നൊരു കോമ്പറ്റീഷനായി വരാൻ പോകുന്ന ഒരു മത്സരം ഞാൻ ആദ്യമായിട്ടാണ് കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുന്നത്, 80 രൂപയ്ക്ക് വാങ്ങിയ പല സാധനങ്ങളും ഇപ്പോൾ 280 രൂപ കൊടുക്കണം. തിരിച്ചടിച്ച് ജ്യൂസ് കട ഉടമകളുടെയാണ് അവർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയേക്കുന്നത്. കാരണം ജ്യൂസിൻ്റെ വില നാട്ടിൽ ഭയങ്കരമായിട്ട് കൂടിയേക്കുന്നത്. ഇപ്പോൾ ഓണക്കാലം കഴിഞ്ഞതോടെ സാധനങ്ങളുടെ വില കുറയുമെന്ന് വിചാരിച്ചെങ്കിലും കുത്തനെയാണ് കൂടിയേക്കുന്നത്. നമ്മുടെ അടുക്കളയിലെ പല സാധനങ്ങൾക്കും നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ജൂലൈയിൽ കിലോഗ്രാമിന് 80-90 ആയിരുന്ന ചെറുനാരങ്ങയ്ക്ക് ഇപ്പോൾ 250-280 രൂപ വരെയാണ് വില വരുന്നത്. കിലോഗ്രാമിന് 160 മുതൽ 200 രൂപ വരെയാണ് വർധന ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഓണക്കാലത്ത് 120 രൂപയ്ക്ക് എത്തി നിൽക്കുന്ന പല സാധനങ്ങൾക്കും അതിന് എന്താ പറയുന്നത്, ഇപ്പം ചെറുനാരങ്ങ ആയിക്കോട്ടെ അല്ലെ അച്ചാറുകളായിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഇതിന് എന്താ പറയുന്നത് വലിയ രീതിയിലാണ് വില കയറ്റം ഉണ്ടായിരിക്കുന്നത്. മുമ്പ് 120-140 രൂപയൊക്കെ ഉണ്ടായിരിക്കുന്ന ഇഞ്ചിക്ക് 180 രൂപയാണ് നാട്ടിലെ ഇന്നത്തെ വിലയെന്ന് പറയുന്നത്. കിലോഗ്രാമിന് 40-60 രൂപ വരെയാണ് കൂടിയിരിക്കുന്നത്. 30% വർദ്ധനമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി കിലോഗ്രാമിന് 90 രൂപ വരെ ഉണ്ടായിരുന്ന അച്ചാറിന്, നാരങ്ങ അച്ചാറിന് വില 50 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അതും വേറൊരു സംഭവം തന്നെയാണ്. ഈ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ ഇല്ലായ്മ വലിയൊരു വിഷയമായിട്ടാണ് പല ആർട്ടിക്കിളും ഞാനിത് വായിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മേലിലേക്കും താഴേട്ടും പോകുന്ന ഉള്ളൊരു രീതിയിൽ നമുക്ക് വില കാണുന്നുണ്ട് ഉള്ളൊരു പ്രവണതയാണ് നമ്മളിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഓണക്കാലത്ത് നമ്മൾ നോക്കിയിരുന്ന വിപണി, നമ്മുടെ പല വർഗ്ഗങ്ങളാണേലും അല്ലെങ്കിൽ പച്ചക്കറികളാണേലും ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മൾ കൂടി നമുക്ക് വന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാം തന്നെ താഴെ പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ പല സാധനങ്ങൾക്കും ഇപ്പം വേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യം ഏറ്റവും കൂടുതലാണ്. അപ്പോൾ പക്ഷേ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രൈസിനൊക്കെ എങ്ങനെയാണ് ഒരു അപ്പോൾ രണ്ടുപേരൊക്കെ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ട് വരേണ്ടി വരും? അത് വലിയൊരു എമൗണ്ട് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും തിരിച്ചടി ജ്യൂസ് കടകൾക്കാണ് എന്നുള്ള കാര്യം തന്നെയാണ്. വിലക്കയറ്റത്തിൽ എല്ലായിടത്തും ജ്യൂസ് കടകൾ എന്താ ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ നാരങ്ങയുടെ വില കുറവെന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, നാരങ്ങയുടെ വില ഇവരെ ഞാൻ ഈ ആർട്ടിക്കിൾ എവിടെയോ ഇടത്ത് കുറവെന്നാണ് കാണുന്നത്. നാരങ്ങയുടെ വില സത്യം പറഞ്ഞാൽ കൂടിയതായിട്ടാണ് പലയിടത്തും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നാട്ടിൽ വിലക്കയറ്റം അങ്ങനെ കയറുന്ന സമയത്ത് ഇനിയും പല ഫുഡിനും കാര്യങ്ങളൊക്കെ വില കയറും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു സദ്യ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഈ വരുന്ന ഞായറാഴ്ച. നമ്മുടെ ഇവിടെ തൃശ്ശൂരും ഹോം 92.2 FM കൂടെ ചേർത്ത് കൊടുക്കുന്ന ഈണം 2026 നമ്മുടെ ഒരു ഗംഭീര മാവേലി കോമ്പറ്റീഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ നടക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗ്രേറ്റ് സദ്യ നടക്കുന്നുണ്ട്, നമ്മളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു സദ്യയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. ഈണം സദ്യ സ്പേസ് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. നിങ്ങൾ അജ്മാനിൽ ഈ ഞായറാഴ്ച വരാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, നമ്മുടെ കൂടെ ഗ്യാദർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺടസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റാണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. ഇന്ന് ഒരാളെ കൂടെ ഞാൻ പിക്ക് ചെയ്യും. ഒരു 2 ടിക്കറ്റ് ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണേലും വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ ആരാണ് നമ്മുടെ കൂടെ ഈ ഓണസദ്യ കഴിക്കാൻ വരാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഞായറാഴ്ചയാണ് ഒരു ഗംഭീര ഓണസദ്യമായിട്ട് നമുക്ക് ഒരുമിച്ച് അജ്മാനിൽ കൂടാം.
3: One pistol number 1634727.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ്.
5: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
3: ഏറ്റവും
4: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ. സെപ്റ്റംബർ 11 GCC മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡുകൾ രാവിലെ തൊട്ട് നല്ല, എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിലായിരുന്നു. അത്യാവശ്യം കുറച്ചെങ്കിലും സ്ലോ മൂവിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. അലിത്തേ ടോൾ റോഡിൽ സാരമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ ആ റോഡുണ്ടല്ലോ, നമ്മൾ മംസാറിൽ നിന്നൊക്കെ കയറിയിട്ട് നമ്മൾ ഇൻഫിനിറ്റി റോഡിലേക്ക് പോകുന്ന അവിടെയും കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ മേജർ കൺജഷനോ കാര്യങ്ങളൊന്നും ഇല്ല. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
6: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
7: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
7: You are listening to Home 92.2 FM. Home is a feeling.
8: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
0: You're listening to Home 92.2 FM. Home is a feeling.
2: Mandaro Varna Gedukundu. ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
3: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
4: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്. തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
5: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
4: ദിസ് ഈസ് പ്യുവർ ആൽബം.
3: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദിർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
4: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
5: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജിക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
3: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഏയ് നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്റെ കൂടെ ശിവയും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശിവ, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് അക്ഷയ്. രാവിലെ കാലിഫോർണിയ പോയിട്ട് വന്നാണെന്ന് തോന്നുന്നില്ല.
1: തീർച്ചയായിട്ടും എനിക്ക് ഒന്നാമത് പ്രിന്റഡ് ടീഷർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രിന്റ് ഫ്രണ്ട് കിട്ടില്ല, ബാക്ക് സൈഡിലാണ് മിക്ക ടീഷർട്സിനും.
2: ഇതപ്പോ ചെയ്യിപ്പിച്ചതാ?
1: ഇത് ഞാൻ അങ്ങനെ നോക്കിയെടുത്തതാണ്. അത് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എനിക്ക് ഫ്രണ്ട് പ്രിന്റ് ഉള്ള ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ടീഷർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
2: പണ്ട് അക്ഷയുടെ കൊറേ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഇതുപോലെ. ഹേയ് നമസ്കാരം,
1: പിന്നെന്താണ്
2: കഴിച്ചില്ലേ മച്ചാനെ, അങ്ങനെ
1: ശരിയാണ്. അന്നൊക്കെ കസ്റ്റം ചെയ്തെടുക്കുന്ന കൊറേ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഈ ഇതുപോലത്തെ ഈ അമേരിക്കൻ സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ ഡ്രസ്സ്, അതാണ് ഓവർ സൈസ്, അത് പ്രിന്റഡാ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം എടുക്കുക, എവിടെ കണ്ടാലും അപ്പം എടുക്കുക. അത് ഇപ്പോഴത്തെ ഒരു നമുക്ക് സുഖമാണ്, പിന്നല്ല അത്. അത് മാത്രമല്ല, ഈ പ്രത്യേകിച്ച് നമുക്ക് സമ്മറിൽ ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര സുഖമാണ്. ഓൾറൈറ്റ്, അപ്പം ഞങ്ങള് ശിവയും വന്ന സ്ഥിതിക്ക് ഞങ്ങള് ഒരു നമ്മുടെ ടീസർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് പറയുന്ന സിനിമയുടെ ടീസറാണ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാർവതി തിരുവോത്തിന്റെ
2: പാർവതി തിരുവോത്ത് ആദ്യമായിട്ട് പോലീസ് വേഷത്തിൽ എത്തുന്ന സിനിമയാണ് ഇത്.
1: ശരി, അപ്പൊ എന്താണെങ്കിലും പാർവതി തിരുവോത്ത് ആദ്യമായിട്ട് പോലീസ് വേഷത്തിൽ എത്തുന്ന,
2: അതുപോലെ തന്നെ നമ്മുടെ തോമസ് മാത്യു തോമസ് അദ്ദേഹവും ഉണ്ട്. ഇവരെല്ലാം പോലീസ് വേഷമാണ്
1: എല്ലാരും. ഓ ശരി, ആ ഇതിന് ഞാൻ എവിടെ ഒരു ചെറിയ ഇതുപോലെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അത് കേൾക്കാൻ, ലെറ്റ്സ് ഗോ ടു ദാറ്റ് ഓഫീഷ്യൽ ട്രെയിലർ.
2: 1634721.
1: രണ്ട് ദിവസം കൊണ്ട് 2.1 മില്യൺ വ്യൂസ് ആയി കേട്ടോ.
3: അവളെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും
1: ഒരിക്കലും.
4: കുറ്റം എന്തെങ്കിലും ഒരിക്കൽ മറന്നേക്ക് പുറത്തു വരും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും.
3: ഇതിനൊരു അന്ത്യം കാണാതെ അയാൾ ഉറങ്ങില്ല.
2: എനിക്ക് മനസ്സിലായത് നമ്മുടെ വിജയരാഘവൻ, നമ്മുടെ കുട്ടേട്ടൻ, അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ കഥാപാത്രമാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ.
1: അത് തന്നെയല്ലേ, എനിക്ക് പാർവതിയുടെ പോലീസ് ആവേശമായിട്ട് എനിക്ക് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ പാർവതിനെ പോലീസ്. മാത്യുവും ഭയങ്കര മെച്ചുവർഡ് ആയിട്ടുള്ള രീതിയിൽ മാത്യു ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നും സർവീസിലിരിക്കുന്ന സമയത്ത് എന്തോ സംഭവിക്കുന്നതാണ് അതിന്റെ തുടർന്നുള്ള കഥ ആണെന്നാണ് തോന്നുന്നത്. എന്താണേലും പാർവതിയുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിട്ട് എനിക്ക് ഈ സിനിമ കാണുന്നുണ്ട് കേട്ടോ. അല്ലേ, എന്താണേലും പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ സിനിമ എന്തായാലും റിലീസ് ചെയ്യാൻ അവിടെ പോവാണ്.
2: സെപ്റ്റംബർ 11
1: അതിന്റെ ടീസറാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്.
2: മാത്രമല്ല നമുക്ക് ഹോം എഫ്എമ്മിലൂടെ സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ടാവും.
1: അപ്പൊ അതിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾ ജസ്റ്റ് സ്റ്റേ ട്യൂൺ ഇൻ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിജയത്തിന്റെ ഭ്രമണപഥത്തിൽ തിരിച്ചെത്തി ഐ എസ് ആർ ഒ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മീനി പത്മ. കേരളം PM3 ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. SSK ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. RTE പദ്ധതി ഒഴികെയുള്ള SSK ഫണ്ടുകൾക്ക് PM3 നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. ഈ വർഷം കിട്ടാനുള്ളത് 350 crore, 1500 crore കുടിശ്ശികയുണ്ട്. അതിനിടെ PM3 പദ്ധതിയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കാതെ സർക്കാർ. PM3 നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. PM3 നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പങ്കെടുക്കുന്ന റീ ഇമാജിനിംഗ് നേതൃത്വ ശില്പശാല കോഴിക്കോട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നാളെ വരെയാണ് ശില്പശാല. മുഖ്യമന്ത്രി VD സതീശനും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നു. AI വരെ എത്തി നിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഉൾപ്പെടെ സാഹചര്യത്തിൽ ഭരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ശില്പശാലയിൽ ചർച്ചയാവുക. GSLV-F17 വിജയകരമായി വിക്ഷേപിച്ച് ഇന്ത്യ. 7 ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുമുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ISRO വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. GSAT-1 വിക്ഷേപണം വിജയകരമാണ്. GSLV-F17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് GSAT-1. നീണ്ട 7 കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകളും ഒടുവിലാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV-F17 കുതിച്ചുയർന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി ഇത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകളുടെ ഉൾപ്പെടെ തുടർച്ചയായ നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS-05 എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. 24 നിരീക്ഷണം നടത്താൻ ഇത് രാജ്യത്തിന് കരുത്താകും. ISRO അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടം. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യ എന്നിവയുടെ തെളിവാണിത്. ISRO ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഈ നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി. സ്ത്രീകളെ സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ മറുപടിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് 2 കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും കാന്തപുരം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങൾ പലപ്പോഴായി ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തി. നഗ്നചിത്രങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പണം വാങ്ങി വിറ്റതിനുള്ള തെളിവുകളും പുറത്ത്. CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് നാളെയുമായി ഡൽഹിയിൽ. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് PB യോഗം. വിശാല സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ജനറൽ സെക്രട്ടറി MA ബേബിയെ കൂടാതെ PBയിൽ നിന്നും ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണമെന്നതും യോഗത്തിൽ ചർച്ചയായിരിക്കും. കേരളത്തിലെ മുന്നണിയിലെ തർക്കവും PB ചർച്ച ചെയ്യും. CPI കൂടെ നിർത്തി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടിയുടെ താൽപര്യം. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ജയശങ്കറുടെ പ്രതികരണം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് S. ജയശങ്കർ ഉറപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് JD Vance. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ US ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് പറയുന്നു. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1300 കടന്നു. കാണാതായവരുടെ എണ്ണം 5000 മുകളിലെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 5 വിദേശ പൌരന്മാർ കൂടി സുരക്ഷിതരായുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചു. 75 അമേരിക്കൻ പൌരന്മാരെക്കുറിച്ച് ഇപ്പോഴും വിവരമൊന്നും ലഭിച്ചിട്ടില്ല. നേപ്പാളിനെ പിടിച്ചുലച്ച മിന്നൽ പ്രളയത്തിൽ തൃശൂരി 3 എന്ന വൈദ്യുത നിലയത്തിൽ കുടുങ്ങിയ തൊഴിലാളികളുടെ കാര്യത്തിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം പുതിയ പ്രതീക്ഷ. 9 ദിവസത്തിന് ശേഷം 2 പേരെ രക്ഷാപ്രവർത്തകർ ജീവനോടെ കണ്ടെത്തി. തുരങ്കത്തിൽ നിന്ന് ശബ്ദം കേട്ടതിന് പിന്നാലെ 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ടണലിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരം രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും തെരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ 12 ജലവൈദ്യുത പദ്ധതികളിൽ നിന്നായി ഏതാണ്ട് 900 തൊഴിലാളികൾ കാണാതായിട്ടുണ്ട്. ഇതിൽ 500 പേർ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. തുരങ്കത്തിനുള്ളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാനും അവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്ന് കരുതപ്പെടുന്നവരുമായി ആശയവിനിമയം സ്ഥാപിക്കാനും രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചതാണ് തൃശൂലിയിലെ രക്ഷാദൌത്യത്തിലെ നിർണായക വഴിത്തിരിവായത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Station Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 37 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 50%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹി, നമസ്കാരം. അക്ഷയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ കോട്ടയത്ത് ഒരു വൈദികൻ, അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹം ഓല എന്ന് പറയുന്ന സ്കൂട്ടർ നമ്മുടെ സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ സർവീസ് തിരിച്ച് നൽകാത്തതിനെ തുടർന്ന് കടയിൽ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. അത് ഭയങ്കര വൈറലായിരുന്നു ആ വാർത്ത. അദ്ദേഹം പറഞ്ഞു, എന്ത് നിയമ നടപടി വന്നു കഴിഞ്ഞാലും ഞാൻ നേരിടാൻ തയ്യാറാണ്, എൻ്റെ വീടും അഡ്രസ്സും എല്ലാം. ഭയങ്കര ജെനുവിൻ ആയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കരുത്, നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മളൊരു സർവീസിന് നമ്മളൊരു വാഹനം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പോളിസി? നമുക്കൊരു റിട്ടേൺ ആയിട്ടൊരു സ്കൂട്ടർ തരേണ്ടതായിട്ടുണ്ടോ, അതോ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്കൂട്ടർ നമുക്ക് എടുത്തുകൊണ്ട് പോകാവോ, ഇങ്ങനെ എന്താണ്? ഞാനിപ്പോൾ നോക്കായിരുന്നു. അപ്പം ഇന്ത്യൻ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് കൺസ്യൂമർ നിയമം അനുസരിച്ച് നമ്മുടെ വാറണ്ടിക്കകത്ത് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. പക്ഷേ എന്നാൽ ഇനി വാറണ്ടിക്കകത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, ഇനി നമ്മൾ ഒരു വണ്ടി സർവീസിന് കൊടുത്തു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിലേ നമുക്ക് ഷോറൂമിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു വാഹനം അവിടുന്ന് എടുക്കാനുള്ള അധികാരം ഉണ്ട് എന്നുള്ള ഒരു ആർട്ടിക്കിളും പറയുന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ടൈമും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരമാണ് മേ ക്വാളിഫൈ ആസ് ഡെഫിഷ്യൻസി ഇൻ സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ. ഞാൻ ആ ഒരു ടേമാണ് നോക്കി, മേ ഡെഫിഷ്യൻസി ഇൻ സർവീസ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഒലേ ആ ഒരു കമ്പനിക്ക് അത്തരത്തിലൊരു പോളിസി ഉണ്ടെങ്കിൽ ഒന്ന് അത് ക്വാളിഫൈ ആവും. ഇനി അതല്ല, അദ്ദേഹം കൊടുത്തതിന് ശേഷം അത് പ്രൂവ് ചെയ്യാമല്ലോ. നമ്മളൊരു സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ കിട്ടുന്ന തിരിച്ച് കിട്ടിയ സമയം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നോക്കി ഇനിയും ഒരുപാട് വൈകിയിട്ടുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം ഒരു പക്ഷേ മേ ബി അദ്ദേഹത്തിന് കിട്ടിയേക്കാം. അപ്പം എന്തായാലും അത് പോലീസിലേക്ക് പോകുമല്ലോ. ഓഫ് കോഴ്സ് ഷോറൂംകാർ പോലീസിനെ അറിയിക്കും, അതിൻ്റെ ബാക്കി നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് നാട്ടിൽ പലപ്പോഴും ചില ഷോറൂമുകളിലൊക്കെ. സി, ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് വാഹനത്തിൻ്റെ ആയിക്കോട്ടെ, ഒരു ബിസിനസ്സിൻ്റെ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, എന്തും അത് നമ്മൾ എന്താ പറയുന്നത് 100% നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലിരിക്കും നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ ഫ്യൂച്ചർ ബിസിനസ്സും. നമ്മുടെ നാട്ടിലെ പല വാഹനങ്ങളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല വാഹനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ കാരണം ആഫ്റ്റർ സർവീസ് വളരെ മോശമായിട്ടാണ്. എന്നാൽ പല വാഹനങ്ങളും ഇന്നും നാട്ടിൽ അത്രയും അധികം പേരും പെരുമയായിട്ട് നിൽക്കുന്നത് അവരുടെ ആഫ്റ്റർ സർവീസ് നല്ലതായതുകൊണ്ട് തന്നെയാണ്. യോജിക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ അവിടെ? അത് പറയണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത നാട്ടിൽ ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
3: Ladies and gentlemen, listen up to the loser song.
1: ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഐ ആം ഗെയിമിലെ ദ ലേറ്റസ്റ്റ് സോങ്ങാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: 1. Pistol number 1634721.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
2: ഏറ്റവും
3: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday evening 4 to 5. Only on Home 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്റെ കൂടെ നിത്യയോട് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: വെരി വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. അതുപോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും, നമ്മള്
1: വീക്കെൻഡാണ്
2: അറിഞ്ഞതേ ഇല്ല കേട്ടോ ഇപ്രാവശ്യം വീക്കെൻഡ് വന്നത്.
1: അതെ, നല്ല ബിസി ബിസി ആയിട്ട്. അത് ഓണം കഴിഞ്ഞതിന്റെ ആ തിരക്കുണ്ടല്ലോ, നമ്മൾ എല്ലാവരും എഫക്ട് ചെയ്ത് അതിങ്ങനെ നമ്മുടെ തകൃതിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
2: സെപ്റ്റംബർ 4 പോലും അറിഞ്ഞില്ല.
1: അതറിയണം, ചെറിയ ബില്ലുകളും കാര്യങ്ങളൊക്കെ. നിത്യ എന്ന് വന്നപ്പോ നമ്മളടുത്ത് പറയായിരുന്നു, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേന.
2: യെസ് അക്ഷയ്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേനയും ഒപ്പം അട്രാക്റ്റീവ് ആയിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു പേനയും നമ്മൾ പറയാൻ
1: പോവാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, ഈ പേനയുടെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ പേന ഭയങ്കര ക്രേസ് ആയിട്ടുള്ളവർ. നമ്മൾ പണ്ട് പ്രവാസികളായിട്ട് വന്നവരോട് അറിയാം, നമുക്ക് ഇങ്ക് പേന നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് പഴയ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ വെളിയിലെ ചെറിയ കടകളുണ്ട്, അവിടെ ഈ ഇങ്ക് പേന ഒരുപാട് കളക്ഷൻസ് കിട്ടുമായിരുന്നു ഒരു 10-15 വർഷം മുന്നേ. ഇപ്പൊ അവിടെ ഞാൻ അങ്ങനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇന്നും പേന കച്ചവടം ചെയ്യുന്നവരും പേന റിപ്പയർ ചെയ്യുന്ന വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
2: അങ്ങനെ ഒരു കഥയുള്ള സമയത്താണ് നമ്മൾ ലോകം മുഴുവനും ഇങ്ങനെ ഒരു പേനയുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന രണ്ട് തരത്തിലുള്ള പേനകളെ കുറിച്ച് പറയാൻ പോകുന്നത്. യെസ്, ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ പേനയുടെ പേര് മൊഡിഗ്രാപ്പ ക്രയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൗണ്ടൻ പെൻ. ഇത് ശരിക്കും ഡിസൈൻ ചെയ്തത് പ്രശസ്ത ഹോളിവുഡ് താരം സിൽവസ്റ്റർ സ്റ്റാലോൺ ആണ് ഇത് ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഡിസൈൻ കണ്ട കണ്ണൊന്ന് തള്ളും കേട്ടോ. ആക്ച്വലി 18 carat തങ്കം കൊണ്ട് നിർമ്മിച്ച ഈ പേനയുടെ പുറത്ത് സർപ്പത്തിന്റെയും തലയോട്ടിയുടെയും ഒക്കെ അതൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കി, നമ്മൾ പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ ഭംഗി കൂട്ടാനായിട്ട് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഡയമണ്ട്സ്, അതുപോലെ ഭയങ്കര വില കൂടിയതിനേക്കാൾ ഉപരി ഒരിക്കലും കാണാൻ പോലും കിട്ടാത്ത തരത്തിലുള്ള മാണിക്യങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം $1.3 million, അതായത് $11 crore നമ്മുടെ ഈ പേനയുടെ വില
1: എന്ന് പറയുന്നത്. ഈ പേനയുടെ ഒരു ഒരു ക്ലാസ് എവിടുന്നാന്നറിയോ? പണ്ട് ബ്രിട്ടീഷുകാര് രാജാക്കന്മാരൊക്കെ എഴുതുന്നില്ല, തൂവലിൽ മുക്കി എഴുതുന്ന ആ ഒരു ഇതിലാണ് ഈ പേനകളുടെ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ ഒരു അറിവ് അനുസരിച്ച്. അതുപോലെ തന്നെ പിന്നീട് വന്നത് നമുക്കറിയാം, ഈ മോൺ ബ്ലാക്ക് പോലെയുള്ള പല ബ്രാൻഡുകളും ഈ പേനകൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ സിഗ്നേച്ചർ. അതൊക്കെ സിഗ്നേച്ചർ പെൻസ് എന്നാണ് ഇതിനെ
2: പ്രത്യേകിച്ച് എന്ന് പറയുന്നത്. ലോകത്തില് വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വൺ ടിബാൽഡി ഫുൾഗോർ നോക്ടർനസ്.
1: എന്തായാലും
2: ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് ഈ പേന ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പേന എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയത് ടിബാൽഡി കമ്പനിയുടെ ഫുൾഗോർ നോക്ടർനസ് എന്ന ഈ പേനയാണ്.
1: ശരി, എന്താണ് പ്രത്യേകത?
2: ഷാങ്ഹായിൽ നടന്ന ഒരു ലേലം ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ $8 million, അതായത് ഏകദേശം 70 crore രൂപയ്ക്കാണ് ഈ പേന.
1: പ്രൈസിനാണ് ആ ഒരു പേന പോയത്.
2: ഇതിന്റെ ആ ഭംഗിയെ കുറിച്ച് പറയട്ടെ, 945 ബ്ലാക്ക് ഡയമണ്ട്സ്, 123 രക്തവർണ്ണമുള്ള നമ്മുടെ മാണിക്യങ്ങൾ, ഫോർ എക്സാമ്പിൾ റൂബീസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ നിർമ്മിതി എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ദിവ്യ അനുപാതം, മാത്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ പ്രൊപ്പോർഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പേന എഴുതാൻ വാങ്ങുന്നതാ, കോടികൾ വിലമതിക്കുന്ന ഈ പേനയൊക്കെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ
1: ബിസിനസ്
2: കോടീശ്വരന്മാരൊക്കെ ആണെങ്കിൽ അലങ്കാരത്തിന്.
1: അല്ല, അന്നും ഇന്ന് മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു പേനയുണ്ട്, നമ്മുടെ സ്വന്തം റെനോൾഡ്സിന്റെ. കാണാനില്ല, ഇപ്പൊ അത് നൊസ്റ്റാൾജി ആയിട്ടുണ്ട്. ആ നീല ക്യാപ്പുള്ള റെനോൾഡ്സിന്റെ പെന്നായിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന റെനോൾഡ്സിന്റെ ഇതൊക്കെ തമ്മിൽ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പെണ്ണിന്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ഓവാവിൽ ഡിസ്കസ് ചെയ്തിരുന്നത്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റോഡുകളിലൊക്കെ തന്നെ ട്രാഫിക് സിറ്റുവേഷൻ നല്ല പോലെ കുറഞ്ഞതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറൊക്കെ റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ചില ഏരിയയില്ല, ഷാർജയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി റോഡുകളൊക്കെ തന്നെ അൽഖിൽ റോഡ്, ഷെയ്ഖ് സാർ റോഡ്, നമ്മുടെ എമിറേറ്റ്സ് റോഡ് എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ. എനിക്കും അത് തന്നെയാണ്, നിങ്ങൾക്കും അത് തന്നെയാണ് തോന്നുന്നതെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് വേറെ മെസ്സേജോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. എവിടെയെല്ലാം അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഐ നോ യു വിൽ മെസ്സേജ്. സോ 0585829200 സെയിം നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: അഭിനയചാരത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: You are listening to Home 92.2 FM. Home is a feeling.
6: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: അങ്ങനെ ഗോൾഡ് കോയിൻ നേടാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് പറയുന്നത് ഞാൻ എപ്പോഴാണ് ചോദിക്കുന്നത് എന്നുള്ളതൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യം നൽകാൻ പോകുന്ന ഗോൾഡ് കോയിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ആൻഡ് ഇന്ന് ആരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ ലെറ്റ് സീ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കുന്നത്, ചോദ്യത്തിൽ റൈറ്റ് ഉത്തരം പറയുന്നവരെ കാത്തിരിക്കുന്നത് 922 ഗോൾഡ് ആണ്. അതായത് 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഇന്ന് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ക്യാമ്പയിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവും. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടായിരിക്കും ഒരു ലക്കി വിന്നറെ ഞങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഇന്ന് കേൾപ്പിക്കുന്ന ചോദ്യം, ഈ ഒരു സിനിമ വളരെ സിമ്പിളാണ്, ഞാൻ ആദ്യത്തെ ദിവസമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഈ ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയത്തില്ല. ജസ്റ്റ് അത്രയും ആളുകൾ രാവിലെ തൊട്ടേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ഡയലോഗ് മാത്രം കേൾപ്പിക്കും, മേ ബി കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റൈറ്റ് ആയിട്ട് നിങ്ങൾ ഗസ് ചെയ്യുക.
3: ഈ കരയിൽ ആകെ കൂടിയുള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടമല്ല കയർ.
4: അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്ക്.
3: അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാറ്.
4: ഞാൻ പോലീസിലായിരുന്നു നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടക്കുക.
2: That's it. ഏതാണ് സിനിമ എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ചോദ്യം. വളരെ ഈസിയാണ്, വളരെ ഒരുപാട് വട്ടം നമ്മളൊക്കെ കണ്ടൊരു സിനിമ കൂടെ ആയിരിക്കും. അയക്കേണ്ട ഫോർമാറ്റ് സ്ട്രിക്ട്ലി ഞാൻ പറയുന്നു, നിങ്ങൾ ഫോർമാറ്റ് തെറ്റിച്ചയച്ചാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവില്ല. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നിങ്ങൾ ഫോർമാറ്റ് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവില്ല. ഒന്നുകൂടെ ഞാൻ ഫോർമാറ്റ് പറയാം, 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടി നടന്ന് നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
9: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഡൽഹിയിൽ CJP പ്രതിഷേധം, പോലീസ് സ്റ്റേഷൻ ഉപരോധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. രാജ്യ തലസ്ഥാനത്ത് വീണ്ടും CJPയുടെ പ്രതിഷേധം. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തകർ ഉപരോധിച്ചു. ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകനായ നിഷു ആസാദിന്റെ പിതാവ് സഞ്ജയ് കുമാറിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. അശുതോഷ് ശൃംഗ, സൌരഭ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത്. പ്രദേശത്ത് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും BJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നിഷുവിനും പിതാവിനുമെതിരെ CJP ഉറച്ചു നിൽക്കുന്നുവെന്നും അശുതോഷ് രംഗ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.

മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുന്ന റീ ഇമാജിനിംഗ് നേതൃശില്പശാല കോഴിക്കോട്ട് ആരംഭിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നാളെ വരെയാണ് ശില്പശാല. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നു. AI വരെ എത്തി നിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഉൾപ്പെടെ സാഹചര്യത്തിൽ ഭരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും മറ്റുമാണ് ശില്പശാലയിൽ ചർച്ച ചെയ്യുന്നത്. കേരളം PM ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. SSK ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട്. RTE പദ്ധതി ഒഴികെയുള്ള SSK ഫണ്ടുകൾക്ക് PM ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. ഈ വർഷം കിട്ടാനുള്ളത് 350 കോടിയാണ്. 1500 കോടി കുടിശ്ശികയുമുണ്ട്. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. PM ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. GSLV-F-17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുമുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ISRO വിജയവഴിയിൽ തിരിച്ചെത്തി. GSAT-1A വിക്ഷേപണം വിജയകരം. ജിയോ സിങ്ക്രണൈസ് ഭ്രമണ പഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് GSAT-1A. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകളും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV-F-17 കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകളുടെ ഉൾപ്പെടെ തുടർച്ചയായ നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS-5 എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ ഇത് ഇന്ത്യയ്ക്ക് കരുത്താകും. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യാശേഷി എന്നിവയുടെ തെളിവാണിത്. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഈ നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണെന്നും നരേന്ദ്രമോദി. സ്ത്രീകളെ സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ മറുപടി നൽകി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് 2nd സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും കാന്തപുരം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഫോൺ പരിശോധിച്ച പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങൾ പലപ്പോഴായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി. നഗ്ന ചിത്രങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പണം വാങ്ങി വിറ്റതിനുള്ള തെളിവുകളും പുറത്ത്. ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ AdGP P വിജയന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് ഉത്തരവിറങ്ങി. IGS സതീഷ് ബിനോ, SP വിക്രമൻ, DYSP മാരായ ഷൈജു PL മാത്യു തുടങ്ങിയവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. 1 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്നാണ് പരാതി. കോഴിക്കോട് സ്വദേശി അഞ്ജു വിനേഷാണ് പരാതിക്കാരി. അഞ്ജുവിന്റെ കുഞ്ഞിന്റെ ശരീരത്തിലാണ് സൂചി കണ്ടെത്തിയത്. പ്രസവത്തിന് ശേഷമുള്ള ചികിത്സയിൽ സംഭവിച്ചതാണെന്നാണ് ആരോപണം. കുഞ്ഞ് 1 വർഷത്തോളം വേദന സഹിച്ചെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. നാളെ വരെയാണ് യോഗം. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് PB യോഗം. വിശാല സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ജനറൽ സെക്രട്ടറി MA ബേബിയെ കൂടാതെ PBയിൽ നിന്നും ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണമെന്നതും യോഗത്തിൽ ചർച്ചയായേക്കും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് മന്ത്രി. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ US ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ്.

ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് കേട്ടോ. യെസ്, വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇന്നത്തെ പ്രത്യേകതകളെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇന്ന് സെപ്റ്റംബർ 4-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകളും അല്ലെങ്കിൽ നല്ലൊരു സെലിബ്രേഷൻ മൂഡും ഒക്കെ ആയിരിക്കും ഇന്ന്. ഇന്ന് ശരിക്കും നാട് മുഴുവനും ജന്മാഷ്ടമി അല്ലെങ്കിൽ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ നാട്ടിലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഘോഷയാത്രയൊക്കെ കാണാനായിട്ട് അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കൊച്ചു കുട്ടികളൊക്കെ ഇനി കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് വേഷമൊക്കെ കെട്ടി ആ ദിവസങ്ങളിൽ ഇങ്ങനെ, അതായത് ഒരു വരി മുഴുവനും രാധമാര്, ഒരു വരി മുഴുവനും കൃഷ്ണന്മാര്. അപ്പൊ കുഞ്ഞി കൃഷ്ണനിൽ നിന്നും രാധയിൽ നിന്നും തുടങ്ങി അങ്ങ് വലിയ കൃഷ്ണനും രാധയും വരെയുള്ള നല്ല രസമുള്ളൊരു ദിവസമാണിന്ന്. എന്തായാലും ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരും അതുപോലെ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ തെരുവുകളിൽ അണിനിരക്കുന്ന ആ കുഞ്ഞുണ്ണിക്കണ്ണന്മാരെ, ഗോപികമാരെ, പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ നഗരവീഥികളെയൊക്കെ ആവേശത്തിൽ ആർത്തുന്ന ശോഭയാത്രകളും, അതിന് ശരിയാ ശോഭയാത്ര എന്ന് പറയുന്നത്. ഓക്കെ, നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നമ്മുടെ നാട്ടിലല്ലേ. അപ്പൊ നിങ്ങളുടെ മനസ്സിലും കാണില്ലേ ആ നമ്മുടെ കുട്ടിക്കാലത്തെ അഷ്ടമി രോഹിണി ആഘോഷങ്ങളുടെയും, പിന്നെന്താ ആ സമയത്ത് ഈ കൃഷ്ണന്റെ എന്താ ഉറിയടിയൊക്കെ ഇല്ലേ, അതൊക്കെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്. അപ്പോ ഗുരുവായൂരാണെങ്കിലും നമ്മുടെ അമ്പലപ്പുഴയിലാണെങ്കിലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, തിരുവമ്പാടി, ഇങ്ങനെയുള്ള പ്രധാന കൃഷ്ണക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് വിശേഷ ചടങ്ങുകളും പ്രത്യേക പൂജകളും ഒക്കെ ഉണ്ടാവും. പ്രവാസലോകത്തൊക്കെ ആണെങ്കിലും നമ്മളിൽ പല ആൾക്കാരുടെയും മനസ്സുകളിൽ നിന്ന് ആ ഓർമ്മകളിലേക്ക് ഒന്ന് ഓടിയെത്തും അല്ലെ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല, നമ്മുടെ ഓർമ്മകളാണത്. നമുക്കത് ഓർക്കാം, നാട്ടിൽ വിളിക്കുമ്പം ചോദിക്കാം, അമ്മേ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ അനിയ, നിങ്ങൾ കണ്ടോ, ഇന്ന് പോയോ, എന്തുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിക്കാലോ. പിന്നെ നിങ്ങളുടെ മനസ്സിലും അങ്ങനെ മറക്കാത്ത ആ നല്ല നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഏത് നാട്ടുകാരാണ്, അവിടെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആഘോഷം എന്നുള്ളതൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഏത് എമിറേറ്റിനാണ് മെസ്സേജ് അയക്കുന്നതും കൂടെ വേണം. ഇനി അങ്ങോട്ട് ആഘോഷ നിമിഷങ്ങളല്ലേ, ഇന്ന് മുതൽ ഈ മാസം 30-ാം തീയതി വരെ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. യെസ്, നമ്മുടെ ഹോം 92.2 FM നാളെയാണ് നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു ജൈത്രയാത്ര ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് നാളെ സെപ്റ്റംബർ 5. ബട്ട് അതൊരു ശനിയാഴ്ചയായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഓണിയറിൽ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഞങ്ങളുണ്ട്, ആഘോഷങ്ങളാണ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ നിമിഷങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൈ നിറയെ കീടിലൻ സമ്മാനങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മൾ ഇന്ന് എനിക്ക് പറയാനുള്ള മറ്റൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. നമ്മുടെ UAE-യിൽ നിന്നുള്ള വളരെ ഹാപ്പി നൽകുന്ന ഒരു ബിഗ് ട്രാഫിക് അപ്ഡേറ്റ് ആണ് കേട്ടോ. ദുബായ് ഷാർജ റോഡിലെ നിരന്തരമായ കുരുക്കുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കാണ്. രാവിലെ യാത്ര ചെയ്യുന്ന നമുക്കും, തിരിച്ചു പോകുന്ന നമുക്ക്, ഉച്ചയ്ക്ക് യാത്ര ചെയ്യുന്ന നമുക്ക്, അവിടെ നമ്മളാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ദുബായ് ഷാർജ റോഡിലെ ആ നിരന്തരമായ ഗതാഗത കുരുക്കിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഷാർജയിലെ അൽഥാവൂൻ തുരങ്കം, അതിനോടനുബന്ധിച്ചുള്ള ആ 3 വരി പാലവും നവീകരിച്ച് തുറക്കുന്നതോടെ ദുബായ് ഷാർജ യാത്രാ സമയത്തിൽ 85% വലിയൊരു കുറവുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ ഷാർജയിൽ താമസിക്കുകയും ദുബായിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായിട്ട് ദിവസേന യാത്ര ചെയ്യുകയും ചെയ്യുന്ന കമ്മ്യൂട്ടേഴ്സിന് ഇതൊരു ഏറ്റവും വലിയൊരു റിലീഫ് നൽകുന്ന ഒരു പ്രോജക്ട് തന്നെയാട്ടോ ഇത്. ഇപ്പൊ വരാനിരിക്കുന്ന നവംബർ മാസത്തോടെ ഇതിന്റെ നവീകരണ പണികളൊക്കെ പൂർണ്ണമായും പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ പീക്ക് അവേഴ്സിൽ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആകുമ്പോഴാണ്. അപ്പോൾ യാത്രാ സമയം എന്ന് പറയുന്നത് ഇത്രയധികം കുറയുന്നത് നമ്മുടെ ജോലിയെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് യാത്ര ചെയ്യുന്ന പ്രവാസികളെയൊക്കെ സംബന്ധിച്ച് ഡെയിലി ലൈഫ് കൂടുതൽ ഈസി ആക്കുമെന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഗുണം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ അത്യാവശ്യമായിട്ട് നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സോ വീട്ടുകാരോ ഒക്കെ നമ്മൾ ഷാർജ താമസിക്കുകയാണെന്ന് വെച്ചോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ടൈം അനുസരിച്ച് നമുക്ക് അപ്പോൾ ടൈം നോക്കിയിട്ടല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടി വരുമ്പോൾ പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. രാവിലെ പോകണമെങ്കിൽ രാവിലെ പറ്റത്തില്ല, ട്രാഫിക്ക ഒഴിവാക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ യോ വേണ്ട, ട്രാഫിക്ക പറ്റത്തില്ല. രാത്രി 10-ഉം 11-ഉം മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. സോ അതൊന്നുമില്ലാതെ ഇനി ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഞാനൊരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ്. നമ്മുടെ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറയാം. ടേക്ക് എ ബ്രേക്ക്. ഇപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടുകൾ, ഇന്ന് കൃഷ്ണാഷ്ടമിയല്ലേ, സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ കാക്കക്കുയ എന്ന സിനിമയിലെ പാടാൻ വനമാലി കേൾക്കാമെന്ന്. ആസ്വദിക്കാം.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: 1. Pistol number 1634729.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
2: ഏറ്റവും
3: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ

0: to car.
1: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
2: Naan kaathirikkum.
3: പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
4: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
5: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
5: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
6: ട്യൂൺ ചെയ്യല്ലയോ?
1: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
0: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
7: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
8: എടാ മോളെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
11: അണ്ണ ശ്രദ്ധിക്ക,
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൽറാസ് ഓട്ടോ AC പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
13: You are listening to Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: ും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. യെസ്, അപ്പോ നമ്മള് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷത്തിലേക്ക് വരികയാണ്. നമ്മൾ ഓരോ മണിക്കൂറിലും നിങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സമ്മാനം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. യെസ്, നാളെ സെപ്റ്റംബർ 5 ആണ്. ഹോം 92.2 FM സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആകുന്നു. സോ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും. നമ്മൾ ഇനി കൂടുതൽ എനർജിയോട് കൂടിയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. കൈ നിറയെ സമ്മാനങ്ങൾ വേണ്ടേ, നിങ്ങളുടെ മനസ്സും കണ്ണും ഒക്കെ കൈ നിറയെ സമ്മാനങ്ങളിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോൾ ഹോം 92.2 FM ആനിവേഴ്സറി ആഘോഷങ്ങൾക്ക് ഇതാ ഇന്ന് തുടക്കമാവുകയാണ്. നാളെയാണ് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൽ നിങ്ങൾക്കായി 4 കിടിലൻ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഒന്നാമത്തെ സമ്മാനം ജോയാലിക്കാസ് നൽകുന്ന 9 g 22 carat ഗോൾഡ് കോയിൻ ആണ്. രണ്ടാമത്തെ സമ്മാനം ഐഫോൺ ആണ്. അത് പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ സെക്കൻഡ് ചോദ്യവും അതുപോലെ തന്നെ സെക്കൻഡ് പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഐഫോൺ ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് അക്കൗണ്ട് ഫോളോ ചെയ്ത് കാത്തിരിക്കുക. അവിടെയാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളോട് പറയാം. പക്ഷേ ഇതുവരെയും അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവർക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല, നോട്ടിഫിക്കേഷൻ വരില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഹോം 92.2 FM സോഷ്യൽ മീഡിയ പേജ്, ദാറ്റ് മീൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക എന്ന് ഓർമ്മിക്കുകയാണ്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ സമ്മാനം അക്ബർ ട്രാവൽസിന്റെ ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റ് ആണ്. നാലാമത്തെ സമ്മാനം അൽമരായ കാർ റെന്റൽസിന്റെ 1 മാസത്തെ കാർ റെന്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോ ഒന്നാമത്തെ സമ്മാനമായ 9 g 22 carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള ചോദ്യം ഞാൻ ചോദിക്കും. പക്ഷെ വെയിറ്റ് ചെയ്യുക, അടുത്തൊരു വിശേഷം പറയാനുണ്ട്. അത് കഴിഞ്ഞതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ ചോദ്യം അറിയുള്ളൂ. അതുപോലെ കഴിഞ്ഞ മണിക്കൂറിൽ 4 മണിക്കൂർ നീണ്ടു നിന്ന ഷോയിൽ സാൻഡ്യൂൺസിൽ നമ്മുടെ അക്ഷയ് ചോദിച്ച ചോദ്യത്തിന് ഈ മണിക്കൂറിൽ ഉത്തരം വായിക്കാൻ പാടില്ല. അത് ആ ഷോ കഴിയുന്നതോടുകൂടി ആ ചോദ്യത്തിന്റെ വാലിഡിറ്റി കഴിഞ്ഞു. പിന്നീട് അയക്കുന്നവരെ ആരെയും നമ്മൾ അതിലേക്ക് എടുക്കില്ല. ഇനി എന്റെ ഷോയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം അടുത്ത മണിക്കൂറിൽ, അതായത് 12 to 1 അടുത്ത ചോദ്യത്തിലേക്ക് വരും. അപ്പോൾ ഞാൻ അയക്കുന്ന ഈ ഒരു ടൈമിൽ മാക്സിമം നിങ്ങളിലേക്ക് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കണം. എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു വിശേഷം പറഞ്ഞതിന് ശേഷം ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ അതായത് ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ഓരോരുത്തരുടെയും ദിവസേനയുള്ള ജീവിതത്തെയും നമ്മുടെ ഷോപ്പിംഗ് അനുഭവങ്ങളെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് UAE ജീവിക്കുന്ന പ്രവാസികളായ നമ്മൾ ഇപ്പോൾ ഷോപ്പുകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ ഒരുപാട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ UAE മിനിസ്ട്രി ഓഫ് എക്കോണമി ഉപഭോക്താക്കളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ നടപ്പിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു വിപണിയിൽ എത്തുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ആളുകളുടെ ഹെൽത്തിനോ അവരുടെ സെക്യൂരിറ്റിക്കോ ഭീഷണിയാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നോ കണ്ടെത്തിയാൽ വെറും 24 hoursനകം ആ ഉൽപ്പന്നം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വിപണിയിൽ നിന്ന് കംപ്ലീറ്റ്ലി റീകോള് ചെയ്യണം അല്ലെങ്കിൽ തിരികെ പിൻവലിക്കണം എന്നാണ് പുതിയ ഉത്തരവ്. എന്താണല്ലേ, അതായത് ഈ ഫേക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വ്യാജ സാധനങ്ങൾ, അനാവശ്യ കെട്ടുകഥകൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താണ് സബ് സ്റ്റാൻഡേർഡ് ഗുഡ്സ്, ഇതിനൊന്നും ഇനി UAE മാർക്കറ്റിൽ യാതൊരുവിധ സ്ഥാനവും ഉണ്ടാകില്ല എന്നാണ് അതോറിറ്റി വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് അതിൻ്റെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺസ്യൂമേഴ്സ് പരാതിപ്പെടുകയോ ചെയ്താൽ ആ വിവരത്തിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്ത് കൃത്യം 24 hoursന് ഒരു എന്താ പറയാ ഒരു നിർദ്ദിഷ്ട ബാച്ചിനെ കംപ്ലീറ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വിപണിയിൽ നിന്ന് മാറ്റിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തുന്ന സപ്ലൈസ് ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ്, ഇവർക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള ലീഗൽ ആക്ഷൻസ് ആയിരിക്കും അധികൃതർ സ്വീകരിക്കുക. അപ്പൊ അതിൽ ലക്ഷക്കണക്കിന് ദീർഘത്തിന്റെ പെനാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് വരെയുള്ള കടുത്ത നടപടികളും ഉണ്ടാവും അത്രേ. അപ്പൊ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന നമ്മളെ പോലെയുള്ള ഉപഭോക്താക്കൾക്ക് കംപ്ലീറ്റ്ലി സേഫ് സ്റ്റാൻഡേർഡ് കൂടാതെ ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ കിട്ടൂ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു വലിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്താണ് ടോയ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാവിധ കൺസ്യൂമർ ഐറ്റംസിനും ഈ നിയമം ഒരുപോലെ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏതെങ്കിലും ഉൽപ്പന്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി ഇഷ്യൂസ് കാണുമോ, അല്ലെങ്കിൽ അത് വ്യാജമാണെന്ന് നമുക്ക് സംശയം തോന്നുകയോ ചെയ്താൽ അത് അധികൃതരെ അറിയിക്കാനുള്ള കംപ്ലീറ്റ് റൈറ്റ് നമുക്കുണ്ട്. ഇപ്പൊ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ റിലയബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ ഈ പുതിയ റെഗുലേഷൻസ് ഉറപ്പായിട്ടും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ചോദ്യം എത്തിക്കഴിഞ്ഞ് ഗൈസ്, നിങ്ങൾ കാത്തു കാത്തിരിക്കാന്ന് എനിക്കറിയാം. ചോദ്യം കൃത്യമായിട്ട് കേട്ടോളൂ. അതായത് 9 grams 22 carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള ചോദ്യം ഇതാ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ, അതായത് നമ്മുടെ യുഎയുടെ ഔദ്യോഗിക രൂപീകരണത്തിന് ശേഷം ഈ ഫെഡറേഷനിൽ ഏറ്റവും ഒടുവിൽ, അതായത് ഏഴാമതായി കൂട്ടിച്ചേർക്കപ്പെട്ട എമിറേറ്റ് ഏത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ യുഎയുടെ ഔദ്യോഗിക രൂപീകരണത്തിന് ശേഷം ഈ ഫെഡറേഷനിലേക്ക് ഏറ്റവും ഒടുവിൽ, അതായത് ഏഴാമതായി കൂട്ടിച്ചേർക്കപ്പെട്ട എമിറേറ്റ് ഏത്? ശരിയായ ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് 9 2 എന്ന് ടൈപ്പ് ചെയ്യുക. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഈ ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പൊലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: Mid Morning with Nitya.
1: നന്ദലാല ഈ പാട്ട് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോയി കേട്ടോ. ഓ ഞാനേ എന്നെ എല്ലാരും പണ്ട് വിളിക്കായിരുന്നു നിറത്തിലെ നമ്മുടെ എപ്പോഴും വീഴുന്ന ജോമോളില്ലേ. ഞാനപ്പോ ഇന്നും ഒന്നിലൊന്നും അല്ലല്ലേ വീഴാൻ തുടങ്ങിയത്. നന്ദലാല ഡാൻസ് 8th സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുട്ടോ. അത് കളിച്ചോണ്ട് നിൽക്കുമ്പോൾ ദാ കിടക്കുന്നത് അറിയില്ലേ. എല്ലാ ഡാൻസിലും കൊറിയോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് ചാടിക്കയറും കേട്ടോ. എന്നിട്ട് നടുക്ക് തന്നെ നിൽക്കും, എന്നിട്ട് വീഴും. ഓക്കെ, ആ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ആ പാട്ടിലങ്ങായിപ്പോയി. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യത്തിന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമുക്ക് 3 മണിക്കൂറിലും 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അടക്കം വരുന്നത്. 3 ടൈപ്പ് ഓഫ് സമ്മാനങ്ങളുമായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. സോ സെപ്റ്റംബർ 5th എന്ന് പറയുന്നത് ഹോം 92.2 FM സംബന്ധിച്ച് വലിയൊരു ആഘോഷ ദിനമാണ്. കാരണം ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളുടെ ആഘോഷ നിമിഷങ്ങൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എന്താ പറയുക ആനിവേഴ്സറി സെലിബ്രേഷൻസാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ കൈകളിലേക്ക് നിരവധി സമ്മാനങ്ങളാണ് എത്തുന്നത്. ഈ മാസം മുഴുവനും നിങ്ങൾക്ക് സമ്മാനങ്ങൾ എത്തിച്ച് തരാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതിന്റെ കോൺടെസ്റ്റ് ആക്ച്വലി ഇന്ന് മുതൽ 30th വരെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞു, 11:30 ഞാൻ അടുത്ത മീൻസ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞത്. ഇതിന്റെ ആൻസർ അയക്കാനുള്ള ടൈം എന്ന് പറഞ്ഞ് ഷാർപ്പ് 12 PM വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം 12 to 1 ഉണ്ടാകും, കാത്തിരിക്കുക. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനിടയ്ക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അയക്കരുത്. ഇതിനുള്ള ടൈം ഷാർപ്പ് 12 PM വരെ മാത്രമേ ഉള്ളൂ, ദെൻ അടുത്ത ചോദ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ ചോദിച്ച ഒരൊറ്റ ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു. നമ്മുടെ ആദ്യ ചോദ്യം എന്ന് പറയുന്നത്, യെസ് ആ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ അല്ലേ, മീൻസ് നമ്മുടെ UAE രൂപീകരണത്തിൽ ആ ഈ രാജ്യത്തോട് അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ട എമിറേറ്റ് ഏത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു വിന്നറിന് ലഭിക്കുന്നത് ജോയ് ആലുക്കാസ് നൽകുന്ന 9 gram വരുന്ന 22-carat gold കോയിൻ ആണ്. സോ അതിനുവേണ്ടി വേഗ ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു ഉത്തരം അയക്കാനുള്ള അവസാന സമയം എന്ന് പറഞ്ഞാൽ 12 PM വരെ മാത്രമാണ്. പിന്നെ 12 to 1 അടുത്ത ചോദ്യത്തിനായിട്ടുള്ള നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. യെസ്, അപ്പൊ മറക്കല്ലേ, നമ്മുടെ UAE രൂപീകരണത്തിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട എമിറേറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരങ്ങൾ അയക്കുക. അറിയാലോ 9 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 9 2 നിങ്ങളുടെ റൈറ്റ് ആൻസർ. യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. അപ്പൊ നമ്മൾ അടുത്ത വിശേഷത്തിലേക്ക് കടക്കുകയാണ്. വേഗം ഒന്ന് പറഞ്ഞിട്ട് വേഗം പോവാ അല്ലേ, അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാം, പാട്ട് പോകാനുള്ള ടൈമാണ്, നിങ്ങൾ പാട്ടൊക്കെ കേൾക്കൂ. മറക്കരുത്, UAE രൂപീകരണത്തിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട എമിറേറ്റ് ഏത് എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ഉത്തരവുകൾ അയക്കേണ്ടത്. 9 2 എന്ന് തന്നെ വേണം, അതിൻ്റെ ഫോർമാറ്റ് തെറ്റിയാൽ പോലും നമ്മൾ ആഡ് ചെയ്യില്ല. 9 2 എന്ന് ടൈപ്പ് ചെയ്യുക. യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു വിജയിക്ക് ലഭിക്കാൻ പോകുന്നത് ജോയ് ആലുക്കാസ് നൽകുന്ന 22-carat നയൻ ഗ്രാം ഗോൾഡ് കോയിൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എൻജോയ് ദി സോങ്. നെക്സ്റ്റ് സോങ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
1: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദിർ, മിഷ്കിൻ, കയാഡു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
4: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
5: മഴയിലും വെയിലും കൂടാ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പി.എം. ശ്രീയിൽ കേരളത്തിന് കേന്ദ്രത്തിന്റെ കത്ത്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സിപിഐ നേതാവ് എ എൻ ഷംസീർ. കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല. പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും മുൻ സ്പീക്കർ കൂടിയായ എ എൻ ഷംസീർ പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ മറുപടി നൽകി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നും കാന്തപുരം. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠനവും താമസവും സൌകര്യങ്ങളും സൌജന്യമായി നൽകുന്നുണ്ടെന്ന് കാന്തപുരം. നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനും സിപിഎം നേതാക്കളും ബിജെപിയും കാന്തപുരത്തിന്റെ പ്രസ്താവന തള്ളി രംഗത്തെത്തിയിരുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാ സംഘത്തോടുള്ള എതിർപ്പ് മൂലമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണം. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ പ്രതികരണം. കേരളം പിഎം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പിഎം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. ഈ വർഷം കിട്ടാനുള്ളത് 350 കോടി രൂപ. 1500 കോടിയാണ് കുടിശ്ശികയുള്ളത്. അതിനിടെ പിഎം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ കേരള സർക്കാർ. പിഎം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പിഎം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസ് ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് 17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയ വഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് 1A വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് 17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് 1. ഐ എസ് ആർഒയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടം എന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യ, ശേഷി എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഈ നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്നതാണെന്നും നരേന്ദ്രമോദി. സോണിയാഗാന്ധിയുടെ ആത്മകഥ നവംബർ 10 തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന്. ഹാർപ്പർ കോളൻസ് ഇന്ത്യയാണ് പുസ്തകത്തിന്റെ പുതിയ പ്രസാധകരായി എത്തുന്നത്. നേരത്തെ പെൻഗ്വിൻ ഇന്ത്യ പ്രസാധക സ്ഥാനത്ത് നിന്ന് വിവാദങ്ങളെ തുടർന്ന് പിന്മാറിയിരുന്നു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി 22 നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. ചെയർപേഴ്സൺ മായാ രാഹുലിനും നോട്ടീസുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നാളെ വരെ യോഗമുണ്ട്. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് പി ബി യോഗം ചേരുന്നത്. വിശാല സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ കൂടാതെ പി ബിയിൽ നിന്ന് ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കണം എന്നതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ല. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് എസ് ജയശങ്കർ ഉറപ്പും നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കിയ US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഹോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ US ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റും മുന്നറിയിപ്പ് നൽകുന്നു. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 87%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid-Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യത്തെ മണിക്കൂറിലുള്ള മീൻസ് മെസ്സേജസ് അയക്കാനുള്ള ടൈം ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നു. 12 PM തന്നെ എൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇനി ഈ അവറിൽ, അതായത് സെക്കൻഡ് അവറിൽ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴല്ല, വെയിറ്റ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ദിവസം September 4 മുതൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോൺടെസ്റ്റിലൂടെ, ക്യാമ്പയിനിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ്. കൈ നിറയെ, കണ്ണ് നിറയെ, മനസ്സ് നിറയെ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട്. അപ്പോൾ നാളെ September 5 നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സമ്മാന നിമിഷങ്ങളൊക്കെ ഇന്നു മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോൾ വേണമെങ്കിലും സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ കേട്ടു തുടങ്ങുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് Home 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടനെ തന്നെ ഫോളോ ചെയ്യുക. അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള, അതായത് ഐഫോൺ സ്വന്തമാക്കാൻ നിങ്ങൾക്കും അവസരം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ആ അവസരം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, അതിന് നമ്മുടെ Home 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എപ്പോഴാണ് ആ ചോദ്യം നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ മീൻസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ആണ്, ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് നൽകുന്നത്. അപ്പോൾ അതിനുള്ള ചോദ്യത്തിനായിട്ട് പ്ലീസ് വെയിറ്റ്. അടുത്തൊരു വിശേഷം നമ്മൾ ഈ മണിക്കൂറിൽ തുടങ്ങുമ്പോൾ തന്നെ അടുത്തൊരു വിശേഷം എന്ന് പറയുന്നത്, നമ്മുടെ മലയാളി സിനിമാ പ്രേമികൾക്കും നമ്മുടെ ലാലേട്ടൻ ഫാൻസിനും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പുതിയ വാർത്തയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ഇടയ്ക്ക് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ ഒരാളിങ്ങനെ സൈഡിലുള്ള ഒരു തിട്ട പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ പാവത്തെ പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിൻ്റെ മീൻസ് കമൻസ് ഒക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് അതിൽ ആലേട്ടനാണെന്ന് മനസ്സിലായത്. ഞാൻ അപ്പോഴാണ് ആ വാർത്ത ശ്രദ്ധിച്ചത്, അതുകൊണ്ടായിരിക്കാം. ഇപ്പോഴല്ല, അപ്പോൾ. അപ്പോൾ വളരെ സാധാരണക്കാരനായിട്ട്, ഇപ്പോൾ അവിടെ ഒരു പോലീസുകാരനിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. അടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ആൾ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് വരികയോ ചെയ്താൽ മാത്രമേ അത് ലാലേട്ടനാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഭക്തർ ഇപ്പോൾ അവിടെ ചെല്ലുന്ന ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ അവിടെ എത്തുന്ന അയ്യപ്പന്മാരെ പോലെ തന്നെ ഒരുപാട് പിന്നെ പോലീസുകാരും അതേ വ്രതം എടുത്ത് തന്നെ അവിടെ നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോഴാണ് ശരിക്കും അതിമനോഹരത്തിൻ്റെ ഷൂട്ടാണ് അവിടെ നടക്കുന്നത് മനസ്സിലായത്. ഇപ്പോൾ എന്തായാലും സിനിമയുടെ ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് റാപ്പപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ലാലേട്ടൻ കാക്കിയൊക്കെ അഴിച്ചു വെച്ച് ഈ സിനിമയുടെ തന്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത വിവരങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രെൻഡിങ് ടോപ്പിക്കായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു കുറെ നാളായെന്ന് തോന്നുന്നു ഒരു സാധാരണക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ഇങ്ങനെ സ്ക്രീനിലെത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു പ്രോജക്റ്റിനുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, ഈ ഹിറ്റ് സിനിമകൾക്ക് ശേഷം തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയൊരു എക്സ്പെക്റ്റേഷനാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ പറച്ചിൽ രീതി കൊണ്ട് ശ്രദ്ധേയനായ ഒരു ഡയറക്ടറാണല്ലോ നമ്മുടെ തരൺമൂർത്തി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെയും വരാറുണ്ട്. എനിക്ക് കുറേ ടീമുകൾ, എനിക്ക് തന്നെ ഒരു പ്യൂപ്പ അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെയൊക്കെ പുള്ളി ഇവിടെ ജോയിൻ ചെയ്യാറുണ്ട്. എന്തായാലും രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോഹൻലാലിനൊപ്പം വൻ താരനിര തന്നെയാണ് സിനിമയിൽ അണിനിരക്കുന്നത്. അപ്പോൾ ശോഭന നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടനോടൊപ്പം വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ളൊരു അപൂർവ സവിശേഷത കൂടി ഈ മൂവിക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ തുടക്കത്തിൽ അല്ല തുടരും എന്ന സിനിമയിൽ വന്നതാണല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാനാണെന്ന് തോന്നുന്നു, ഇഷ്ടമല്ലേ ലാലേട്ടനും ശോഭനയും. ഇനി ആ സിനിമയുടെ ബാക്കിയായിരിക്കോ? ഇനി ആ സിനിമയിൽ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയെ പിടിച്ച് പോലീസാക്കി, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ വെറുതെയാണ്. കൂടാതെ പ്രകാശ് രാജ്, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ തുടങ്ങി കഴിവുറ്റ ഒരു കൂട്ടം ആക്ടേഴ്സ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. 5 മാസത്തോളം നീണ്ടു നിന്ന വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സ്കെഡ്യൂളിന് ശേഷമാണ് സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. ഒടുവിൽ ചിത്രീകരണത്തിന് കംപ്ലീറ്റ്ലി പാക്കപ്പ് പറഞ്ഞതോടെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇനി ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ക്രിസ്മസ് റിലീസായിട്ട് വരാനിരിക്കുന്ന December 24 തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ഇവരുടെ ഈ പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു പ്ലാൻ. അപ്പോൾ ലാലേട്ടന്റെ അസാധ്യ പെർഫോമൻസും തരൺമൂർത്തിയുടെ മികച്ച ഡയറക്ഷനും ചേരുമ്പോൾ തിയേറ്ററുകളിൽ വലിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അപ്പോ കാത്തിരിക്കുക, 12 to 1 ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ എത്തും. അതോടൊപ്പം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സെപ്റ്റംബർ 5 നാളെയാണ്. നിങ്ങളുടെ മെസ്സേജ് ഒക്കെ അയക്കണം കേട്ടോ, ആനിവേഴ്സറി നിങ്ങളുടെ വിഷസൊക്കെ ഞങ്ങൾ കാത്തിരിക്കും. ഞങ്ങൾ പിന്നീട് നോക്കിക്കോളാം, പക്ഷെ നാളെ നമുക്ക് ഓണെയർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 4 to 5 നമ്മൾ തുടങ്ങിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഹോം 92.2 FM 1 തികയുന്ന ദിവസമാണ് നാളെ. വളരെ സന്തോഷമുള്ള 1 ഞങ്ങളുടെ കഠിനാധ്വാനമാണ് നാളെ. ആ ദിവസം എത്തുമ്പോൾ ആ പഴയ നാളുകളും ആ കടന്നുപോയ കാലഘട്ടങ്ങളും സമയങ്ങളും ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷം കൂടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഇനിയും ഏറെ കാലങ്ങൾ നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ 1 നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻസ് ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചാർട്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇന്ന് സെപ്റ്റംബർ 4 സെപ്റ്റംബർ 30 നീണ്ടു നിൽക്കുന്ന കൈ നിറയെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചത്. അതെന്തായാലും 12 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്നും ഉത്തരങ്ങൾ അയക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് അക്ബർ ട്രാവൽസ് നൽകുന്ന കിടിലൻ സമ്മാനം, ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ അതിന്റെ ചോദ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ പോകും അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് കടക്കുന്നു. വേഗം പോയിട്ട് വേഗം തിരികെ എത്താം.
0: Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634729.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய். നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോവൻ കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
6: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Mid morning with Nitya.
0: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പൊ കൊറേ നേരം നിങ്ങളെ ഞാൻ കാത്തിരിപ്പിച്ചു അല്ലെ. എന്തിനാണ് കാത്തിരിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശേഷങ്ങളുള്ള ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇന്ന് മുതൽ 30-ാം തീയതി വരെ നമ്മുടെ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി നാളെ September 5th ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി. എങ്കിലും നമ്മൾ ഇന്ന് ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ വളരെ അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുകയാണ്. എന്തായാലും ആ വന്നു ചേർന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അത്രയും ഹൈപ്പോടുകൂടി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള് ഇന്ന് എന്റെ കൂടെയുണ്ട്. എനിവേ, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ലാസ്റ്റ് ഫസ്റ്റ് അവറിലുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ ഈ അവറിൽ എന്താ നിത്യ ക്വസ്റ്റ്യൻ ചോദിക്കാത്തതെന്നാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, നമ്മൾ ആദ്യം ചോദിച്ചത് 9g 22 carat ഗോൾഡ് കോയിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അത് കഴിഞ്ഞു കേട്ടോ. ഇനി ആ ഉത്തരം ഇപ്പൊ അയക്കരുത്. ഇപ്പൊ അയക്കേണ്ട ചോദ്യം ഇതാണ്. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്കായിട്ടും മറ്റും യാത്രയ്ക്കായി ആശ്രയിച്ചിരുന്ന പരമ്പരാഗത പായ് കപ്പലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്നുകൂടെ പറയാം. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ മറ്റ് യാത്രയ്ക്കൊക്കെ ആയിട്ടും ആശ്രയിച്ചിരുന്ന പരമ്പരാഗത പായ് കപ്പലുകൾ, നമ്മൾ ഒരുപാട് സിനിമകളിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ അറിയാവുന്ന ഒരു വേർഡാണ്. വെറും 2 അക്ഷരം മാത്രമാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ അതുകൊണ്ട് ആ ആശ്രയിച്ചിരുന്ന പായ് കപ്പലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരമാണ് അയക്കേണ്ടത്. ഫോർമാറ്റ് നേരത്തെ അയച്ചതുപോലെ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇതിന്റെ ആൻസറുകൾ അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഹോം കേരള നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്. ഹോം കേരള യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം. സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. മറക്കല്ലേ, ഫോർമാറ്റ് തെറ്റിയാൽ അവർ ഉറപ്പായിട്ടും ആ ഒരു മെസ്സേജ് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് അത് എന്തായാലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. യെസ്, നമ്മൾ നേരെ വേഗം വീണ്ടും തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആ താരമാരാണെന്നറിയാം. ഇന്നത്തെ ഒരു ഡേയിൽ തന്നെ ആൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരു കുഞ്ഞു സ്മൈലോടുകൂടി നമ്മുടെ ഇടയിലേക്ക് വന്ന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഹൃദയം കീഴടക്കിയ വൈറൽ സെൻസേഷൻ ഇന്റർ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ് വിന്നർ അമൃത രാജൻ, വെൽക്കം.
7: താങ്ക് യു.
0: ഒരുപാട് സന്തോഷം. ഒരു ഗായിക ഈ ഒരു ഡേയിൽ തന്നെ കാണാനും അവരുടെ പാട്ട് കേൾക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ എത്തിയില്ലെങ്കിലും ഇപ്പോ ആ ശബ്ദത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഞാൻ ചോദിക്കുന്നത് തന്നെ അമൃത ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി പാടിത്തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
7: Check, check, check, check, check, check, check, check, check, check, check.

0: ആ ഒന്നും പറയാനില്ല. ഇപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി കാണും ആരാണ് നമ്മുടെ കൂടെയുള്ളതെന്ന്. ഒരു പക്ഷേ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കണ്ടു കഴിഞ്ഞാലും എല്ലാവർക്കും അറിയാം. എങ്കിലും അയ്യോ രാമെന്നുള്ള ഈ പാട്ട് കേൾക്കുമ്പോഴാണ് ആ ലുക്കാണ് ഇപ്പോഴും മലയാളി ഓർത്തിരിക്കുന്നത്. ആ സ്റ്റൈലിഷ് ആയിട്ട് ജീൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് നിന്നത് ശരിക്കും ഒരു സ്റ്റൈലിഷ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണോ അതോ ടെൻഷൻ കുറയ്ക്കാനാണോ? അതാണ് എനിക്ക് ആദ്യം ഒന്ന് ചോദിക്കണം തോന്നിയത്.
1: അത് ആ ഡ്രസ്സില് ആ ഡ്രസ്സാണ് ഇങ്ങനെ ലോഹ പോലത്തെ ഡ്രസ്സാ, കംഫർട്ടബിലിറ്റിക്ക് കൈ അവിടെ തന്നെ വീണു പോകും, കിട്ടുപോയതാ.
0: സാധാരണ ചില ആൾക്കാരെ ടെൻഷൻ, അതായത് ആക്ച്വലി സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പല ട്രിക്കുകളും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനൊരു ആങ്കറിങ്ങിന് കയറുകയാണെങ്കിൽ വെറുതെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് താളം തട്ടിക്കൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറും. പാട്ടുകാരുടെ നമുക്കറിയില്ലല്ലോ അവർ ഏത് തരത്തിലാണ് എങ്ങനെയാണ് പാടുക എന്നുള്ളത്. എന്നാലും ഇപ്പൊ എ ആർ റഹ്മാൻ സൂം കോളിലൊക്കെ വന്നപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ ആ വാക്ക്, അതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, എന്താണ് ഷെയർ ചെയ്യാനുള്ളത് അദ്ദേഹവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ?
1: അദ്ദേഹമായിട്ട് 2021 ഒരു വീഡിയോ കോളിൽ കാണാൻ സാധിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ഫുൾ ടൈം മ്യൂസിക് എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിലേക്ക് കറേജ് ധൈര്യം കൊണ്ട് വന്നൊരു സമയമായിരുന്നു. അപ്പൊ റൈറ്റ് ടൈമിൽ തന്നെ സാർ ആയിട്ടുള്ള ഒരു
0: കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ
1: സാധിച്ചു. അന്ന് സാർ എനിക്ക് ഭയങ്കര ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. മ്യൂസിക് ഇസ് എ പ്രൊഫഷൻ ദാറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് കറേജ്, ഗുഡ് ദാറ്റ് യു ഹാവ് ടേക്കൺ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു വിട്ട് അന്ന് മുതലേ ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ലൈക്ക് ഐ റീച്ച്ഡ് ഹിം എന്ന് വേണമെങ്കിൽ പറയാം. ഹി ഫോളോഡ് മീ, സോ സോ ഹാപ്പി.
0: എന്തായാലും ഇപ്പൊ ദുബായിൽ ആദ്യമായിട്ടാണോ വരുന്നത്? വേറെ ഷോസിനൊക്കെ വന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പൊ ഇവിടെ വരാനുള്ളൊരു കാരണം?
1: ദുബായിൽ ആദ്യമായിട്ടാണ് ഷോ ചെയ്യാൻ പോകുന്നത്. ഷോ ചെയ്യാനുള്ള കാരണം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട UAE ചാപ്റ്റർ ആണ്. അവരുടെ ഓണം സെലിബ്രേഷൻ നടക്കുകയാണ് September 6th.
0: ഓക്കെ, September 6th എന്ന് പറയുന്ന ഒരു ഡേ ആക്ച്വലി ദുബായ് മുഴുവനും അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ആണ്. ഓക്കെ, അന്ന് അവരുടെയും ഓണാഘോഷമാണ് അല്ലേ? അതിന്റെ ചീഫ് ഗസ്റ്റ് ആണോ?
1: Chief guest, I don't know. We
0: are yes, gonna... chief guest ആണ്. ഒരു സിംഗർ വന്നാ പിന്നെ ഞങ്ങൾ അവരെ ചീഫ് ആയിട്ട് എടുക്കും.
1: നമ്മൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ പോവാണ്.
0: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് ഒരു സിംഗർ കടന്നു വന്നാൽ ആ വേദി മാറി മറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പോവാണ് അല്ലേ? ഓക്കെ, ഞാൻ അച്ഛാ സിംഗർ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അമൃതയെ സംബന്ധിച്ച് പാട്ട് കമ്പോസ് ചെയ്ത് സ്വന്തമായിട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഏറ്റെടുക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ മറ്റൊരാൾ കമ്പോസ് ചെയ്ത പാട്ട് പാടാനാണോ ഇഷ്ടം? ഒരു സിംഗറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ജേണി എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊരാൾ കമ്പോസ് ചെയ്യുമ്പോൾ വിളിക്കണേ എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. എങ്കിലും എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ ഒരു രംഗത്ത് വരെ എത്തിയത് അല്ലേ? തീർച്ചയായിട്ടും ഒരു സുപ്രഭാതത്തിൽ വന്ന ആളല്ല അമൃത. അപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു ഡ്രീം കം ട്രൂ എന്തെങ്കിലും നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കും, വാട്ട് ഈസ് യുവർ ഡ്രീം? സ്വന്തമായിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്ത് ജോയിൻ ചെയ്യാനാണോ ഇൻഡസ്ട്രിയിലേക്ക്, അതോ ആരെങ്കിലും കമ്പോസ് ചെയ്തിട്ട് വിളിക്കണേന്നാണോ പ്ലാൻ?
1: സി, അത് ആരുടെ മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ചെയ്താൽ മതി.
0: കറക്റ്റ്,
1: ജീവിക്കുമ്പോ മ്യൂസിക്കിലൂടെ ജീവിക്കാന്നുള്ളത്. അതിപ്പോ എന്റെ പാട്ടാവുമ്പോഴും വേറെ ആളുടെ ക്രിയേഷൻ ആവുമ്പോൾ എനിക്ക് ഒരേപോലെ തന്നെയാ. ഈ പറഞ്ഞ പോലെ ഓഫ്കോഴ്സ് നമ്മൾ നമ്മുടെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മീഡിയം ഇൻഡിപെൻഡന്റ് മ്യൂസിക് തന്നെയാണ്.
0: തീർച്ചയായിട്ടും
1: അത് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വേറൊരാളുടെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ നമ്മുടെ ശബ്ദം ആഡ് ചെയ്തിട്ട് അതിനെ ബ്യൂട്ടിഫുള്ളി
0: ആക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജേണി ഇപ്പം ഒരുപാട് സ്റ്റേജുകളിൽ, കോളേജില്, സ്കൂളുകളിലൊക്കെ പാട്ട് പാടി തെളിഞ്ഞ് ഒരു ബോളിവുഡ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ആ ഒരു ഇന്ത്യൻ ഐഡൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ ആ ജേണി എങ്ങനെയായിരുന്നു? അറിയാം അത്ര ഈസി അല്ല എന്നറിയാമെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ട് ആ ജേണിയെ കുറിച്ച്.
1: ആ ജേണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാന് കർണാട്ടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങി. ആ സമയത്തൊക്കെ അതൊരു ഹോബി പോലെ ആയിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു പാട്ട് പാടാനായിട്ട്. ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ പാടി തുടങ്ങുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എവിടെയെങ്കിലൊക്കെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗാനമേള ടീം പാടുന്നുണ്ടെങ്കിൽ നേരെ പോയി അച്ഛനും അമ്മയൊന്നും പറയണ്ട, നേരെ പോയി ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മ്യൂസിക് തന്നെ പ്രൊഫഷൻ ആക്കണം എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് വന്നു. ആ ഒരു അതൊരു അതൊരു കുറച്ചൊരു ഒരു ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു ആ കൺവിൻസിങ് പീരീഡ് മ്യൂസീഷ്യൻ ആവാന്നുള്ളത്. അതെടുത്തു അവിടെ നിന്ന് ഇങ്ങനെ എന്റെ വഴികൾ ഞാൻ തന്നെ കണ്ടെത്തി കണ്ടെത്തി ഇങ്ങനെ ഇവിടം വരെ
0: എത്തിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള ജേണി ആയിരുന്നില്ല അത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. ഓ, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളിങ്ങനെ ആ ഒരു മാധുര്യം ഇങ്ങനെ നുണഞ്ഞിറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ദുബായിലെത്തി ഇവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പോകുന്നു. ഇനിയും വലിയ വലിയ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗസ്റ്റായി പോകേണ്ട ആളാണ്, പാട്ട് പാടേണ്ട ആളാണ്, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ആളാണ്. ഇപ്പൊ ഞാൻ മനസ്സിലേക്ക് എനിക്ക് വരുന്ന ശ്രേയാഘോഷാലിന്റെ കോംപ്ലിമെന്റ്സ് ആണ്. മനസ്സിനെ ടച്ച് ചെയ്ത അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞു പോകുന്ന ആ ഒരു രംഗമുണ്ടല്ലോ. കാരണം ശ്രേയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്ര ചേച്ചിയെ പോലെയോ അല്ലെങ്കിൽ ജാനകി അമ്മയെ പോലെയോ അത്ര ഒരു വർഷങ്ങളില്ലെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച ഒരു ഒരു സൂപ്പർ സിംഗറാണ് അല്ലേ. അപ്പൊ അവരുടെ ഒരു കോംപ്ലിമെന്റ് കേൾക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലേക്ക് വന്നത്?
1: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഞാൻ കിളി പോയിരിക്കുകയാണ്. പിന്നീട് പ്രോസസ് ചെയ്യുമ്പോഴാണ് അയ്യോ കൊള്ളാലോ എന്ന് തോന്നുന്നത്. ഞാൻ അതിനെല്ലാം പ്രോസസ് ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് ചിലപ്പോ ഭയങ്കരമായിട്ട് ചിലപ്പോ തുള്ളിച്ചാടും ചിലപ്പോ കരയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്തോണ്ടിരുന്നത്. അപ്പോ
0: ഭയങ്കര സന്തോഷമായിരുന്നു നിമിഷങ്ങളെല്ലാം. കിട്ടുന്ന ഓരോ കോംപ്ലിമെന്റും വലിയൊരു കിരീടമായിട്ടാണ് എടുത്തത് അല്ലേ.
1: കിട്ടുന്ന എല്ലാത്തിനും ഞാൻ എംബ്രേസ് ചെയ്യും
0: തീർച്ചയായിട്ടും.
1: അതെല്ലാം എനിക്ക് എന്റെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഒരു ഫയർ നൽകുന്നുണ്ട്. പക്ഷെ ഒന്നും തലയിലേക്ക് എടുക്കുന്നില്ല. ലൈക്ക് ദിസ് ടു ഷാൽ പാസ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ആയിട്ട് ഞാൻ ഇതിനെല്ലാം കാണുന്നു. അത് അതുപോലെ തന്നെയാണ് ഇപ്പോ വലിയ വലിയ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റാർസിന്റെ അപ്രിസിയേഷൻ പോലെ തന്നെയാണ് ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഇവിടെ വരുമ്പോ ഇത്രയും ഈ ക്രൈസ്റ്റ് കോളേജിലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന എനിക്ക് തരുന്ന അവർ തരുന്ന സ്നേഹം എനിക്ക് തരുന്ന ഹോസ്പിറ്റാലിറ്റി അതെല്ലാം എനിക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ മ്യൂസിക് തിരഞ്ഞെടുത്തതിന്റെ തന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹം. അതായത് നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഐ എം സോ എക്സൈറ്റഡ്. അത്രയും ആളുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സോ എക്സൈറ്റഡ്.
0: ഓക്കെ, അതുപോലെ അമൃതയെ സംബന്ധിച്ചൊരു ഗായിക എന്ന നിലയിൽ എപ്പോഴും ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് കാണുമല്ലോ, അതിലൊരു ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും. ഏത് ലാംഗ്വേജ് ആയാലും വി ആർ സോ ഹാപ്പി. ആക്ച്വലി ഇത് പറയുന്ന വെച്ചാൽ നമ്മുടെ ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഒരു ഒരു വലിയ ഗസ്റ്റ് ആണ് വന്നതെന്ന് ഞാൻ ഇപ്പം മനസ്സിൽ ആലോചിക്കുന്ന കേട്ടോ. തുടക്കം ദേ ഇവിടെ നിന്നാണ്, പാട്ടുകാരിയിൽ നിന്നാണ്. ഓക്കെ പാടും.
1: ഏതേതോ എണ്ണം വളർത്തേ

0: നൈസ്. ഞാനത് ഇതിനെ ഒരിക്കലും കമന്റ് പറയാൻ പോലും ആരുമല്ല. നമ്മൾ ആസ്വദിക്കുക സിംഗേഴ്സ്. നമ്മൾ സിംഗർ അല്ലാതിരിക്കുന്നിടത്തോളം കാലം മൂളിപ്പാട്ടുകൾ പാടുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും പാട്ടുകാരെ കാണുമ്പോൾ നമ്മൾ, എനിക്ക് കണക്ക് പഠിക്കുന്നവരോടും പാട്ടുകാരോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണക്കിൽ നമ്മൾ വളരെ പിന്നിലോട്ടായതുകൊണ്ട് അവരെ കാണുമ്പോഴേക്ക് ഓഹോ എന്ത് വലിയ ആൾക്കാർ, അതുപോലെയാണ് പാട്ടുകാരോടും. നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പം ഇവിടെയാണെങ്കിലും ഒരു പ്ലസ് ആണ് പാട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അവസ്ഥയിൽ, ഒരു ആങ്കർ ആയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ. പക്ഷെ പാട്ടുകാരെ കാണുമ്പോൾ അവരെ ഒരു ദൈവം അനുഗ്രഹിച്ച്, കനിഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ?
1: അതിലപരി ഞാൻ ആക്ച്വലി ഇവിടെ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ഇത്ര ഷോർട്ട് നോട്ടീസിൽ ഞാൻ വന്നു എന്ന് പറയുമ്പോഴും ഞാൻ നോക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്തപ്പോൾ ആള് വേറെ ആള്. അയ്യോ, ഐ എം സർപ്രൈസ്ഡ് ദാറ്റ് ദ വേ യു ആർ പ്രസന്റിംഗ് എവറിതിങ് ഈസ് സോ ബ്യൂട്ടിഫുൾ.
0: അയ്യോ, താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ ജോലിയാണല്ലോ, വർഷം കുറെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് എവിടെ കിട്ടിയാലും നമ്മൾ പറയാൻ റെഡി ആയിരിക്കണമല്ലോ. സോ പിന്നെ അമൃത ആർക്കും അറിയാത്ത ആളല്ലല്ലോ. അമൃതയുടെ പാട്ടിനെയും ഈ ശബ്ദത്തെയും എല്ലാവരും അറിയുന്നു. ഇങ്ങനെ ഒരു വലിയ ഒരു വേദിയിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. നല്ല മാധുര്യമുള്ള ശബ്ദമാണ്. അതൊക്കെ എവിടെ ഇരിക്കട്ടെ, ഞാൻ ചോദിക്കുന്ന പോകുന്ന വെച്ചാൽ ഇനി എങ്ങനെയൊക്കെ എന്താ ഭാഷാ ശൈലി മാറ്റിയാലും ഒരു കൊച്ചിക്കാരിയാണെന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ച് പറഞ്ഞുവെങ്കിലും ഫസ്റ്റ് എനിക്ക് തോന്നിയിരുന്നു ആ ഒരു സംസാരത്തിന്റെ ഒരു ഒരു ടച്ച് ഇങ്ങനെ പോയപ്പോഴെങ്കിൽ കൊച്ചിക്കാരിയാണെന്ന് മനസ്സിലായി. ഫാമിലിയെ കുറിച്ച് പറയും, ആരാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ടറായിട്ട് നിൽക്കുന്നത്?
1: എന്റെ അമ്മയാണ് ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ചേർത്തത്. അമ്മയുടെ ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അമ്മ എന്നിലൂടെ അത് സാധിച്ചു. സോ അമ്മ അത് അവിടെ കൊണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു ബേസ് കിട്ടിയത്. എത്രയൊക്കെ ഉള്ളിൽ സംഗീതം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള പാത്തിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഒരു ഗുരു വേണം. അപ്പൊ എന്റെ ഗുരു രാജലക്ഷ്മി അശോകൻ പെരുമ്പാവൂർ തന്നെയാണ്. ടീച്ചർ എനിക്ക് ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ വഴി തെളിച്ചു തന്നു. പിന്നീട് ആ എന്റെ ആ ഒരു ഒരു ജേണിയിൽ എന്റെ സ്കൂളിൽ, എന്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്റെ ക്വീൻ മേരീസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മുടിക്കൽ, എന്റെ GGSSS പെരുമ്പാവൂർ, എന്റെ MGM കുറുപ്പംപടി, എന്റെ കോളേജ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഈ കാലഘട്ടത്തിലെല്ലാം ഞാൻ കണ്ടുവന്ന എന്റെ പരിചയക്കാർ, എന്റെ നാട്ടുകാർ, ഇവരെല്ലാവരും എന്റെ പാട്ട് കേൾക്കുമ്പോൾ നല്ലതാന്ന് പറയുന്നത്, ആ ഓരോ സാധനവും ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് എടുത്ത് ഞാൻ എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്.
0: ആരോ ഡോക്ടർ?
1: I'm a pharmacist.
0: അപ്പൊ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ വലിയ അവസരങ്ങളല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ. യെസ് പ്ലീസ് വെൽക്കം. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുമല്ലോ പാട്ടുകാരിനെ. എനിവേ, എവിടെയാണെങ്കിലും നന്നായിട്ടിരിക്കട്ടെ, ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. ഇപ്പൊ വന്ന കാര്യവും ഏറ്റവും ഗംഭീരമായിട്ട് നടക്കട്ടെ. ഒരു പാട്ടും കൂടെ ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി, ഹോം 92.2 FM ആനിവേഴ്സറി സെലിബ്രേഷന് മനസ്സറിഞ്ഞൊരു പാട്ട്. യെസ്, ദേ ആർ വെയിറ്റിംഗ്.
1: കണ്ണാളനേ, കണ്ണൈ നേറ്റോട് കാണവില്ലേ, കണ്ണുകളை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பா

0: വാവ്, എനിക്കും ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്, അത്ര ഗംഭീരമായിട്ടുള്ള പാട്ടാണ്. എനിവേ, നമ്മൾ ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ, ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. എനിക്കൊരു വലിയൊരു യാത്ര കഴിഞ്ഞ് വരികയാണ്. ഡയറക്റ്റ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിനാണ് ഞങ്ങൾ ആദ്യം നന്ദി പറയേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയരങ്ങളിലേക്ക്, ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ, വലിയൊരു പ്ലേ ബാക്ക് സിംഗറായി മാറട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ.
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, അപ്പോൾ വന്ന ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഹോം 92.2 FM ഭാഗത്തു നിന്ന്. ഞങ്ങളുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങളുടെ ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ.
1: ആനിവേഴ്സറി ആയിട്ട് എന്താ, നിങ്ങൾ ചില്ലായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളങ്ങ് മറന്നങ്ങ് ജീവിക്കുക,
0: അത്രേ ഉള്ളൂ.
1: ഓണൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ.
0: ഓണമൊക്കെ ഇവിടെ ആഘോഷിക്കുന്ന പോലെ വേറെ എങ്ങും ആഘോഷിക്കില്ല എന്നാണ്. ഇനിയിപ്പൊ എന്താണെന്നറിയാമോ, ഇനി നമ്മള് ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ തുടങ്ങും ആഘോഷങ്ങൾ. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ ഒരിക്കലും ആഘോഷങ്ങൾക്ക് കുറവില്ല. ആ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ പോലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള കഴിവുകളുമായിട്ടുള്ള ഗായകരെത്തുകയും അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകൾ എത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സന്തോഷത്തിന്റെ ഇരട്ടിയാവുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
1: യെസ്, താങ്ക് യു.
0: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അടുത്ത പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
2: You're listening to Home 92.2 FM. Home is a feeling.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാഡു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രസ്താവനയിൽ വിശദീകരണവുമായി കാന്തപുരം. കേരളം PMശ്രീയുടെ ഭാഗമാകണം, വീണ്ടും കത്തയക്കാൻ കേന്ദ്രം. വിജയത്തിന്റെ ഭ്രമണ പഥത്തിൽ തിരിച്ചെത്തി ISRO. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും മുതിർന്ന നേതാവ് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് CPM നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീറും രംഗത്ത്. കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും ഷംസീർ പറഞ്ഞു. അതിനിടെ ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും തിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നുവെന്ന കാന്തപുരത്തിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അണികളോട് സംയമനം പാലിക്കാനും കാന്തപുരം ആഹ്വാനം ചെയ്തു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദമാക്കുകയാണ്, ഇതിലൂടെ വിഭാഗീയതയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. നിക്ഷിപ്ത താൽപര്യം തിരിച്ചറിയണം. അറിവന്വേഷണം അട്ടിമറിക്കുന്നത് ദുഷ്ടലാക്കാണ്. സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർ പ്രകോപനങ്ങളിൽ വീഴാൻ പാടില്ലെന്നും പക്വതയോടെയും വിവേകത്തോടെയും ഇടപെടണമെന്നും കാന്തപുരം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നലെ തൃശൂരിലെ വേദിയിൽ സ്ത്രീകളെ രണ്ടാം സ്ഥാനക്കാരെ കാണുന്നില്ല എന്ന് കാന്തപുരം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം കാന്തപുരം പറഞ്ഞത്. സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠനവും താമസവും സൌകര്യങ്ങളും സൌജന്യമായി നൽകുന്നുവെന്നും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനും CPM നേതാക്കളും BJPയുമൊക്കെ കാന്തപുരത്തിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്തെത്തിയിരുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ. പള്ളിയോട് സേവാസംഘത്തോടുള്ള എതിർപ്പ് മൂലമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ച ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് ജയകുമാറിന്റെ വിശദീകരണം. കേരളം PMശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. SSK ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട്. RTE പദ്ധതി ഒഴികെയുള്ള SSK ഫണ്ടുകൾക്ക് PMശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. ഈ വർഷം കിട്ടാനുള്ളത് 350 കോടിയാണ്. 1500 കോടിയാണ് കുടിശ്ശികയുള്ളത്. PMശ്രീ പദ്ധതിയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. PMശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. PMശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന റീ ഇമാജിനിംഗ് നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് തുടക്കമായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നാളെ വരെയാണ് ശില്പശാല. മുഖ്യമന്ത്രി VD സതീശൻ, സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നു. AI വരെ എത്തി നിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചാ സാഹചര്യത്തിൽ ഭരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും ശില്പശാലയിൽ ചർച്ചയാകുന്നുണ്ട്. GSLV F-17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ISRO വിജയവഴിയിൽ തിരിച്ചെത്തി. GSAT-1A വിക്ഷേപണം വിജയകരം. GSLV F-17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണ പഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് GSAT-1A. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകൾ, നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾ, ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV F-17 കുതിച്ചുയർന്നു പ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകളുടെ ഉൾപ്പെടെ തുടർച്ചയായി നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS 05 എന്ന ഉപഗ്രഹത്തിൽ ഉള്ളത്. 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ ഇത് ഇന്ത്യയ്ക്ക് കരുത്താകും. ISRO യെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യയുടെ തെളിവ്, ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഈ നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ ഫോണിൽ ഞെട്ടിപ്പിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും എന്ന റിപ്പോർട്ട്. പോലീസ് അനുമതിയോടെ ശ്രീഹരിയുടെ ഫോൺ പരിശോധിച്ച വിദ്യാർത്ഥികളാണ് ഞെട്ടിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടത്. ഫോണിലടക്കം പെൺകുട്ടികളുടേതടക്കം ചിത്രങ്ങൾ പലപ്പോഴായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നഗ്ന ചിത്രങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പണം വാങ്ങി വിറ്റതിനുള്ള തെളിവുകളും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. പരാതികളിൽ വാദം കേൾക്കാനായി ഈ മാസം 22 നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് പെട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. ചെയർപേഴ്സൺ മായാ രാഹുലിനും നോട്ടീസ് ലഭിച്ചു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി അഞ്ജു വിനേഷാണ് പരാതിക്കാരി. അഞ്ജുവിന്റെ കുഞ്ഞിന്റെ ശരീരത്തിലാണ് സൂചി കണ്ടെത്തിയത്. പ്രസവത്തിന് ശേഷമുള്ള ചികിത്സയിൽ സംഭവിച്ചതാണെന്നാണ് ആരോപണം. കുഞ്ഞൊരു വർഷത്തോളം വേദന സഹിച്ചുവെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10 ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. ഇന്ത്യയുടെ യാത്രയെക്കുറിച്ചുള്ള അപൂർവമായ ഒരു അകക്കാഴ്ച പുസ്തകം നൽകുമെന്ന് പ്രസാധകർ വ്യക്തമാക്കി. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്. CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ. നാളെ വരെയാണ് യോഗം. കേരളത്തിൽ വിശാല സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കെയാണ് PB യോഗം ചേരുന്നത്. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് താഴേക്ക് പതിച്ച സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തുവിട്ടു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്കുണ്ടായ തകരാറാണ് പെട്ടെന്നുള്ള താഴ്ചയ്ക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പൈലറ്റിന്റെ ലഹരി ഉപയോഗം സ്ഥിരീകരിച്ചു. സാങ്കേതിക വീഴ്ചകൾക്ക് പുറമെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനും വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയതിനും ഉത്തരവാദിയായ പൈലറ്റിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അന്വേഷണ സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഭവ സമയത്ത് വിമാനം നിയന്ത്രിച്ചിരുന്ന പൈലറ്റ് ലഹരി ഉപയോഗിച്ചിരുന്നത് വൻ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. CJP പ്രതിഷേധത്തിന് വഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി പോലീസ്. നടപടിയെടുക്കണമെന്ന CJPയുടെ ആവശ്യം ഫലം കണ്ടു. CJPയുടെ ആവശ്യങ്ങൾ പോലീസ് അംഗീകരിച്ചു. പ്രതികളെ 72 മണിക്കൂറിനുള്ളിൽ പിടികൂടുമെന്ന ഉറപ്പ് ഇപ്പോൾ ഡൽഹി പോലീസ് നൽകിയിരിക്കുകയാണ്. 72 മണിക്കൂറിനകം പ്രതികളെ കസ്റ്റഡിയിലെടുക്കും. FIRൽ ഗുരുതര വകുപ്പുകൾ ചേർക്കുമെന്നും ഡൽഹി പോലീസ്. CJPയുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി ഡൽഹി പോലീസ്. പ്രതിഷേധം അവസാനിപ്പിച്ചപ്പോൾ CJP പ്രവർത്തകർ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് S. ജയശങ്കറും ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് JD Vance. ഹോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ US ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റും മുന്നറിയിപ്പ് നൽകുന്നു. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1300 കവിഞ്ഞു. 5000-ലധികം പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതിനിടെ തുരങ്കത്തിൽ കുടുങ്ങിയ ചിലരെ 10-ാം ദിവസം രക്ഷപ്പെടുത്താൻ വേണ്ടി നേപ്പാൾ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 5 വിദേശ പൗരന്മാർ കൂടി സുരക്ഷിതരായുണ്ട്. 75 അമേരിക്കൻ പൌരന്മാരെക്കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല. ഇന്ത്യക്കാരെ ആരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷിച്ചിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ രക്ഷാദൌത്യ സംഘങ്ങൾ തെരച്ചിൽ തുടരുന്നു എന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ദുരന്തമുണ്ടായ മേഖലകളിൽ സഹായം വിതരണം ചെയ്യുന്നത് ഏറെ കഠിനമെന്ന് ഐക്യരാഷ്ട്രസഭയും അറിയിച്ചിട്ടുണ്ട്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1:10 മിനിറ്റ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38°C, ഹ്യൂമിഡിറ്റി 59%.
6: Weather update.
5: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are listening

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ മണിക്കൂറിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റ് കൂടെ ജോയിൻ ചെയ്തതുകൊണ്ട് നമ്മൾ ഒറ്റത്തവണ മാത്രമാണ് ആ ചോദ്യം പറഞ്ഞത്. ഒരുപാട് ഉത്തരങ്ങൾ വന്നു. നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അത് മതി. ഓക്കെ, അപ്പൊ നമ്മളിത് നാലാമത്തെ ചോദ്യത്തിലേക്ക് വേണ്ടിയുള്ള സമയമാണ്. ഇതുവരെയും കേട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഉടനെ അതിലേക്ക്, അതായത് ഐഫോണിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഉടൻ തന്നെ എത്തും. ഇന്നായിരിക്കാം, നാളെയായിരിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം. എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. മാക്സിമം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ആ ഒരു ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം, അല്ലെങ്കിൽ എന്താണോ ഞങ്ങൾ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഐ ഫോണാണ്. അപ്പോൾ രണ്ടാമത്തെ സമ്മാനം നമുക്ക് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സമ്മാനം എന്ന് പറയുന്നത് ജോയ് ആൽക്കാസ് നൽകുന്ന 9 ഗ്രാമിന്റെ 22 ക്യാരറ്റ് 9 ഗ്രാം ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അതിനുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. 11 to 12 സെക്കൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. തേർഡ് എന്ന് പറയുന്നത് നമ്മൾ അക്ബർ ട്രാവൽസ് നൽകുന്ന ഫ്രീ റിട്ടേൺ എയർ ടിക്കറ്റ് ആണ്, അതിനുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു 12:30 കഴിഞ്ഞപ്പോൾ തന്നെ. ഇനി ഈ മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, അടുത്ത വിശേഷത്തിന് ശേഷം വെയിറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ കഴിഞ്ഞ മണിക്കൂറിലധികം ടൈം കിട്ടാത്തതുകൊണ്ടും വലിയൊരു ഗസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുള്ളതുകൊണ്ട് നമ്മൾ ഈ മണിക്കൂറിലധികം വൈകാതെ തന്നെ ചോദ്യത്തിലേക്ക് എത്താമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ യുഎയിലുള്ള പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കൊക്കെ ഒരുപോലെ ആവേശം പകരുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിനെ കുറിച്ചാട്ടോ. അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയൊക്കെ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ദുബായിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കാൻ പ്രവാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ ക്യാമ്പയിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതാണല്ലോ, നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. യുഎയിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് സ്വന്തം നാട്ടിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവസരം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ 30,000+ വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫർ പാക്കേജസ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് യുഎഇ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് ഇക്കോണമി ആൻഡ് ടൂറിസം വകുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ DET ആണ് ഈ ഒരു അപൂർവ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കീം വഴി രജിസ്റ്റർ ചെയ്ത് സ്വന്തം പ്രിയപ്പെട്ടവരെ ദുബായിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പ്രവാസികൾക്ക് വിമാന ടിക്കറ്റുകളിൽ വലിയ ഡിസ്കൗണ്ട്, അതുപോലെ പ്രമുഖ ഹോട്ടൽസിൽ താമസ സൗകര്യത്തിനുള്ള പ്രത്യേക ഓഫറുകൾ, കൂടാതെ ദുബായിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, തീം പാർക്കുകളായിക്കോട്ടെ, ഷോപ്പിംഗ് മാളുകളായിക്കോട്ടെ, റെസ്റ്റോറൻറ്സ്, ഇവിടങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ മികച്ച വൗച്ചേഴ്സ് അടക്കം വമ്പൻ ബെനിഫിറ്റ്സ് ആണ് ലഭ്യമാവുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഒഫീഷ്യൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയോ പ്രവാസികൾക്ക് ഇതിനായിട്ട് വളരെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നൽകിയിരിക്കുന്ന പ്രത്യേക ലിങ്ക് അല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ കൊടുക്കാം. ആ ഒരു കോഡ് അവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ അവർ ദുബായിലേക്ക് വിസിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഓഫേഴ്സ് കംപ്ലീറ്റ്ലി റിഡീം ചെയ്ത് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളേറെ സ്നേഹിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയുടെ ഭംഗിയും ഈ രാജ്യത്തെയും അവിടുത്തെ കാഴ്ചകളും സ്വന്തം കുടുംബത്തിനും കൂട്ടുകാർക്കൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പ്രവാസിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത് അല്ലേ. കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നേ. അപ്പോൾ വിസിറ്റിംഗ് ടിക്കറ്റുകളുടെയും താമസ സൗകര്യങ്ങളുടെയൊക്കെ ചെലവ് കാരണം പലപ്പോഴും യാത്രകൾ നീട്ടിവെക്കാറുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ പാക്കേജസ് സത്യം പറഞ്ഞാൽ വലിയൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദുബായിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഇപ്പം തന്നെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തോ, ഇല്ലെന്നുണ്ടെങ്കിൽ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോവും. യെസ്, അപ്പോൾ നമ്മുടെ നാലാമത്തെ സമ്മാനമായിട്ടുള്ള അൽമരായ കാർ റെന്റൽസിന്റെ 1 മാസത്തെ സൗജന്യ കാർ റെന്റൽ സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കാനുള്ള ഇന്നത്തെ അവസാനത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലെ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ചോദ്യം ഇതാണ്, യുഎയിലെ പ്രധാനപ്പെട്ട എമിറേറ്റുകളെയും നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, യുഎയിലെ പ്രധാനപ്പെട്ട എമിറേറ്റുകളെയും നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹൈവേ ഏതാണ്? അപ്പോൾ ഇതിന് ഉത്തരമയക്കേണ്ടത് ആദ്യം നമ്മുടെ ഫസ്റ്റ് ഫോർമാറ്റ് പോലെ തന്നെയാണ്. 9 2 എന്ന് ടൈപ്പ് ചെയ്യുക, ഒരു സ്പേസിന് ശേഷം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പിന്നീട് വീണ്ടും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരം 0585829220 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ചോദ്യം ഒരിക്കൽ കൂടി, യുഎയിലെ പ്രധാനപ്പെട്ട എമിറേറ്റുകളെയും നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാത, റോഡ് ഏത്? ഏതാണെന്നുള്ളതാണ്. ഉത്തരങ്ങൾ അയക്കേണ്ടത് 922 സ്പേസ് നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബ്രേക്കിലേക്ക് കടക്കുകയാണ്. തിരികെ എത്തുമ്പോഴും മറക്കണ്ട, നമ്മുടെ UAE ഏറ്റവും പ്രധാനപ്പെട്ട എമിറേറ്റുകളെയും സിറ്റികളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാത അല്ലെങ്കിൽ റോഡ് ഏതെന്നുള്ളതാണ് ശരിയായ നമ്മുടെ ചോദ്യം. ശരിയായ ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് 922 സ്പേസ് നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്.
2: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ടച്ച് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
7: പൃഥ്വിരാജ്
6: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
8: പുള്ളിക്കും തോറ്റി.
6: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
9: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
10: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
9: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
6: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ Home 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ Home 92.2 FM.
11: പുതുമയുടെ നേരത്ത്
12: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
13: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
14: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
15: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
16: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
17: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. Home 92.2 FM.
18: Joy Alukas presents Home 92.2 FM first anniversary birthday bash.
19: Joy Alukas, world's favorite jeweler,
18: supported by Akbar Travels, Almaraya Car.

rentals and volcano LED solutions. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവോ സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
1: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
2: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
3: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
2: This is pure algorithm.
1: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
2: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
3: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
1: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites. ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: വീണ്ടും വിജയം കണ്ട് സി ജെ പി പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി ജെ പിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച ഡൽഹി പോലീസ്, 72 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടും. ഇക്കാര്യത്തിൽ പോലീസ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയെന്ന് നേതാക്കൾ. ഇതേ തുടർന്ന് ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിൽ നിന്ന് തൽക്കാലം പിരിയുന്നുവെന്ന് സി ജെ പി അറിയിച്ചു. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിൽ അല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സി പി എം നേതാവും മുൻ സ്പീക്കറുമായ എ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ പറഞ്ഞു. അതേസമയം ആത്മീയ ചർച്ചകളെ ബോധപൂർവ്വം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും തിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നുവെന്ന കാന്തപുരത്തിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അണികളോട് സംയമനം പാലിക്കാനും കാന്തപുരം ആഹ്വാനം ചെയ്തു. ആത്മീയ ചർച്ചകളെ ബോധപൂർവ്വം വിവാദമാക്കുന്നു, ഇതിലൂടെ വിഭാഗീയതയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. നിക്ഷിപ്ത താൽപര്യം തിരിച്ചറിയണം. അറിവന്വേഷണം അട്ടിമറിക്കുന്ന ദുഷ്ടലാക്കാണിത്. സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ശ്രമം നടക്കുന്നു. പ്രവർത്തകർ പ്രകോപനങ്ങളിൽ വീഴാൻ പാടില്ലെന്നും പക്വതയോടെയും വിവേകത്തോടെയും ഇടപെടണമെന്നും കാന്തപുരം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നലെ തൃശൂരിലെ വേദിയിൽ സ്ത്രീകളെ രണ്ടാം സ്ഥാനക്കാരായി കാണുന്നില്ല എന്ന് കാന്തപുരം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. തങ്ങളാരും സ്ത്രീകളെ കുഴിച്ചു മൂടുന്നവരല്ലെന്നും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുത്തെന്ന് പറയുന്നത് ശരിയല്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം പറഞ്ഞത്. നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനും സി പി എം നേതാക്കളും ബി ജെ പിയും കാന്തപുരത്തിന്റെ പ്രസ്താവന തള്ളി രംഗത്തെത്തിയിരുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാ സംഘത്തോടുള്ള എതിർപ്പ് മൂലമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമായത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ പ്രതികരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. അതിനിടെ പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് 17 വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർഒ വിജയ വഴിയിൽ തിരിച്ചെത്തി. GSAT-1 വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് 17 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിൻക്രണൈസ് ഭ്രമണ പഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് GSAT-1. നീണ്ട 7 കൃത്യമായ തിരുത്തലുകൾക്കും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കുമൊടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് 17 കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി മേഖലകൾ ഉൾപ്പെടെ തുടർച്ചയായ നിരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും സെൻസറുകളുമാണ് EOS-05 എന്ന ഉപഗ്രഹത്തിലുള്ളത്. 24 നിരീക്ഷണം നടത്താൻ ഇത് രാജ്യത്തിന് സഹായകരമാകും. ISROയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യ എന്നിവയുടെ തെളിവാണിത്. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി, രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും ഉണ്ടായെന്നും കൂട്ടിച്ചേർത്തു. ഈ നേട്ടം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10 ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. ഇന്ത്യയുടെ യാത്രയെക്കുറിച്ചുള്ള അപൂർവമായ ഒരു അകക്കാഴ്ച പുസ്തകം നൽകുമെന്ന് പ്രസാധകർ അറിയിച്ചു. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് താഴേക്ക് വന്ന സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്കുണ്ടായ തകരാറാണ് പെട്ടെന്നുള്ള താഴ്ചയ്ക്ക് കാരണമായതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പൈലറ്റിന്റെ ലഹരി ഉപയോഗവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.J. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് J.D. Vance. ഹോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 61%.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: നമസ്കാരം. കേറിവാടാ മക്കളെ, കേറിവാ. ഇത് നമ്മുടെ വീടാണ്, നമ്മുടെ ഹോമാണ്. ഹോം 92.2 FM-ൽ മലയാളിയായാണ് നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബയാണുള്ളത്. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡ് ആശംസകൾ ആദ്യമേ തന്നെ അങ്ങോട്ടേക്ക് പറയട്ടെ. പിന്നെ പിന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനത്തിന്റെ കാര്യങ്ങൾ, നിറയെ പാട്ടുകൾ, നിറയെ വിശേഷങ്ങൾ, നിറയെ വർത്തമാനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, നിങ്ങളത് കേട്ടിട്ട് മറുപടി അയക്കണം. എന്തിനു മറുപടി? എന്തിനു ഞങ്ങൾ മറുപടി തരണം? ഷീബ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 9 gram gold, അതും 22 carat, ജോയ് ആലൂക്കാസ് നൽകുന്ന സമ്മാനം. സ്വന്തമാക്കാൻ റെഡിയല്ലേ? പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും ചോദ്യം ചോദിക്കില്ല, പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ഒരു ചോദ്യം. ഉത്തരം അയക്കണം ആ സമയത്ത് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന നാട്ടിലേക്ക് പോയി വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റ് നിങ്ങളെ കാത്തു കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് കാത്തൊന്നും ഇരിക്കണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സമ്മാനമൊക്കെ സ്വന്തമാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് വരാം. പിന്നെ അൽമറായ കാർ റെൻ്റൽ നൽകുന്ന ഒരു 1 month സബ്സ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയും ഒക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നിറയെ സ്വന്തമാക്കാം. ഐ ഫോണൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂട്ടുകാരെ. ഇതൊക്കെ എങ്ങനെ, എപ്പോൾ, ഏതൊക്കെ രീതിയിലെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ റെഡി ആയിക്കോളൂ. അൽമറായ കാർ റെൻ്റൽ നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം 1 മാസത്തേക്ക്. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, പിന്നെ 9 gram 22 carat gold coin ജോയ് ആലൂക്കാസ് നൽകുന്നത്. ഇതൊക്കെ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നത്? ഐഫോണൊക്കെ എന്തിനാണ് സമ്മാനമായി നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സെപ്റ്റംബർ 4, 5 അതാണ് പറയാൻ വന്നത്. അപ്പൊ നാളെയും നാളെയും നാലും കൂടെ ചേർന്നിട്ട് 4 എന്നായി പോയി. അതെ, ഒരു നല്ല നാളിലാണ്, തിരുവോണ നാളിലാണ് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഹോം 92.2 FM തുടക്കം കുറിച്ചത്. അപ്പൊ നമ്മുടെ ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് ആനിവേഴ്സറിയാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് നിങ്ങൾക്കായിട്ടുള്ള ഇത്രയും വലിയ വലിയ സമ്മാനങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്. ഈ സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കാനായിട്ടാണ് നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക. സമയം കിട്ടുമ്പോൾ എപ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളെ ജോലി ആര് ചെയ്യും? ഷീബ വരുമോ എന്ന് നിങ്ങളെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത്, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. പിന്നെ തീരെ നമ്മുടെ FM വളരെ കുറച്ച് സമയം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, എനിക്ക് ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല ഷീബ എന്നൊക്കെ നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു നല്ലൊരു കോൺടെസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉടനെ നിങ്ങൾക്കറിയാം അതെന്തൊക്കെയാണ് എന്നുള്ളത്. ഐഫോൺ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളിടയിൽ പ്ലേ ചെയ്ത് തരും, അത് ചോദിക്കണം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഈ വാട്സാപ്പ് നമ്പർ എപ്പോഴും കുറിച്ച് വെച്ചേക്കണം കേട്ടോ, കാരണം നമ്മൾ ഏത് സമയത്താണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആശംസകൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയണം, പിന്നെ ടിക്കറ്റ്, മൂവി ടിക്കറ്റ് നിങ്ങൾക്ക് വേണം, അപ്പോൾ അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറാണ് വേണ്ടത്. 0585829220. അതുകൊണ്ട് നല്ല സേവ് ചെയ്ത് ഭദ്രമാക്കി വെക്കുക. ഹോം 92.2 FM എന്ന് നിങ്ങളത് ഫീൽ ചെയ്ത് വെക്കുക, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ട്രെൻഡിങ് സോങ് ഒക്കെ കേട്ടിട്ട് വരാം. ഞാനാണേ ഷീബിയാണ് നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് ഇവിടെ ഉള്ളത് ഹോം 92.2 FM-ൽ മലയാളി ഡയൽ. ശ്രീശ്രീയിലെ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെൻഡിങ് സോങ് ഓഫ് ദി അവർ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വരാം.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634779.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites. Yeah.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഖലീഫയിലെ അസലായവളെ പാട്ട് അത് വേർഷൻ 2 തന്നെ കേൾപ്പിക്കണേന്ന് പറഞ്ഞുകൊണ്ട് റിജാസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റിജാസ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ റിജാസ് കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു തമ്മിട്ടാലും മതി, എനിക്ക് മനസ്സിലാവും കേട്ട് കാണുമെന്ന്. പിന്നെ ബിസി ആണെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് അയക്കണ്ട കേട്ടോ, കേട്ടോണ്ടിരുന്നാൽ മതി. റിജാസ് കേട്ടല്ലോ, ഒന്ന് അവിടെ നിന്ന് ചിരിച്ചാൽ മതി. ആ അത്രയും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ ഞാൻ റെഡിയാണ്. വേഗം തന്നെ മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോഴേ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് നാളെ. സെപ്റ്റംബർ 5 നമ്മുടെ ഹോം എഫ് എം കഴിഞ്ഞ വർഷം തിരുവോണ ദിവസമാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത്, ഓൺ എയർ വന്ന് തുടങ്ങിയത് എല്ലാവരും. അപ്പോൾ നാളെയാണ് സെപ്റ്റംബർ 5. ഞാൻ പറഞ്ഞു ഇതിനകം നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ നേടാനായിട്ടുള്ള ഒരുപാട് അവസരമുണ്ട്, എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരുന്നാലേ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാലേ ഞാൻ ഏത് സമയത്താണ് ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പം ചോദിക്കട്ടെ ആ ചോദ്യം? വേണ്ട വേണ്ട, കുറച്ച് പേര് തലയാട്ടി, അത് ഞാൻ കണ്ടു. എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ജോയ് ആലുക്കാസ് നൽകുന്ന 9 ഗ്രാം സ്വർണ നാണയം, അത് 9 ഗ്രാം 22 കാരറ്റ് ഗോൾഡ് കോയിനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് ഒരു ലക്കി വിന്നർക്ക് കിട്ടും. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അൽ മറായ കാർ റെന്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. iPhone 17 ഞങ്ങൾ നൽകുന്നുണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആയിരിക്കും ആ ഒരു സമ്മാനം കിട്ടുന്നത്. ഇനിയും ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഏതൊക്കെയാണ് പുതുതായിട്ട് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. പിന്നെ ഈ ലക്കി ഡ്രോയിലൂടെ വിന്നർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് കൂടെ പറയാം. ഓരോ ദിവസവും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജിൽ നിന്ന് ഞങ്ങൾ ഓരോ ദിവസവും, അത് ഓരോ മണിക്കൂറിൽ, ഓരോ ദിവസവും എന്നല്ല ഓരോ മണിക്കൂറിൽ. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കും, രാവിലെ അക്ഷയ് വേറൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, നിത്യ വേറൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, പിന്നെ നമ്മുടെ ആസിഫ്, മിനി, പത്മ, ഓരോരുത്തരും ഓരോരോ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ആ ചോദ്യത്തിനൊക്കെ ശരി ഉത്തരം അയക്കുമ്പോൾ ഓരോ മണിക്കൂറിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെ വീതം ലക്കി ഡ്രോയിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. എന്നിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ കോൺടെസ്റ്റുകൾ ഉണ്ടാവും, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചേക്കാം. ആ തലയാട്ടിയവരൊക്കെ പെട്ടെന്ന് റേഡിയോയുടെ വോളിയൂം കൂട്ടി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 9 ഗ്രാം 22 കാരറ്റ് ഗോൾഡ് കോയിൻ ജോയ് ആലുക്കാസ് നൽകുന്ന ആ ഒരു ഗോൾഡ് കോയിൻ, 9 ഗ്രാമുള്ള ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ 5 നമ്മൾ ഹോം 92.2 FM സ്റ്റാർട്ട് ചെയ്തത്. ഈ നാളെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കഴിഞ്ഞ 2025 സെപ്റ്റംബർ 5 എന്നുള്ളത് തിരുവോണ ദിവസമായിരുന്നു, അത് ഏത് ഡേ ആയിരുന്നു എന്നുള്ളതാണ്. ഏത് ദിവസമായിരുന്നു 5? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് പടപടേന്ന് അയച്ചോ കേട്ടോ. 2025 സെപ്റ്റംബർ 5 ഏത് ദിവസമായിരുന്നു? തിങ്കളാണോ, ചൊവ്വയാണോ, ബുധനാണോ, വ്യാഴമാണോ, വെള്ളിയാണോ, ശനിയാണോ, ഞായറാണോ? വേഗം നിങ്ങൾ ഉത്തരം അയയ്ക്കുക. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും. മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം 922 എന്ന് എഴുതിയിട്ട് ഉത്തരവും എഴുതിയിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. ആദ്യം ഫോർമാറ്റ് ഇങ്ങനെയാണ്, ആദ്യം 922 എന്ന് എഴുതുക, അതിനുശേഷം ശരി ഉത്തരം, അതിനുശേഷം നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് വൈബ് വാസി. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ മൊബൈൽ കമേഴ്ഷ്യൽ അറൌണ്ട് S112 മലിഹ റോഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഓൺ 27A സ്ട്രീറ്റ് ഇൻ അൽ ഖറാമ ഭാഗത്ത് ബമ്പ ടു ബമ്പ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽ ഖർമാൻ 2 സ്ട്രീറ്റ് ഇൻ അൽ ഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഹോം എഫ് എമ്മിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. എല്ലാവരും എപ്പോഴും സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: എയർ ഇന്ത്യ വിമാനത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ലഹരി ഉപയോഗവും സാങ്കേതിക തകരാറും സ്ഥിരീകരിച്ച് അന്വേഷണ റിപ്പോർട്ട്. പൈലറ്റിനെതിരെ നടപടിക്ക് ശുപാർശ. ആകാശ വീഴ്ചയിൽ നടപടി കടുക്കണ്ടേ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പുലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM first anniversary birthday bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
9: Stay connected with Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഇതെന്ത് കൂല അല്ലെ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. മായ ബസാറിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ശരി ഉത്തരം എന്തിൻ്റെ ശരി ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കൂട്ടുകാർ അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാൻ പോവുകയാണ് ചോദ്യം. ഇനി കേട്ടില്ല എന്ന് പറയരുത്, കാരണം ഇനി ചോദിക്കൂല, ഈ ചോദ്യം ഇനി ചോദിക്കൂല. നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് ജോയ് ആലുക്കാസ് നൽകുന്ന 9 ഗ്രാം ഗോൾഡ് കോയിൻ ആണ്. അതും 22 ക്യാരറ്റിൻ്റെ 9 ഗ്രാം ഗോൾഡ് കോയിൻ, 22 ക്യാരറ്റിൻ്റെ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ജോയ് ആലുക്കാസ് സമ്മാനമായി നൽകും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആനിവേഴ്സറി ആണ്, ഹോം എഫ് എമ്മിൻ്റെ ആനിവേഴ്സറി ആണ്, നാളെ സെപ്റ്റംബർ 5 അപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. കേൾക്കാത്തവർ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5 തിരുവോണ ദിവസമാണ് നമ്മളെല്ലാവരും ഓണയർ വന്നത്, നമ്മുടെ ഹോം എഫ് എം ആരംഭിച്ചത്. ആ തിരുവോണ ദിവസം സെപ്റ്റംബർ 5 2025 ഏത് ദിവസമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ഏതാണ് ദിവസം? ആ ദിവസം എന്ന് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയിക്കാം. ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്യുക, ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ശരി ഉത്തരം, അതിനുശേഷം നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0582 9220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പെട്ടെന്ന് അയ്യോ നമ്പർ എത്രയാണ്? 0582 9220 എന്തായാലും നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ വാട്സാപ്പ് നമ്പർ അറിയാം, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. അടുത്ത എൻ്റെ കണ്ണും കൂടെ തെറ്റുപോയി. കുറച്ച് നേരമായിട്ടൊരു സുഹൃത്ത് മനോജ് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഷീബ ഇന്ന് എനിക്ക് സ്പെഷ്യൽ പാട്ട് വേണമെന്ന്. ശരിയാണ്, ഞാൻ ആശംസകൾ പറഞ്ഞില്ല, ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഒരു നല്ല പാട്ട് പ്ലേ ചെയ്ത് തരണേ ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷുവറായിട്ടും അടുത്ത് മനോജിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. ചോദിച്ച പാട്ട് തന്നെ ഞാൻ പ്ലേ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. തുളസി കതിർ നുള്ളിയെടുത്തു എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വേഗം എൻ്റെ ചോദ്യത്തിന് ശരി ഉത്തരം അയയ്ക്കുക. പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
3: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
3: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
2: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദിർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
3: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
5: എയർ ഇന്ത്യ വിമാനത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ലഹരി ഉപയോഗവും സാങ്കേതിക തകരാറും സ്ഥിരീകരിച്ച് അന്വേഷണ റിപ്പോർട്ട്. പൈലറ്റിനെതിരെ നടപടിക്ക് ശുപാർശ. ആകാശ വീഴ്ചയിൽ നടപടി കടുക്കണ്ടേ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് കൂടുതൽ നേതാക്കൾ രംഗത്ത്. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണം, പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്ന് പ്രവർത്തകരോട് കാന്തപുരം. വീണ്ടും വിജയം കണ്ട് CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പ്രതിഷേധം വീണ്ടും വിജയം കണ്ടു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ പിതാവിനെ ആക്രമിച്ചെന്ന് വെളിപ്പെടുത്തിയ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ആക്രമിക്കപ്പെട്ടയാളുടെ മകളുടെ അഭിഭാഷകൻ പറഞ്ഞു. CJP പ്രവർത്തകയായ നിഷുവിന്റെ പിതാവ് സഞ്ജയ് കുമാറിന്റെ തല പ്രതിഷേധത്തിനിടെ അടിച്ചുപൊട്ടിച്ചത് താനാണെന്നും വധശ്രമക്കേസ് ചുമത്തേണ്ട കുറ്റമായിട്ടും താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടുവെന്നും ഇൻഫ്ലുവൻസർ എന്നവകാശപ്പെടുന്ന സ്വതന്ത്ര ഭരദ്വാജ് എന്നൊരാൾ വീഡിയോയിലൂടെ അവകാശമുന്നയിച്ചിരുന്നു. നിഷുവിനെതിരായ ഓൺലൈൻ ആക്രമണത്തിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും CJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉപരോധം നടത്തിയത്. CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൌരവ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും രണ്ടുദിന പരിശീലനം നടക്കുന്ന IIM കോഴിക്കോടിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി PSC റാങ്ക് ഹോൾഡർമാർ. 2023 റാങ്ക് ലിസ്റ്റ് നീട്ടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് HSA HST ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇറ്റലിയുടെ രണ്ടാം ലോക യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാരെന്ന റെക്കോർഡ് നേട്ടം ഇനി ജോർജിയ മെലോണിയുടെ വലതുപക്ഷ സർക്കാരിന് സ്വന്തം. മെലോണിയുടെ നേട്ടത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലോണിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിൽ അവരുടെ സൌഹൃദം പ്രധാന പങ്ക് വഹിച്ചതായും വ്യക്തമാക്കി. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി, സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിക്ക് മറ്റ് കൂട്ടാളികൾ ഉള്ളതായി സംശയമുണ്ടെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സംശയം ഉന്നയിക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദങ്ങൾക്കിടയാക്കിയിരിക്കെ അനുയായികൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദേശം. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്നും കാന്തപുരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അറിവന്വേഷണങ്ങളെ അട്ടിമറിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ദുഷ്ലാക്കുകളെ തികഞ്ഞ ജാഗ്രതയോടെ വേണം സമീപിക്കാനുമെന്നും കാന്തപുരം വ്യക്തമാക്കി. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആരംഭിച്ചതെന്ന് CPN നേതാവ് PJ രാജൻ. കേരളത്തിന്റെ തെരുവുകളിൽ നേരത്തെ പ്രധാനമായും ചതയദിന ഘോഷയാത്രകളാണ് ഉണ്ടായിരുന്നതെന്നും ജയരാജൻ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടക്കുന്ന ഘോഷയാത്രകൾക്ക് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് PJ രാജന്റെ ആരോപണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ഒഡീഷയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ക്യാപ്റ്റൻ ലഹരിമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതീവ ഗുരുതരമായ കാര്യമാണെന്നും DGCA ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സി പി എം നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാ സംഘത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ വിശദീകരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് സെവന്റീൻ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് 1A വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് സെവന്റീൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിംക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് 1A. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് സെവന്റീൻ കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഐ എസ് ആർ ഒയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതിക വിദ്യ എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർ ഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി ഈ മാസം 22-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10 ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് എസ് ജയശങ്കറും ഉറപ്പു നൽകി.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദ ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്, നമ്പർ 1 ഓട്ടോ എ സി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
4: Weather update. Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
7: You are listening to

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഹൃദയപൂർവ്വം എല്ലാവർക്കും ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേതാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് കേറിവാട മക്കളെ, കേറിവാ ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ്, നിങ്ങളും ഞങ്ങളും നമ്മളും. നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്, കാരണം നാളെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. ഹോം FM-ൻ്റെ ആനിവേഴ്സറിയാണ് നാളെ. ഒരു വയസ്സാവുകയാണ് നമ്മുടെ ഹോം FM-ന്. കഴിഞ്ഞ സെപ്റ്റംബർ 5 2025 സെപ്റ്റംബർ 5 തിരുവോണ നാളിലാണ് വളരെ ഐശ്വര്യത്തോടെ നമ്മുടെ ഹോം FM സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം തിരുവോണം കഴിഞ്ഞു, പക്ഷെ നമ്മുടെ സെപ്റ്റംബർ 5 അത് നാളെയാണ്. അപ്പോൾ ആശംസകൾ നിങ്ങൾ പറഞ്ഞു, ഒരുപാട് പേരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. ഓരോരുത്തരും ഒരുപാട് നല്ല വാക്കുകളിലൂടെ ഒത്തിരി അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹവും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരുടെ സന്ദേശങ്ങളും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആശംസകൾ അറിയിച്ച മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അപ്പോൾ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് മലയാളിടായാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത്തിരി സമ്മാനം തരാൻ പറ്റുന്നത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്തവണ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ധാരാളം സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്ന് ജോയ് ആലുക്കാസ് നൽകുന്ന ഒരു സമ്മാനമാണ്, ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. 9 g 22 carat ഗോൾഡ് കോയിൻ ആണ്. 9 g 22 carat ഗോൾഡ് കോയിൻ ജോയ് ആലുക്കാസ് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ഒന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും റേഡിയോ കേൾക്കാൻ പറ്റാത്തവർക്ക്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട്, കാരണം നിങ്ങൾ എപ്പോഴും തിരക്കാണെങ്കിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ ആയിരിക്കും ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കാനുള്ള സമയം കിട്ടുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. iPhone 17 ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് നൽകുന്ന സമ്മാനം. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ സമയത്തും നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റേഡിയോ കേൾക്കുമ്പോൾ ചോദ്യത്തിന് ആ സമയത്ത് ഉത്തരം അയക്കുമ്പോൾ നമ്മൾ ഓരോ മണിക്കൂറും ഓരോരോ ലക്കി ഡ്രോയിലേക്ക് ഓരോരോ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മെസ്സേജൊക്കെ അയക്കാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ആശംസകളൊക്കെ പറയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർത്താനം പറയുന്നത് ഷീബയാണ്. അടുത്ത് നമ്മൾ ഐ എം ഗെയിമിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: Utvegajanakamaya oru kuttanvishnam. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: Nyan kaathirikkum.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. എയർ ഇന്ത്യ വിമാനത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ലഹരി ഉപയോഗവും സാങ്കേതിക തകരാറും സ്ഥിരീകരിച്ച് അന്വേഷണ റിപ്പോർട്ട്. പൈലറ്റിനെതിരെ നടപടിക്ക് ശുപാർശ. ആകാശ വീഴ്ചയിൽ നടപടി കടുക്കണ്ടേ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസം.
5: 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഖലീഫയിലെ പാട്ടുകൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്നും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഖലീഫയിൽ ആ പാട്ട് വേണം ഈ പാട്ട് വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നും മത്ര സോങ്ങിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അനസാണ് മെസ്സേജ് അയച്ചത്. അനസ് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, എന്തെങ്കിലും ആശംസകൾ, വിശേഷങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ, എനിക്കറിയാം ആശംസകൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ചോദിക്കേണ്ടിയേ വരുന്നില്ല. കാരണം നാളെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കളാണ് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങളുടെ ആശംസകൾ, സ്നേഹങ്ങളൊക്കെ ഇങ്ങനെ വാക്കുകളിലൂടെ മെസ്സേജിലൂടെ ഒക്കെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങളും തരുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ജോയ് ആലൂക്കാസിൻ്റെ 9 g 22 ക്യാരറ്റ് ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണിക്കൂറിൽ ഞാൻ നമ്മുടെ അക്ബർ ട്രാവൽസിന് വേണ്ടി നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റെഡി ആണെങ്കിൽ റേഡിയോയുടെ വോളിയം ഒന്ന് കൂട്ടി വെക്കുക. റെഡി ആണോ? റെഡി ആയിരിക്കും അല്ലേ? ഒരു പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ.

ഈ പാട്ട് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും പുതുതായിട്ടായിരിക്കും കേൾക്കുന്നതാണോ, ആരാണ് പുതുതായിട്ട് കേൾക്കുന്നത്? പക്ഷെ ആര് പുതുതായിട്ട് കേട്ടാലും അല്ലെങ്കിൽ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പാട്ട് പാടിയിരിക്കുന്ന ആ വ്യക്തിയുടെ ശബ്ദം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതാണ് എന്റെ ചോദ്യം, ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉത്തരം അയക്കാൻ പറ്റൂ. ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഇതിന്റെ ഉത്തരം, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഞാൻ മൂവിയുടെ പേര് പറഞ്ഞു തരണോ, ഏത് സിനിമയിലെ പാട്ടാണെന്ന് പറയണോ? ആ വേണം, അവിടെ ഇരുന്ന് തലയാട്ടുന്നു. രസികനിലെ പാട്ടാണ് നമ്മൾ കേട്ടത്, രസികൻ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ പാട്ട് പ്ലേ ചെയ്ത് തരാം. ചിലപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് ഈ പാട്ട് പൂർണ്ണമായിട്ടും കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോ, ഞാൻ അതും ചെയ്യാം. ഓക്കേ.

ആരുടെ ശബ്ദമാണിത്? നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക്. ശരി, ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു വിന്നറിന് ലഭിക്കുന്നത് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആക്കിയിൽ ഈ പാട്ട് ഫുള്ളായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ എന്ന്. അപ്പോൾ നമ്മുടെ വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരുപാട് പേര് ഉത്തരം അയക്കുന്നുണ്ട്. ആ പാട്ട് ഷീബ പൂർണ്ണമായിട്ടും പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു, ഞാനത് പ്ലേ ചെയ്യുന്നുണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം കേട്ടോ. ചെറിയൊരു കുഞ്ഞിപ്പാട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ വരികൾ പാടിയിരിക്കുന്നത് ആരാണ്, ഇപ്പോൾ നമ്മൾ കേട്ട ആ വരികൾ പാടിയിരിക്കുന്നത് ആരാണെന്ന് വേഗം മെസ്സേജ് അയച്ചോണം.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ അൽഖർമാൻ 2 സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓൺ 37 സ്ട്രീറ്റ് ഇൻ മുഹൈസിന സെക്കൻഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എപ്പോഴും എല്ലാവരും സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും പ്രധാന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക 0585829220.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 ഇൻ GCC. TNC apply.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
8: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എന്ന നിഷയാണ് മെസ്സേജ് അയച്ചിരുന്നത്. പ്രേമവതി മതി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടും നമ്മൾ കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. നമ്മുടെ ആനിവേഴ്സറി ആണ്, നമ്മുടെ 1st anniversary നാളെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ധാരാളം സമ്മാനങ്ങൾ നിങ്ങൾക്ക് എല്ലാ മണിക്കൂറിലും ഞങ്ങൾ സമ്മാനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോഴെപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഒരിക്കൽ കൂടി പറയട്ടെ, ഒത്തിരി സുഹൃത്തുക്കൾ ആശംസകളും സ്നേഹവാക്കുകളും ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ചെയ്യുന്നത്.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
3: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
3: This is pure algorithm.
2: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
3: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
4: എയർ ഇന്ത്യ വിമാനത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ലഹരി ഉപയോഗവും സാങ്കേതിക തകരാറും സ്ഥിരീകരിച്ച് അന്വേഷണ റിപ്പോർട്ട്. പൈലറ്റിനെതിരെ നടപടിക്ക് ശുപാർശ. ആകാശ വീഴ്ചയിൽ നടപടി കടുക്കണ്ടേ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
9: യു ആർ ലിസ്ണിംഗ്

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് കൂടുതൽ നേതാക്കൾ രംഗത്ത്. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണം, പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്ന് പ്രവർത്തകരോട് കാന്തപുരം. വീണ്ടും വിജയം കണ്ട് CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പ്രതിഷേധം വീണ്ടും വിജയം കണ്ടു. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ പിതാവിനെ ആക്രമിച്ചെന്ന് വെളിപ്പെടുത്തിയ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ആക്രമിക്കപ്പെട്ടയാളുടെ മകളുടെ അഭിഭാഷകൻ പറഞ്ഞു. CJP പ്രവർത്തകയായ നിഷുവിന്റെ പിതാവ് സഞ്ജയ് കുമാറിന്റെ തല പ്രതിഷേധത്തിനിടെ അടിച്ചുപൊട്ടിച്ചത് താനാണെന്നും വധശ്രമക്കേസ് ചുമത്തേണ്ട കുറ്റമായിട്ടും താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടുവെന്നും ഇൻഫ്ലുവൻസർ എന്നവകാശപ്പെടുന്ന സ്വതന്ത്ര ഭരദ്വാജ് എന്നൊരാൾ വീഡിയോയിലൂടെ അവകാശമുന്നയിച്ചിരുന്നു. നിഷുവിനെതിരായ ഓൺലൈൻ ആക്രമണത്തിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും CJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉപരോധം നടത്തിയത്. CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൌരവ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും രണ്ടുദിന പരിശീലനം നടക്കുന്ന IIM കോഴിക്കോടിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി PSC റാങ്ക് ഹോൾഡർമാർ. 2023 റാങ്ക് ലിസ്റ്റ് നീട്ടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് HSA HST ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇറ്റലിയുടെ രണ്ടാം ലോക യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാരെന്ന റെക്കോർഡ് നേട്ടം ഇനി ജോർജിയ മെലോണിയുടെ വലതുപക്ഷ സർക്കാരിന് സ്വന്തം. മെലോണിയുടെ നേട്ടത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലോണിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിൽ അവരുടെ സൌഹൃദം പ്രധാന പങ്കുവഹിച്ചതായും വ്യക്തമാക്കി. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി, സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിക്ക് മറ്റ് കൂട്ടാളികൾ ഉള്ളതായി സംശയമുണ്ടെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സംശയം ഉന്നയിക്കുന്നത്. സംഭവം പുറത്തെറിഞ്ഞതോടെ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദങ്ങൾക്കിടയാക്കിയിരിക്കെ അനുയായികൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദേശം. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്നും കാന്തപുരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അറിവന്വേഷണങ്ങളെ അട്ടിമറിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ദുഷ്ലാക്കുകളെ തികഞ്ഞ ജാഗ്രതയോടെ വേണം സമീപിക്കാനുമെന്നും കാന്തപുരം വ്യക്തമാക്കി. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആരംഭിച്ചതെന്ന് CPN നേതാവ് PJ രാജൻ. കേരളത്തിന്റെ തെരുവുകളിൽ നേരത്തെ പ്രധാനമായും ചതയദിന ഘോഷയാത്രകളാണ് ഉണ്ടായിരുന്നതെന്നും ജയരാജൻ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടക്കുന്ന ഘോഷയാത്രകൾക്ക് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് PJ രാജന്റെ ആരോപണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ഒഡീഷയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ 300 താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ക്യാപ്റ്റൻ ലഹരിമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതീവ ഗുരുതരമായ കാര്യമാണെന്നും DGCA ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സി പി എം നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാസംഘത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ വിശദീകരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് സെവന്റീൻ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് വണ്ണെ വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് സെവന്റീൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിംക്രണൈസ് ഭ്രമണ പഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് വണ്ണെ. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് സെവന്റീൻ കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഐ എസ് ആർ ഒയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതികവിദ്യ എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർ ഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി ഈ മാസം 22-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10-ന് ബിലോങ്ങിംഗ് എ ജേർണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് എസ് ജയശങ്കറും ഉറപ്പ് നൽകി.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening to Home 92.2 FM. Home is a feeling.
5: Ladies and gentlemen, listen up to the loser song.

0: Let's talk with Mini Padma.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ എൽഇഡി സൊല്യൂഷൻസ്.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
3: പലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
4: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling. Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
1: Home FM News in Detail. Vartagal Vishadamai.
2: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് കൂടുതൽ നേതാക്കൾ രംഗത്ത്. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണം, പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്ന് പ്രവർത്തകരോട് കാന്തപുരം. വീണ്ടും വിജയം കണ്ട് CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പ്രതിഷേധം വീണ്ടും വിജയം കണ്ടു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ പിതാവിനെ ആക്രമിച്ചെന്ന് വെളിപ്പെടുത്തിയ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ആക്രമിക്കപ്പെട്ടയാളുടെ മകളുടെ അഭിഭാഷകൻ പറഞ്ഞു. CJP പ്രവർത്തകയായ നിഷുവിന്റെ പിതാവ് സഞ്ജയ് കുമാറിന്റെ തല പ്രതിഷേധത്തിനിടെ അടിച്ചുപൊട്ടിച്ചത് താനാണെന്നും വധശ്രമക്കേസ് ചുമത്തേണ്ട കുറ്റമായിട്ടും താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടുവെന്നും ഇൻഫ്ലുവൻസർ എന്നവകാശപ്പെടുന്ന സ്വതന്ത്ര ഭരദ്വാജ് എന്നൊരാൾ വീഡിയോയിലൂടെ അവകാശമുന്നയിച്ചിരുന്നു. നിഷുവിനെതിരായ ഓൺലൈൻ ആക്രമണത്തിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും CJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉപരോധം നടത്തിയത്. CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൌരവ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും രണ്ടുദിന പരിശീലനം നടക്കുന്ന IIM കോഴിക്കോടിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി PSC റാങ്ക് ഹോൾഡർമാർ. 2023 റാങ്ക് ലിസ്റ്റ് നീട്ടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് HSA HST ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇറ്റലിയുടെ രണ്ടാം ലോക യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാരെന്ന റെക്കോർഡ് നേട്ടം ഇനി ജോർജിയ മെലോണിയുടെ വലതുപക്ഷ സർക്കാരിന് സ്വന്തം. മെലോണിയുടെ നേട്ടത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലോണിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിൽ അവരുടെ സൌഹൃദം പ്രധാന പങ്കുവഹിച്ചതായും വ്യക്തമാക്കി. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി, സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിക്ക് മറ്റ് കൂട്ടാളികൾ ഉള്ളതായി സംശയമുണ്ടെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സംശയം ഉന്നയിക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദങ്ങൾക്കിടയാക്കിയിരിക്കെ അനുയായികൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദേശം. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്നും കാന്തപുരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അറിവന്വേഷണങ്ങളെ അട്ടിമറിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ദുഷ്ലാക്കുകളെ തികഞ്ഞ ജാഗ്രതയോടെ വേണം സമീപിക്കാനുമെന്നും കാന്തപുരം വ്യക്തമാക്കി. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആരംഭിച്ചതെന്ന് CPN നേതാവ് PJ രാജൻ. കേരളത്തിന്റെ തെരുവുകളിൽ നേരത്തെ പ്രധാനമായും ചതയദിന ഘോഷയാത്രകളാണ് ഉണ്ടായിരുന്നതെന്നും ജയരാജൻ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടക്കുന്ന ഘോഷയാത്രകൾക്ക് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് PJ രാജന്റെ ആരോപണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ഒഡീഷയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ 300 താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ക്യാപ്റ്റൻ ലഹരിമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതീവ ഗുരുതരമായ കാര്യമാണെന്നും DGCA ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സി പി എം നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല, രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ, സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം, കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാസംഘത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ വിശദീകരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് സെവന്റീൻ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 7 മാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ 2 ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് വണ്ണെ വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് സെവന്റീൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിംക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് വണ്ണെ. നീണ്ട 7 മാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് സെവന്റീൻ കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഐ എസ് ആർ ഒയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതികവിദ്യ എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർ ഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി ഈ മാസം 22-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10 ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്.
3: Home FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Very good evening. Station clock il ippol samayam 5 mani kazhinja 8 minute.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: Good evening, Dubai. ഇപ്പോഴത്തെ താപനില 37°C, അന്തരീക്ഷ ഈർപ്പം 56%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

തിരികെത്തണ്ട, ഞാൻ ആദ്യമായിട്ട് എത്തുന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി പുറത്ത് നമ്മൾ കുറച്ചധികം ഡിസ്കഷൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിലായതുകൊണ്ട് കേട്ടോ ഒന്ന് ലേറ്റ് ആയി പോയത്, ഒന്ന് ഡിലേ ആയി പോയത്. ഒന്ന് ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും ഭയങ്കര നല്ല മനസ്സൊക്കെ ഉള്ളവരാണ്. വീക്കെൻഡൊക്കെ ആയിട്ട് കുറച്ചധികം സന്തോഷത്തിൽ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമായിരിക്കും. നാളെയും മറ്റന്നാളുമായിട്ട് കുറേയധികം പ്ലാനുകളും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് ആളുകളും. എന്തായാലും വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, സ്ലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ് എം. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ദിവസങ്ങൾ, പ്രത്യേകിച്ചും സെപ്റ്റംബറിലെ 4-ാം തീയതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 2-3 ആഴ്ചകൾ കടന്നുപോയ വേഗത്തിലാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു വർഷം തന്നെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി നിങ്ങളിലേക്ക് വാർത്തകളും വിശേഷങ്ങളും പരിപാടികളും പാട്ടുകളും ഒക്കെ ആയിട്ട് വന്നെത്തിയ ഞങ്ങളെ ഇരു കൈയും നീട്ടിയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെല്ലാം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ് ഹോം എഫ് എം എപ്പോഴും വിഭാവനം ചെയ്യാറുള്ളത്. ഇതിവിടെ ഇരിക്കുന്ന പ്രസന്റേഴ്സിന്റെ മാത്രം ഹോമല്ല, നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കുടുംബം, നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു പ്രവാസ മണ്ണിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രവാസ മണ്ണിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നും തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഹോമുമായിട്ടുള്ള കണക്ഷൻ തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ ഹോമിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതും. അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം നമ്മൾ പ്രവാസികളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ നൊസ്റ്റാൾജിയും നമ്മുടെ ഹോം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഹോമിനെ, നാട്ടിലെ മലയാളികളുടെ ഹോമിനെ നിങ്ങളിലേക്ക് ഓർമ്മകളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും പുതിയ വിശേഷങ്ങളിലൂടെ ആണെങ്കിലും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആൻഡ് ഓഫ് കോഴ്സ് വി ഹോപ്പ് വി ആർ ഡൂയിങ് അത് കുറച്ച് തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. എന്തായാലും ഈ ഒരു ആനിവേഴ്സറി വേളയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറേയധികം സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒരു കുറേയധികം ഗോൾഡ് കോയിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഒന്ന് ഓരോന്നായിട്ട് നമ്മൾ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോ മുതൽ തന്നെ, ഇന്ന് രാവിലെ മുതലുള്ള ഷോയിലൂടെ തന്നെ നിങ്ങൾക്ക് 922 എന്ന നമ്മുടെ ഫ്രീക്വൻസിക്ക് സമാനമായിട്ട് 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡും എയർ ടിക്കറ്റും ആൻഡ് ഒരു മാസത്തേക്കുള്ള അൽമറായ കാസിൻ്റെ റെൻറ്റ് കാർ സബ്സ്ക്രിപ്ഷനും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഐഫോണും ഒക്കെ ആയിട്ട് നിരവധി സമ്മാനങ്ങളാണ് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്. ഗോൾഡ് കോയിൻ്റെ കാര്യം എന്തായാലും വരുന്ന സമയത്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് ആ ഒരു കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. ആ സമയത്ത് വേറെയും കുറേയധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

0: वन पिस्टल नंबर 1634727
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പുലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച
5: ആ 50 മില്യണിലധികം സോഷ്യൽ മീഡിയ
1: പാട്ടും കളിയും തമാശകളുമായി നിങ്ങൾ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ

0: നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
3: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഓൾ റൈറ്റ്. അപ്പോ ആനിവേഴ്സറി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു. അപ്പോ അതേ സമയത്ത് തന്നെ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹോം എഫ് എം ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെയും, അത് അങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഹോം എഫ് എം എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോം എഫ് എം എന്തായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം ഹോമിനെപ്പോൾ?

0: ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് വിമർശനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളോടൊപ്പം വിമർശനങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ഓപ്പൺ അപ്പ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനിക്കാനുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ വാട്സാപ്പിലേക്ക് അറിയിക്കുക, നിങ്ങളുടെ സ്നേഹങ്ങളും എല്ലാം തന്നെ വാട്സാപ്പിലേക്ക് ഒന്ന് അറിയിച്ചോളൂ. എന്തായാലും യു എയിലെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് സുഹൈൽ വന്നു. ഇനി സുഹൈൽ തന്നെയാണോ വന്നത് അതോ സുഹൈലിനും ഫൈസലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലാണ് ദുബായിലൊരു ചൂട്, അല്ലെങ്കിൽ യു എയിലെ പല ഭാഗത്തെയും ചൂട് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ദുബായിയുടെ മേഖലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 38 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചറാണ്. യു എയിൽ നിന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ തന്നെ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് 1:30 ദുബായിലെ സെയ്ഹൽ സലാമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രമാത്രം പീക്കായിട്ടുള്ള ഒരു ചൂട് നമുക്കിപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നാട്ടിലെ ഈ ഓണാഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓണത്തിൻ്റെ അവധികളൊക്കെ വരുന്ന സമയത്ത് കുറേ പേര് നാട്ടിലേക്കൊക്കെ പോയി. പക്ഷേ ഇപ്പോഴും നാട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, വരും ദിവസങ്ങളിലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആനിവേഴ്സറി വേളയിൽ ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വലിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. റൈറ്റ്, അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ട് നിങ്ങളിൽ കുറച്ച് പേർക്ക് നമ്മളൊരു റിട്ടേൺ ടിക്കറ്റ്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം കുറച്ച് ദിവസം കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് കുറച്ച് നാൾ നിന്നിട്ട് തിരിച്ചു വരാനുള്ള ഒരു ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. എയർ ടിക്കറ്റ് ചാർജുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ആൻഡ് അതിൻ്റെ പേരിൽ പലതരം ചർച്ചകളുമൊക്കെ നടക്കുന്ന സമയത്താണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് കംപ്ലീറ്റ്ലി ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹോം എഫ് എം മുന്നോട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാനൊരു കേരളം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റിന് കൃത്യമായിട്ടുള്ള ആൻസർ എന്നെ അറിയിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും റിട്ടേൺ ടിക്കറ്റ്സ് ഫ്രം അക്ബർ ട്രാവൽസ്. അക്ബർ ട്രാവൽസ് ആണ് ഈ ഒരു കാര്യത്തിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ ക്വസ്റ്റ്യൻ ഫോർ ദിസ് ഡേ ഈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ നാട് കേരളം, കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ല ഏത് എന്നുള്ളതാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ക്ലൂ ആയിട്ട് പറയാനാണെങ്കിൽ ഇത് മധ്യ കേരളത്തിൽ വരുന്നതോ തെക്കൻ കേരളത്തിൽ വരുന്നതോ ആയിട്ടുള്ളൊരു സംസ്ഥാനമല്ല, വടക്കൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനം തന്നെയാണ്, അല്ല സോറി, വടക്കൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജില്ല തന്നെയാണ്. ജില്ലയും സംസ്ഥാനവും മാറിപ്പോകുന്നുള്ള തമ്പുരാനെ. അപ്പോൾ വടക്കൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം അറിയാവുന്നവർ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ ഉത്തരങ്ങൾ അറിയിക്കണം, എങ്കിൽ മാത്രമേ കോൺടെസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുള്ളൂ. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ്. ഹോം കേരള എന്ന് എഴുതുമ്പോഴത്തേക്കും സ്പേസ് ഇടണ്ട, ഒന്നിച്ച് തന്നെ എഴുതിക്കോ. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോളൂ ഉത്തരങ്ങൾ. സ്വന്തമാക്കിക്കോ റിട്ടേൺ ടിക്കറ്റ് ഈ ഒരു ദിവസങ്ങളിൽ തന്നെ. നാട്ടിലേക്ക് പോയി അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് തിരിച്ചു വരാനുള്ള ടിക്കറ്റ്സ് ആണ് നമ്മൾ സമ്മാനമായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്നാവട്ടെ, ഒട്ടും ഡിലേ ഇല്ലാതെ അയച്ച് തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം എൻ്റെ സ്വന്തം ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും കൊല്ലത്തിൻ്റെ പേരൊന്നും അയക്കാൻ വേണ്ടി നിൽക്കണ്ട. കൊല്ലം ശരി ഉത്തരവല്ല. ആ 13 ജില്ലകൾ ഇന്ന് ബാക്കി കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. കൊല്ലം വന്നേ അല്ലേ, ഞങ്ങൾ കൊല്ലംകാരെ കളിയാക്കാണ്, നമ്മളത്രയും ജനസംഖ്യ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ജില്ലക്കാരിൽ നിന്നും ഏറ്റവും അധികം ജനസംഖ്യയുള്ള ആ ഒരു ജില്ല ഏതാണെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ച് സ്വന്തമാക്കാം നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ്സ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: യൂഷ്വൽ ഫ്രൈഡേ ട്രാഫിക് തന്നെയാണ്, ഫ്രൈഡേ വൈകുന്നേരത്തെ ട്രാഫിക് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. ഹെസ സ്ട്രീറ്റൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. മുസക്കേം സ്ട്രീറ്റിലും വലിയ കഞ്ചിഷൻസ് ഒന്നുമില്ല. അൽഖേൽ സ്ട്രീറ്റിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ എവിടെയും അധികം കഞ്ചിഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ്, വെഹിക്കിളൊക്കെ അത്യാവശ്യം മൂവ്മെന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. റിബാ സ്ട്രീറ്റിൽ ഒരു മൈനർ ആക്സിഡന്റ് നടന്നിട്ട് ഒരു ലോങ്ങർ സ്ട്രെച്ചിലേക്ക് കുറച്ചധികം കഞ്ചിഷൻസ് കാണുന്നുണ്ട്. ആ ഒരു ബൂക്കുദ്ര ഇന്റർചേഞ്ചിന്റെ ഭാഗത്തായിട്ടും കുറച്ചധികം റെഡ് ലൈൻസ് നമുക്ക് മാപ്പിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചിഷൻസ് ഉണ്ട്, പക്ഷേ എന്നാലും ഒരു സീറോ മൂവ്മെന്റ് പാക്ഡ് സിറ്റുവേഷൻസ് ഒന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. വെള്ളിയാഴ്ച ആണെന്ന് പറഞ്ഞ് ഈ നേരത്തേക്ക് ഇത്രയും ട്രാഫിക് കുറേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല, മാപ്പിൽ ആ വിധമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ അല്ല സാഹചര്യങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ ഹോമിന്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. 0585829220 ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി.
4: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joya Lucas, world's favorite jeweler.
5: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
7: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
0: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
7: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
0: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
8: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
0: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്. കോൾ 04-232-7111.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: റൈറ്റ് ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ പല സിനിമാ നടന്മാരെയും അവർ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ പേരിൽ, കഥാപാത്രങ്ങളുടെ പേരിൽ ഹൃദയത്തിലേക്ക് എടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആരാധക വൃന്ദം ഉണ്ടാവാറുള്ളത് എല്ലായ്പ്പോഴും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാർസിനാണ് അല്ലെ. ഇപ്പൊ മലയാളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ ആൻഡ് അങ്ങനെ ആ ഒരു കാറ്റഗറി. ഓഫ് കോഴ്സ് ഇപ്പോൾ യങ്സ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ പൃഥ്വിരാജ്, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, ഇങ്ങനെ ആരാധന അല്ലെങ്കിൽ ആളുകളുടെ സ്നേഹം കൂടുതലായിട്ടും കിട്ടുന്നത് നായകന്മാർക്കാണ്. പക്ഷേ പലപ്പോഴും ഈ സിനിമയിലെ അവരുടേതായിട്ടുള്ള പെർഫോമൻസ് ഏറ്റവും മെച്ചമാകുന്നതിന്റെ പേരിൽ, അതായത് കാണിക്കുന്ന വില്ലത്തരം അത്രമാത്രം വിശ്വസനീയമായി ചെയ്യുന്നതിന്റെ പേരിൽ ആളുകളുടെ ആ ഒരു ദേഷ്യം പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വിഭാഗം നടന്മാരാണ് സിനിമകളിൽ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ ഏതൊരു ഇൻഡസ്ട്രിയിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള വില്ലൻ നടന്മാരിൽ ഒരാളാണ് സോനു സൂദ്. അപ്പോൾ സോനു സൂദിനെ കുറിച്ച് ആക്ച്വലി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പല സാഹചര്യങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കരുതൽ സൊസൈറ്റിയോടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിനിമയിൽ വില്ലനാണെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പക്ക, എന്താ പറയുന്നത്, ഇറ്റ്സ് എ ജെം ഓഫ് എ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. സത്യത്തിൽ അത്തരത്തിൽ ജീവിതത്തിൽ ഒരു ഹീറോ ആണെന്ന് വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. നേപ്പാളിൽ നടന്നിരുന്ന ആ ഒരു ദുരന്തവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നമുക്ക് അത്രമാത്രം ദുഃഖം സമ്മാനിക്കുന്ന ഒരു പക്ഷേ ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും നേപ്പാളിലെ വാർത്തകൾ ശ്രദ്ധിക്കാതെ തന്നെയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർത്തകൾ അറിഞ്ഞു വരുന്ന സമയത്ത്, ഓരോ ഫാമിലീസിൻ്റെയും സങ്കടങ്ങൾ അറിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കും ആ ഒരു ദുഃഖം ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ അത്രമാത്രം ആ ഒരു ക്രൈസിസിലൂടെ ആ ഒരു രാജ്യം കടന്നു പോകുന്ന സമയത്ത് നേപ്പാളിൽ ഏതാണ്ട് 1000 കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ സംരക്ഷണവും സോനു സൂദ് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. പ്രളയക്കെടുതിയിൽ ഒലഞ്ഞു നിൽക്കുന്ന നേപ്പാളിന് ആശ്വാസമായിട്ടാണ് അദ്ദേഹം നേരിട്ടെത്തിയിരിക്കുന്നത്. സോനു സൂദ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 1000 കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും എല്ലാം തന്നെ താൻ എടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും ആൻഡ് ഇപ്പോൾ കമ്പിളി പുതപ്പുകൾ, അങ്ങനെ ആവശ്യ വസ്തുക്കളെല്ലാം തന്നെ താരം എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. തകർന്നുപോയ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധ്യമായതെല്ലാം തന്നെ ചെയ്യുന്നു അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സി, അതാണ് ചിലർ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു ഹൃദയത്തിൻ്റെ വിശാലത കൊണ്ടും അവരുടെ റിയൽ ലൈഫ് ക്യാരക്ടർ കൊണ്ടും ജനസഹസ്രങ്ങളെ കീഴടക്കാറുണ്ട്. അത്തരത്തിൽ ജനമനസ്സുകൾ കീഴടക്കാറുണ്ട്. അതാണ് ശരിക്കും സോനു സൂദിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എനിവേ, എന്തായാലും ആ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഒരു കാര്യത്തിനുള്ള അവസാന അവസരമാണ്. ഇന്നും നാളെയും മറ്റന്നാളും ആക്ച്വലി നമ്മുടെ ഷോസിൽ ഇന്നായിരിക്കും ലാസ്റ്റ് ടൈം ഞാനിത് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പണം അയക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം ഇപ്പോഴേ അയക്കുന്നില്ല എന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ പോലും, 10 dirhams എങ്കിൽ 10 dirhams, അല്ലെങ്കിൽ 20 dirhams എങ്കിൽ 20, 100 എങ്കിൽ 100, 1000 or 10,000 എത്ര ദിർഹംസോ ആയിക്കോട്ടെ, നിങ്ങൾ ഇത്തവണ നാട്ടിലേക്ക് പണം അയക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു എക്സ്ട്രാ 1500 dirhams കയ്യിലേക്ക് വരാനുള്ള ഒരു വഴിയാണ് ആക്ച്വലി എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വേറൊന്നുമല്ല, ഡൂപേൻ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 1500 dirhams സ്വന്തമാക്കാനുള്ള വലിയൊരു അവസരമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മെഗാ സെലിബ്രേഷൻ ഈ വരുന്ന വീക്കെൻഡിൽ നടക്കുന്നുണ്ട്. അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചിട്ട് ഈണം, നമ്മുടെ തൃശ്ശൂരും ഹോം എഫ് എമ്മും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈണം എന്ന സെലിബ്രേഷൻ, അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു 1500 dirhamsന്റെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇത്തവണ നാട്ടിലേക്ക് പണം അയക്കുന്ന സമയത്ത് ഡൂപേ ആപ്പിലൂടെ അയക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻ ഐ ഡി 058 610 5980 എന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 1500 dirhams വിൻ ചെയ്യാൻ വലിയ ചാൻസസ് ആണുള്ളത് കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് കൂടുതൽ നേതാക്കൾ രംഗത്ത്. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണം, പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്ന് പ്രവർത്തകരോട് കാന്തപുരം. കേരളം പിഎംശ്രീയുടെ ഭാഗമാകണം, വീണ്ടും കത്തയക്കാൻ കേന്ദ്രം. വിജയത്തിന്റെ ഭ്രമണപഥത്തിൽ തിരിച്ചെത്തി ISRO. എയർ ഇന്ത്യ വിമാനാപകടം ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തൽ. വീണ്ടും വിജയം കണ്ട് CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പ്രതിഷേധം വീണ്ടും വിജയം കണ്ടു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ പിതാവിനെ ആക്രമിച്ചെന്ന് വെളിപ്പെടുത്തിയ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ആക്രമിക്കപ്പെട്ടയാളുടെ മകളുടെ അഭിഭാഷകൻ പറഞ്ഞു. CJP പ്രവർത്തകയായ നിഷുവിന്റെ പിതാവ് സഞ്ജയ്കുമാറിന്റെ തല പ്രതിഷേധത്തിനിടെ അടിച്ചുപൊട്ടിച്ചത് താനാണെന്നും വധശ്രമക്കേസ് ചുമത്തേണ്ട കുറ്റമായിട്ടും താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടുവെന്നും ഇൻഫ്ലുവൻസർ എന്നവകാശപ്പെടുന്ന സ്വതന്ത്ര ഭരദ്വാജ് എന്നൊരാൾ വീഡിയോയിലൂടെ അവകാശമുന്നയിച്ചിരുന്നു. നിഷുവിനെതിരായ ഓൺലൈൻ ആക്രമണത്തിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും CJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉപരോധം നടത്തിയത്. CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൌരവ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും രണ്ടുദിന പരിശീലനം നടക്കുന്ന IIM കോഴിക്കോടിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി PSC റാങ്ക് ഹോൾഡർമാർ. 2023 റാങ്ക് ലിസ്റ്റ് നീട്ടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് HSA HST ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇറ്റലിയുടെ രണ്ടാം ലോക യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാരെന്ന റെക്കോർഡ് നേട്ടം ഇനി ജോർജിയ മെലോണിയുടെ വലതുപക്ഷ സർക്കാരിന് സ്വന്തം. മെലോണിയുടെ നേട്ടത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലോണിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിൽ അവരുടെ സൌഹൃദം പ്രധാന പങ്കുവഹിച്ചതായും വ്യക്തമാക്കി. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി, സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിക്ക് മറ്റു കൂട്ടാളികൾ ഉള്ളതായി സംശയമുണ്ടെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സംശയം ഉന്നയിക്കുന്നത്. സംഭവം പുറത്തെറിഞ്ഞതോടെ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദങ്ങൾക്കിടയാക്കിയിരിക്കെ അനുയായികൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദേശം. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്നും കാന്തപുരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അറിവന്വേഷണങ്ങളെ അട്ടിമറിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ദുഷ്ലാക്കുകളെ തികഞ്ഞ ജാഗ്രതയോടെ വേണം സമീപിക്കാനുമെന്നും കാന്തപുരം വ്യക്തമാക്കി. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആരംഭിച്ചതെന്ന് CPI നേതാവ് PJ രാജൻ. കേരളത്തിന്റെ തെരുവുകളിൽ നേരത്തെ പ്രധാനമായും ചതയദിന ഘോഷയാത്രകളാണ് ഉണ്ടായിരുന്നതെന്നും ജയരാജൻ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടക്കുന്ന ഘോഷയാത്രകൾക്ക് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് PJ രാജന്റെ ആരോപണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ഒഡീഷയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ 300 താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ക്യാപ്റ്റൻ ലഹരിമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതീവ ഗുരുതരമായ കാര്യമാണെന്നും DGCA ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സിപിഎം നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാ സംഘത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ വിശദീകരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് സെവന്റീൻ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. ഏഴുമാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ രണ്ട് ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് വണ്ണെ വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് സെവന്റീൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിംക്രണൈസ് ഭ്രമണപഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് വണ്ണെ. നീണ്ട ഏഴുമാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് സെവന്റീൻ കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഐ എസ് ആർ ഒയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതികവിദ്യ എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർ ഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി ഈ മാസം 22-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10-ന് ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് എസ് ജയശങ്കറും ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ യു എസ് ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ ദുരന്തം. 10-ാം നാൾ രണ്ട് തൊഴിലാളികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ നിന്നാണ് രണ്ട് തൊഴിലാളികളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. നേപ്പാളിലെ വിവിധ തുരങ്കങ്ങളിൽ നിർമ്മാണ തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടാകാം എന്ന സംശയത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിയത്. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1,300 മുകളിൽ, കാണാതായവരുടെ എണ്ണം 5,000 നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 62%.
6: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. വെൽക്കം ബാക്ക് ടു ഹോം. വീട്ടിലേക്കുള്ള യാത്രയിൽ തന്നെയായിരിക്കും ഇന്ന്. കുറച്ച് നേരത്തെ എല്ലാവരും വീട്ടിൽ ചെന്ന് കയറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. എന്തായാലും വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നവർ ശ്രദ്ധയോടെ നമ്മുടെ ഹോം എഫ് എം തന്നെ കേട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഗോൾഡ് സ്വന്തമാക്കാനുള്ള അവസരം, ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു സംഗതി ഞാൻ ഓപ്പൺ ആക്കുന്നതായിരിക്കും കേട്ടോ. അത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ സർപ്രൈസ് ആയിട്ട് വെക്കുന്നതായിരിക്കും. സോ കേട്ടുകൊണ്ടേയിരിക്കുക. ഇടയ്ക്ക് ശടപടയെന്ന് കയറി ഞാൻ ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ നടുക്കൊക്കെ കയറിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പെട്ടെന്ന് ദേ ഈ ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞോ, സ്വന്തമാക്കിക്കോ 9 grams ക്യാരറ്റ് ഗോൾഡ്. 922, വാവ്, കറക്റ്റാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സംഗതി നിങ്ങളുടെ കയ്യിലേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും അപ്പം തന്നെ മെസ്സേജുകൾ അയക്കണം കേട്ടോ. ആക്ച്വലി ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഗോൾഡ് കോയിൻസും കാര്യങ്ങളുമൊക്കെ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആവാവുന്നതാണ്. ഇന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചോദ്യം എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ചോദിക്കാം. അത് സർപ്രൈസ് ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ദുബായിൽ കംപ്ലീറ്റ്ലി എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒരു കടന്നുവരവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. AI ആവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഓട്ടോമേഷൻസ് ആവട്ടെ, ആൻഡ് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ എമിറേറ്റ്സ് എയർലൈൻസിൽ ഒരു പുതിയ സംഗതി വന്നിട്ടുണ്ട്. അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് പ്രീമിയം എക്കോണമി സീറ്റ് എമിറേറ്റ്സ് എയർലൈൻസ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. വൈദ്യുതി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, നമുക്കെല്ലാവർക്കും ഏറ്റവും അധികം ഒരു ട്രാവലിൽ, ഒരു ലെന്തി ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്ന കാര്യങ്ങളിലൊന്നും നമ്മുടെ പ്രൈവസി ആയിരിക്കും. പലരും ഉറങ്ങുന്നത് തന്നെ പല സ്റ്റൈലിലായിരിക്കില്ല. ഞാനൊക്കെ ആണെങ്കിൽ ചില സമയത്തൊക്കെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ വായൊക്കെ തുറന്നിരുന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റികളിലൊന്നാണ് ഈ ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് അറിയാത്ത ഒരാൾ ഇരിക്കുമ്പോൾ ഞാൻ ദേ ഇങ്ങനെ വായും തുറന്നിരുന്ന് ഉറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. അതുകൊണ്ട് തന്നെ പ്രൈവസി വളരെ വലിയൊരു മാറ്ററാണ്. അപ്പോൾ പ്രൈവസിക്ക്, അല്ലെങ്കിൽ പ്രൈവസി സ്ക്രീനും, ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഓരോരുത്തരെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തുകൊണ്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള എക്കോണമി ക്ലാസ് സീറ്റ്സ് തന്നെയാണ് ഇപ്പോൾ എമിറേറ്റ്സ് അവതരിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈവസി സ്ക്രീനോട് കൂടിയിട്ടുള്ള സീറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് എമിറേറ്റ്സ് എയർലൈൻസ് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചുവ. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഗോൾഡ് കോയിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു മാസത്തേക്കുള്ള നമ്മുടെ അൽമറായ റെൻ്റ് എ കാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെയും ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾ അജ്മാനിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഷടപടയെന്ന്, ട്രെൻഡിങ് ട്രാക്ക് കേട്ടല്ലേ, അപ്പോൾ ഷടപടയെന്ന് ഓടി തിരിച്ചു വരാം.
1: പിസ്റ്റൽ നമ്പർ 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday evening 4 to 5. Only on Home 92.2 FM.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
8: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
9: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
10: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
11: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
12: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alucas, world's favorite jeweler.
1: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
13: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കണ്ട.
13: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
13: അമ്മാണെ എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
17: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: റൈറ്റ്. എന്തായാലും സാധാരണഗതിയിൽ എല്ലാ ദിവസവും വൈകുന്നേരത്തൊരു 6:30 നമ്മൾ സംസാരിക്കാറുള്ളത് നമ്മൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, നമ്മൾ എന്നാൽ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മിസ്സായി പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ അവർ ഹെൽത്ത്. നമുക്ക് ഏറ്റവും വലിയ അസറ്റ് തന്നെയാണ് നമ്മുടെ ഹെൽത്ത് അല്ലേ? പക്ഷേ ഈ കാലയളവ് അത്രയും നമ്മൾ ആരോഗ്യമായിട്ട് ചിന്തിക്കുന്ന സമയത്ത്, ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ സത്യമോ വിദ്യയോ എന്നറിയാതെ വിശ്വസിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇന്നത്തെ
3: Health Tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
2: യെസ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇക്കാര്യങ്ങൾ സത്യമോ അതോ മിഥ്യയോ എന്നുള്ളതാണല്ലേ. മുട്ടയുടെ മഞ്ഞക്കുരു കൊളസ്ട്രോൾ കൂട്ടും എന്നുള്ള ഒരു മിത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഭക്ഷണത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിനെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ദിവസവും ഒരു മുട്ട ധൈര്യമായിട്ട് കഴിക്കാം എന്നുള്ളതാണ്. ചോറ് ഒഴിവാക്കിയാൽ കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ വണ്ണം കുറയ്ക്കാമെന്ന് പറയുന്നവരുണ്ട്. ചോറ് നമ്മുടെ വണ്ണം കൂട്ടലല്ല, അമിതമായിട്ടുള്ള അളവിൽ കാലറി ഉള്ളിലെത്തുന്നതും വ്യായാമമില്ലായ്മയാണ് ആക്ച്വലി വണ്ണം കൂട്ടുന്നത്. കൃത്യമായ അളവിൽ നമുക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചോറ് കഴിച്ചതിൻ്റെ പേരിൽ, ചോറ് കഴിച്ചിട്ട് ഇഷ്ടംപോലെ ചോറും കഴിച്ച് അനങ്ങാതിരുന്ന് കഴിയുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങൾ വരാറുള്ളത് അല്ലേ. മധുരം കഴിച്ചാൽ മാത്രം വരുന്ന ഒന്നല്ല പ്രമേഹം. മധുരം കഴിക്കുന്നത് കൊണ്ട് മാത്രം നേരിട്ട് പ്രമേഹം നമുക്ക് ഉണ്ടാവില്ല. പാരമ്പര്യം കൊണ്ടും ആൻഡ് വ്യായാമമില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ അമിതഭാരം എന്നിവയുൾപ്പെടെ പല തരത്തിലുള്ള ക്രൈറ്റീരിയാസാണ് ടൈപ്പ് 2 ഡയബറ്റീസിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് മാറാറുള്ളത്. ഡയബറ്റീസ് പേഷ്യൻസ് പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ചിലരൊക്കെ പറയും. പഴങ്ങളിലെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഫ്രക്ടോസും ആൻഡ് ഫൈബേഴ്സും വൈറ്റമിൻസും ഒക്കെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള അളവിൽ പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പലതരത്തിൽ വാട്സപ്പ് ഫോർവേഡുകൾ കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളും വിശ്വസിച്ച് ആ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്ന് കരുതി തെറ്റിദ്ധാരണ മൂലം നമ്മൾ കീപ്പ് ചെയ്യുന്ന ചില ഹാബിറ്റുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും ശരിയായ ട്രാക്കിൽ നമ്മൾ ശരീരത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ബോഡിയുടെ ഒരു കണ്ടീഷൻ, അതിപ്പോൾ ഏതെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ബോഡി ഏറ്റവും ശരിയായ കണ്ടീഷനിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ പരം നമുക്ക് കോൺഫിഡൻസ് തരുന്ന മറ്റേതൊരു കാര്യത്തിനും ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം കരുത്ത് തരുന്ന ഒരു സംഗതി വേറെയില്ല. ഞാൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിനുടമയാണ്. എനിക്കധികം രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ബോഡി ഇപ്പോൾ ഏറ്റവും കിടിലൻ കണ്ടീഷനിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇറങ്ങി തിരിക്കാനും ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനും ഒക്കെ ഒരു എക്സ്ട്രാ ധൈര്യം തന്നെയായിരിക്കുമല്ലോ കിട്ടുന്നത്. ആ ധൈര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇറ്റ്സ് നൺ അതർ ദാൻ പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ്. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ പലപ്പോഴും പല രോഗങ്ങളുടേതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് പോലും ആ കാര്യങ്ങളെക്കുറിച്ച് അധികം അറിവോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ പേരിൽ നമ്മുടെ ശരീരത്ത് കൃത്യമായി നമ്മൾ കണ്ടെത്താൻ വൈകിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചികിത്സിക്കാൻ വൈകിയതിൻ്റെ പേരിൽ വലിയ രീതിയിൽ അവസാനം നമ്മൾ വിഷമിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്ന മന്ത്രത്തെ അത് നമ്മുടെ ആരോഗ്യ മന്ത്രമാക്കി മാറ്റിക്കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ പ്രവാസികൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ചെറുതോ വലുതോ ആയിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ നാട്ടിൽ പോയിട്ട് നോക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നാട്ടിൽ ആക്ച്വലി ഹെൽത്ത് സെക്ടറിൽ ഭയങ്കര ബെനിഫിറ്റാണ് നമുക്ക്, വലിയ ചിലവില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, കൃത്യമായ ഇടങ്ങളിലേക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാട്ടിലേതിനേക്കാൾ ചിലവ് കുറവിൽ നമുക്ക് ഇവിടെ തന്നെ പല കാര്യങ്ങളും കണ്ടെത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ഹെൽത്ത് ചെക്കപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഹോൾ ബോഡി MRI സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ, ക്യാൻസർ ഒക്കെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ചില രോഗങ്ങളൊക്കെ ഏറ്റവും ആദ്യം കൃത്യമായി കണ്ടെത്താൻ പറ്റുന്ന ഹോൾ ബോഡി MRI സ്കാനിങ് ഉണ്ട്, ഡിഫ്യൂഷൻ പാക്കേജുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും പ്രീമിയം നിലവാരത്തിൽ അഫോർഡബിൾ റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരിടം നമുക്ക് ദുബായിലുള്ളത് ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവരുടെ പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകൾ, ബേസിക് പാക്കേജ് ഉണ്ട്, അഡ്വാൻസ്ഡ് പാക്കേജ് ഉണ്ട്, ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്. ഇവയെല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ട്സിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതും കൂടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഒരു ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടുക. 050-860-9611. ഇത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ ഡെഡിക്കേറ്റഡ് ആളുകളുണ്ട്. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ കൃത്യമായ റൂട്ടിലേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും, നിങ്ങൾ ഏതുതരം ചെക്കപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് എന്താണ് പ്രോപ്പർലി നിങ്ങൾക്ക് കറൻ്റ്ലി ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട സജഷൻസ് തരാനും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് MVR. സോ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു കോളിന്റെ മറുതലക്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. സോ ജസ്റ്റ് മേക്ക് എ കോൾ 0508609611 എന്നതാണ് MER നമ്പർ.
3: Health Tips was brought to you by കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. NVR Diagnostic Clinic. Advanced scan, assured future. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. September 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
5: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
11: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
12: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
13: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
14: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
15: ഏറ്റവും
16: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
17: You are listening to Home 92.2 FM. Home is a feeling.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: പുള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
9: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
10: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
11: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
12: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
13: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
14: Joy Alukas presents Home 92.2 FM first anniversary birthday bash.
15: Joy Alukas, world's favorite jeweler,
14: supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
16: You are listening to Home.

ഒരുപാട് സിനിമകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ഈ വർഷത്തിന്റെ അവസാനത്തിൽ അവസാന പാദത്തിൽ ഡിസംബറിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തരുൺ മൂർത്തി മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്ന അതിമനോഹരം എന്ന സിനിമ. അതിമനോഹരം എന്ന സിനിമയുടെ ഏറ്റവും വലിയ USP തന്നെ ആ ഒരു കോംബോയെ തന്നെയാണല്ലേ. കാരണം തുടരും എന്ന ചിത്രം അത്രമാത്രം വലിയൊരു ഹൈ ആയിരുന്നു ഓരോ മോഹൻലാൽ ആരാധകനും സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരുടെ തന്നെ ആ ഒരു കോമ്പിനേഷനിൽ ഇനിയൊരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെറുതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഒരു സാധാരണ ചിത്രമായിരിക്കുമെന്ന് ഓൾറെഡി തരുൺമൂർത്തി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു അസാധാരണത്വം നമ്മൾ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആൻഡ് ലൈല അസുരൻ എന്ന പോലീസ് കഥാപാത്രമായിട്ട് ആൻഡ് നമ്മുടെ ശബരിമലയിലൊക്കെ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റാപ്പ് ചെയ്തതായിട്ടാണ്, ഇപ്പോൾ പാക്കപ്പ് ആയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. മാത്രമല്ല ഒരു പാക്കപ്പ് വീഡിയോ ഒക്കെ തരുൺമൂർത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഡിസംബറിലേക്ക് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ളത്. അപ്പോൾ 2026 എന്ന വർഷം അവസാനിക്കുന്ന കലാശക്കൊട്ട് അത് തീർച്ചയായിട്ടും ലാലേട്ടൻ ആരാധകർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഇനിയും എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓണത്തിന്റെ ആവേശവും ഓണത്തിന്റെ ഓളവും ഒട്ടും തന്നെ കഴിയുന്നില്ല. ഈ വരുന്ന ഞായറാഴ്ച ദിവസം നമ്മൾ നമ്മുടെ തൃശ്ശൂരും അതോടൊപ്പം തന്നെ ഹോം 92.2 FM ചേർന്ന് നടത്തുന്ന ഓണാഘോഷങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ച് അരങ്ങേറുന്ന ഗംഭീര പരിപാടി, അതായത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു ആഘോഷം, ഒരു ഫെസ്റ്റിവൽ മൂഡെന്ന് പറയുമ്പോൾ, ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാവിധ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. മാവേലി കോമ്പറ്റീഷൻ, ആക്ച്വലി കുറേയധികം മാവേലിമാരാണ് നിരക്കുന്ന മാവേലി കോമ്പറ്റീഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കലാരൂപങ്ങളുടേതായിട്ടുള്ള എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗംഭീര പരിപാടിയായിരിക്കും. അപ്പോൾ ഞായറാഴ്ചത്തേക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, എല്ലാവരും എത്തിച്ചേരുക നമ്മുടെ ഹാബിറ്റാറ്റ് സ്കൂളിലേക്ക്. അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ കിടിലൻ ഓണപ്പരിപാടികളൊക്കെ തന്നെ ഇറങ്ങേറാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ തൃശ്ശൂരും ഹോം 92.2 FM ചേർന്ന് നടത്തുന്ന ഈണം. You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് കൂടുതൽ നേതാക്കൾ രംഗത്ത്. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണം, പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്ന് പ്രവർത്തകരോട് കാന്തപുരം. കേരളം പിഎംശ്രീയുടെ ഭാഗമാകണം, വീണ്ടും കത്തയക്കാൻ കേന്ദ്രം. വിജയത്തിന്റെ ഭ്രമണപഥത്തിൽ തിരിച്ചെത്തി ISRO. എയർ ഇന്ത്യ വിമാനാപകടം, ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തൽ. വീണ്ടും വിജയം കണ്ട് CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പ്രതിഷേധം വീണ്ടും വിജയം കണ്ടു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ പിതാവിനെ ആക്രമിച്ചെന്ന് വെളിപ്പെടുത്തിയ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ആക്രമിക്കപ്പെട്ടയാളുടെ മകളുടെ അഭിഭാഷകൻ പറഞ്ഞു. CJP പ്രവർത്തകയായ നിഷുവിന്റെ പിതാവ് സഞ്ജയ് കുമാറിന്റെ തല പ്രതിഷേധത്തിനിടെ അടിച്ചുപൊട്ടിച്ചത് താനാണെന്നും വധശ്രമക്കേസ് ചുമത്തേണ്ട കുറ്റമായിട്ടും താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടുവെന്നും ഇൻഫ്ലുവൻസർ എന്നവകാശപ്പെടുന്ന സ്വതന്ത്ര ഭരദ്വാജ് എന്നൊരാൾ വീഡിയോയിലൂടെ അവകാശമുന്നയിച്ചിരുന്നു. നിഷുവിനെതിരായ ഓൺലൈൻ ആക്രമണത്തിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും CJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉപരോധം നടത്തിയത്. CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൌരവ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും രണ്ടുദിന പരിശീലനം നടക്കുന്ന IIM കോഴിക്കോടിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി PSC റാങ്ക് ഹോൾഡർമാർ. 2023 റാങ്ക് ലിസ്റ്റ് നീട്ടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് HSA HST ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇറ്റലിയുടെ രണ്ടാം ലോക യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാരെന്ന റെക്കോർഡ് നേട്ടം ഇനി ജോർജിയ മെലോണിയുടെ വലതുപക്ഷ സർക്കാരിന് സ്വന്തം. മെലോണിയുടെ നേട്ടത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലോണിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിൽ അവരുടെ സൌഹൃദം പ്രധാന പങ്കുവഹിച്ചതായും വ്യക്തമാക്കി. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി, സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിക്ക് മറ്റ് കൂട്ടാളികൾ ഉള്ളതായി സംശയമുണ്ടെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സംശയം ഉന്നയിക്കുന്നത്. സംഭവം പുറത്തെറിഞ്ഞതോടെ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദങ്ങൾക്കിടയാക്കിയിരിക്കെ അനുയായികൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദേശം. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്നും കാന്തപുരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അറിവന്വേഷണങ്ങളെ അട്ടിമറിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ദുഷ്ലാക്കുകളെ തികഞ്ഞ ജാഗ്രതയോടെ വേണം സമീപിക്കാനുമെന്നും കാന്തപുരം വ്യക്തമാക്കി. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആരംഭിച്ചതെന്ന് CPN നേതാവ് PJ രാജൻ. കേരളത്തിന്റെ തെരുവുകളിൽ നേരത്തെ പ്രധാനമായും ചതയദിന ഘോഷയാത്രകളാണ് ഉണ്ടായിരുന്നതെന്നും ജയരാജൻ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടക്കുന്ന ഘോഷയാത്രകൾക്ക് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് PJ രാജന്റെ ആരോപണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ഒഡീഷയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ 300 താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ക്യാപ്റ്റൻ ലഹരിമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതീവ ഗുരുതരമായ കാര്യമാണെന്നും DGCA ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സിപിഎം നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാസംഘത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ വിശദീകരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് സെവന്റീൻ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. ഏഴുമാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ രണ്ട് ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് വണ്ണെ വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് സെവന്റീൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിങ്ക്രണൈസ് ഭ്രമണ പഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് വണ്ണെ. നീണ്ട ഏഴുമാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് സെവന്റീൻ കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഐ എസ് ആർ ഒയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതികവിദ്യ എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർ ഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി ഈ മാസം 22-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10-ന് ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് എസ് ജയശങ്കറും ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ യുഎസ് ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ ദുരന്തം. 10-ാം നാൾ രണ്ട് തൊഴിലാളികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ നിന്നാണ് രണ്ട് തൊഴിലാളികളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. നേപ്പാളിലെ വിവിധ തുരങ്കങ്ങളിൽ നിർമ്മാണ തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടാകാം എന്ന സംശയത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിയത്. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1,300 മുകളിൽ. കാണാതായവരുടെ എണ്ണം 5,000 നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
6: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 67%.
1: വെതർ അപ്ഡേറ്റ്.
6: വെതർ അപ്ഡേറ്റ്
5: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.
8: യു ആർ

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: ഓൾറൈറ്റ്, തിരികെത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ദുബായിലേക്ക് എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും ആവേശമായിട്ട് ദുബായിയുടെ ഗ്ലോബൽ വില്ലേജ് തിരികെ എത്തുകയാണ്. കഴിഞ്ഞ ഗ്ലോബൽ വില്ലേജ് സീരീസ് പലപ്പോഴും ഈ ഒരു മേഖലയിൽ നിലനിന്ന ആ ഒരു കെയോസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ആസ്വദിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തീർത്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് ഒരു കിടിലൻ സീസണുമായിട്ട് ഗ്ലോബൽ വില്ലേജ് തിരികെ വരാൻ വേണ്ടി പോവാണ്. സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ആവേശത്തിന്റെ വേദി ഗ്ലോബൽ വില്ലേജ് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ 31st സീസണാണ് ഇപ്പോൾ ഒക്ടോബറിൽ തുടക്കമാവാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ മാസമാണ് തോന്നുന്നു അതിന്റെ കിയോസ്കുകളുടെ ഒക്കെ തന്നെ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളുടേതായിട്ടുള്ള കൾച്ചറും ഭക്ഷണവും വിനോദവും ഷോപ്പിംഗും എല്ലാം തന്നെ നമുക്ക് ഗ്ലോബൽ വില്ലേജിലെ ഒരൊറ്റ വേദിയിലൂടെ. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് യു എയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രൈം ഡെസ്റ്റിനേഷൻസിൽ ഒന്ന് തന്നെയാണ് ഗ്ലോബൽ വില്ലേജ് അല്ലേ. ഗ്ലോബൽ വില്ലേജ് ഇല്ലാതെ എന്ത് യു എ വിൻഡോ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തിരികെ എത്തുകയാണ്. ഇനിയധികം ദിവസങ്ങളില്ല. അടുത്ത മാസത്തോടു കൂടി ഗ്ലോബൽ വില്ലേജിന്റെ പരിപാടികൾ അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജിന്റെ വാതിലുകൾ നമുക്ക് മുന്നിലേക്ക് തുറക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇനി എന്തായാലും ഈ വിശേഷങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വിതഔട്ട് എനി ഡിലേ ലെറ്റ്സ് ഗോ ടു
3: ഹോം എഫ് എം ബർത്ത്ഡേ ബാഷ് വിത്ത് 9 grams ഓഫ് 22 കാരറ്റ് ഗോൾഡ് ബ്രോട്ട് ടു ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: That's right. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് സർപ്രൈസ് ആയിട്ടായിരിക്കും ഓരോ ഷോയിലും വന്ന് നമ്മൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്നും ജേതാക്കളാവുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്വർണം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9 grams 22 carat gold ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്ന അതേ ഫോർമാറ്റിൽ എന്നെ അറിയിച്ചാൽ മാത്രം മതി. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്കും സമ്മാനങ്ങൾ, ഒരുപാട് സമ്മാനങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കോൺടെസ്റ്റ് നാളെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഒരു iPhone 17 സ്വന്തമാക്കാനുള്ള അവസരം അങ്ങനെയുണ്ട്. എയർ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടല്ലോ. അൽമറായ കാസിൻ്റെ കാറുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം, അത് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജോയ് അൽക്കാസുമായി ചേർന്നുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഒരു സ്വർണ്ണ നാണയം എത്തിക്കാനുള്ള അവസരമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 9 grams 22 carat gold. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാനൊരു മൂവി ക്ലിപ്പ്, ഒരു മൂവി ബൈറ്റ് നിങ്ങളെ ഇങ്ങോട്ട് കേൾപ്പിക്കും. ഇത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കേൾക്കുക, എല്ലാ ശ്രദ്ധയും കൊടുത്ത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി കേൾക്കുക. ഒറ്റത്തവണ മാത്രമേ കേൾപ്പിക്കൂ. കേട്ടതിന് ശേഷം നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വിതൗട്ട് എനി ഡിലേ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോയാലോ. യെസ്, ലെറ്റ്സ് ഗോ ടു ദ മൂവി ക്ലിപ്പ്. ശ്രദ്ധിച്ച് കേട്ടോണേ, പിന്നെ ഞാൻ പ്ലേ ചെയ്യില്ല.
4: क्या है तुम्हारा प्लान
5: ആ പെണ്ണിന്റെ കാര്യത്തിലാണോ?
4: എന്താ കാശിന്റെ കാര്യത്തിൽ?
6: കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്.
4: വേണ്ട വേണ്ട വേണ്ട, ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു.
5: അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താ ബോംബെ എന്ന് വണ്ടി എടുത്ത് വരണ്ട, വല്ല കാര്യമുണ്ട്.
2: That's right. അപ്പോൾ ഇതിൽ ഈ ഒരു ഡയലോഗ്സിൽ, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുലിവാൽ കല്യാണത്തിലെ ഒരു സീക്വൻസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതിൽ ആക്ച്വലി സലീമേട്ടൻ്റെ സലീം കുമാർ ഉണ്ട്, കൊച്ചിൻ ഹനീഫയുണ്ട്, അതോടൊപ്പം തന്നെ ഹരീശ് അശോകനും ഉണ്ട്. ഇവർ മൂന്ന് പേരും സംസാരിക്കുന്ന ഈ സീക്വൻസിൽ ഏതാണ് സിനിമ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഒരു ശാരീരിക അവയവത്തെക്കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ ഒരു ഇന്റേണൽ ഓർഗനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അത് എന്താണ് എന്നുള്ളത്, ഏതൊരു അവയവത്തെക്കുറിച്ചാണ് ഈ സംസാരിച്ച സംഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. കൃത്യമായ ഉത്തരങ്ങൾ അയക്കാനുള്ള ഫോർമാറ്റ് 922 space, ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേര് എന്നുള്ളതാണ്. ചോദ്യ നമ്പർ 0585829220 922 space, ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. 0585829220 അധികം ആരും കൃത്യമായിട്ട് നിങ്ങൾ കേട്ടില്ലേ? ആ കേട്ടു കേട്ടു, കേട്ടവരുടെയൊക്കെ മെസ്സേജുകൾ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ് അവയവം എന്നുള്ളത്. അത് ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ക്ലൂ പറയാനാണെങ്കിൽ ഇതൊരു ഇൻറ്റേണൽ ഓർഗണാണ്, കയ്യും കാലും ഒന്നുമല്ല, ഒരു ഇൻറ്റേണൽ ഓർഗണെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ബുദ്ധിക്ക് ഒരു പര്യായമായിട്ട് കണക്കാക്കാറുള്ള ഒരു ഓർഗണെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇത്രയൊക്കെ ക്ലൂസ് എനിക്ക് തരാൻ വേണ്ടി പറ്റും ആരാണ് ഷോർട്ട് ലിസ്റ്റഡ് ആയത് എന്നുള്ളതൊക്കെ വഴിയേ ഞങ്ങൾ അറിയിക്കാം. ആൻഡ് യെസ്, ഈ ഒരു 10-25 ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. സ്വന്തമാക്കാം 9 grams 22 carat gold. ഈ ഒരു ആഘോഷവേളയിൽ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്.
3: Home FM birthday bash with 9 grams of 22 carat gold brought to you by Joya Lucas. Well,
7: one pistol number 16347279.
8: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം
0: കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: Njan kaathirikkum.
8: Yeah! Avar chaadan
0: drishtiya kutka.
3: Movie distributed by Fast Film. Stay tuned to 92.2 FM to win invites.
7: Njan kaathirikkum.
8: Yeah! Avar chaadan

0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
9: You are listening to Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേൾക്കാമോ? ബ്രോട്ട് ടു യു

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ഇന്ത്യയിൽ ഈ ട്രെൻഡുകൾ, പലതരത്തിലുള്ള മീഡിയ ട്രെൻഡുകളാവട്ടെ അല്ലെങ്കിൽ സെലിബ്രിറ്റി ട്രെൻഡുകളാവട്ടെ, ആദ്യം സംഭവിക്കുന്നത് ബോളിവുഡിലാണല്ലോ. ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ നിന്നും സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ നിന്നുമാണ് ബോളിവുഡിലേക്ക് പോകാറുള്ളത് എന്നുണ്ടെങ്കിലും ഇത്തരം പല ട്രെൻഡുകളും, ഇപ്പോൾ ഈ എയർപോർട്ട് ഫോട്ടോഗ്രഫി എന്ന പരിപാടിയൊക്കെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വ്യാപകമാവുന്നത്, അല്ലെങ്കിൽ ഈ പാപ്പരാസി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു വേർഷൻ ആദ്യമായിട്ടൊക്കെ കൊണ്ടുവരുന്നത് ബോളിവുഡിൽ തന്നെയാണ്. അതിനുശേഷമാണ് മറ്റ് ഭാഷകളിലേക്ക്, ഇപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് പോലും നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ട് ഫോട്ടോഗ്രഫിയൊക്കെ ഭയങ്കര സജീവമാണ്. അതായത് ഏതെങ്കിലും ഒരു താരം, ഇപ്പോൾ മമ്മൂക്കിയോ ലാലേട്ടനോ പൃഥ്വിരാജോ ദുൽഖറോ ആൻഡ് ഈവൻ ഒരു ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണെങ്കിൽ പോലും എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് പലതരം സോഷ്യൽ മീഡിയ പേജുകളുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരിക്കും അല്ലേ. അതൊരു പുതിയ സമ്പ്രദായമായിട്ട് മാറി. പക്ഷേ ഇന്ന് ബോളിവുഡിൽ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ശരിക്കും ആക്ടേഴ്സിനെ എല്ലാവരെയും, ഇൻക്ലൂഡിംഗ് ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ, പിന്നെ രൺവീർ സിംഗ്, രൺവീർ കപൂർ, എല്ലാവരെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സംഗതി വേറൊന്നുമല്ല, പെയ്ഡ് ട്രോളിംഗ് എന്ന സമ്പ്രദായമാണ് കേട്ടോ. ബോളിവുഡ് താരങ്ങളുടെ ഇമേജ് തകർക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന പി ആർ കളികളെയാണ് ഈ പെയ്ഡ് ട്രോളിങ്ങിൻ്റെതായിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയ എപ്പോഴും ഇരുതല മൂർച്ചയുള്ളൊരു വാളാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഏറ്റവും തിക്ത ഫലങ്ങൾ, അതിൻ്റെ ഏറ്റവും നെഗറ്റീവ് വശത്തിന് പോലും ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തിക്കൊണ്ട് കുറേയധികം ആളുകൾ, ചില നിക്ഷിപ്ത താല്പര്യധാരികൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ട്രെൻഡും ഈ ഒരു മാർക്കറ്റും ശരിക്കും ബോളിവുഡിൽ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ കുറേ താരങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ അവരുടെ പല ഇൻ്റർവ്യൂസിലും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പറയുന്നത് വേറൊന്നുമല്ല, ബോളിവുഡിലെ തന്നെ താരങ്ങളുടേതായിട്ടുള്ള സിനിമകൾക്ക് പുറമെ അവരുടെ വ്യക്തി ജീവിതവും സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക ആൻഡ് അവരുടെ ഇതായിട്ടുള്ള ആ ഒരു സ്റ്റാർസിൻ്റെയൊക്കെ ഇമേജ് തകർത്തുകൊണ്ട് അവരുടെ ഫാൻസിൻ്റെ എണ്ണം കുറയ്ക്കാനും ആൻഡ് സിനിമ മേഖലയിലെ അവസരങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെയാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കിയിട്ടുള്ള പെയ്ഡ് ട്രോളിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നതെന്നാണ് പറയുന്നത്. പണ്ട് മലയാള സിനിമയെക്കുറിച്ച് ചിലരൊക്കെ അബോധം, മലയാള സിനിമയല്ല പല സിനിമകളെക്കുറിച്ച് അബോധം പറയുമല്ലോ, കാശ് കൊടുത്ത് കൂവിക്കാൻ ആളെ കയറ്റാന്ന് പറയുമല്ലോ, ചില നല്ല സിനിമകളെ കൂവിത്തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ കയറ്റാന്ന് പറയുമല്ലോ. അതിൻ്റെ ഒരു ഓൺലൈൻ പുതിയ സമ്പ്രദായമാണ് ആക്ച്വലി പെയ്ഡ് ട്രോളിങ്ങുകളുടെ രൂപത്തിൽ നടക്കുന്നത്. അത്രേ സ്റ്റാർസിൻ്റെയൊക്കെ സിനിമാ കരിയർ തകർക്കുക എന്നതാണ് ഇത്തരം പെയ്ഡ് ട്രോളിങ്ങിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത്. ട്രോൾ ഫാമിംഗ് എന്ന് തന്നെ, അങ്ങനെ പല ടേമുകൾ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വ്യാജ വാർത്തകളായിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളായിരിക്കാം, ചിലപ്പോൾ അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം, ബീങ് എൻ ഓഡിയൻസ് അല്ലെങ്കിൽ ബീങ് എ സോഷ്യൽ മീഡിയ യൂസർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പലതരം കളികൾ സോഷ്യൽ മീഡിയയുടെ അണിയറയിൽ നടക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷേ നമ്മുടെ ഈ മൃദുല വികാരങ്ങളെ ഹനിക്കുന്ന തരം ഏതെങ്കിലും ഒരു പോസ്റ്റ് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ അതിൽ ഇമോട്ടഡായി നമ്മളതിൻ്റെ കമൻറ്റ് സെഷനിൽ പോയിട്ട് നമ്മുടെ വായി വരുന്നതെല്ലാം വിളിച്ച് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ ചിന്തിക്കുക ഇതിൻ്റെയൊക്കെ പിറകിൽ വലിയ വലിയ കളികളുണ്ട്. സോ അതിനൊന്നും വേണ്ടിയിട്ട് സമയം കളയാതിരിക്കുക. സി വാട്ട് എവർ ദ കണ്ടന്റ് യു ആർ സീയിങ്, ഇറ്റ്സ് ജസ്റ്റ് അനദർ ഗെയിം, ഇറ്റ്സ് ജസ്റ്റ് അനദർ ബിസിനസ്. ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ ഉദ്ധരിച്ച് നന്നാക്കാൻ വേണ്ടി മാത്രമായിട്ട് ആരും അങ്ങനെ അങ്ങ് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നവർ ഒരു 5-10% മാത്രമായിരിക്കും എന്നെപ്പോലെ. അയ്യോടാ അയ്യോടാ, ഇല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്, നമ്മുടെ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് ചെയ്യുകയാണെങ്കിൽ ആ റീച്ചിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള കൊളാബറേഷൻസ് വരും. ആ ഒരു കൊളാബറേഷൻസിൽ നിന്ന് നമുക്കൊരു വരുമാനം വരും. അതുപോലെ തന്നെ മറ്റ് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബിൻ്റെ ഒരു റവന്യൂ സിസ്റ്റം ഉണ്ട്, അതൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും അതിലുള്ള ഒരു പ്രതീക്ഷയും ആൻഡ് അത്തരത്തിലൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി ഓഫ് ആളുകളും കോണ്ടന്റ് ക്രിയേഷൻസിലേക്കൊക്കെ കടന്നു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കണ്ടന്റിനെ ഭയങ്കരമായിട്ട് വിലയിരുത്തി അതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കമൻറ്റ് സെഷനിൽ പോയിട്ട് നല്ലൊരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതി പറയുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡ്സിൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ വെറുപ്പ് കൊണ്ടുവന്ന് അത് ഇടാനുള്ള ഒരിടമായിട്ട് കമൻറ്റ് ബോക്സുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, വി ആർ ഓൾ ബീയിങ് പാർട്ട് ഓഫ് സംവൺ അതേഴ്സ് ഗെയിം. നമ്മളങ്ങനെ മറ്റൊരുത്തൻ്റെ ഗെയിമിൽ കളിപ്പാവളായിട്ട് നിന്ന് കൊടുക്കേണ്ട ആളുകളല്ലോ. അതുകൊണ്ട് തന്നെ അതിനൊന്നും സമയം കൊടുക്കാതിരിക്കുക, ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയും മാത്രം സ്പ്രെഡ് ചെയ്യുക. അപ്പം നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഓടി തിരിച്ച് വരാം. ആസുവാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
11: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മളിവിടെ യു എയിലേക്ക് എത്തുന്ന ഏതൊരാളും പ്രവാസത്തിന്റെ ആദ്യത്തെ വർഷങ്ങളിൽ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, സ്വന്തമായിട്ടല്ല ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തം പേരിലേക്ക് എടുക്കണം എന്നുള്ളതല്ലേ. നാട്ടിലുള്ളവർ പോലും പലപ്പോഴും പറയാറുണ്ട് യു എയിലെ റോഡുകളുടെ ഒരു മനോഹാരിതയെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഷേഖ് സായദ് റോഡിന്റെ ആ ഒരു ഷേഖ് സായദ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം നമ്മൾ രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ആകാശം മുട്ടി നിൽക്കുന്ന ആ ഒരു കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലിലുള്ള ഹാപ്പിനെസ് തരുന്ന ഒരു സംഗതി തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും അധികം ആ ഒരു സന്തോഷം കിട്ടുന്നതല്ലേ. എനിക്കത് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം എനിക്ക് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഇതുവരെയും അതിന് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിയിട്ടില്ലാത്ത ഒരാളാണ്. എനിക്കറിയില്ല, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഡംബായി പോകുമല്ലോ. എനിവേ, എന്തായാലും ഇവിടെ വരുന്നവർ പ്രത്യേകിച്ചും അത് ലൈസൻസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനമോടിക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് വലിയൊരു തൊഴിലവസരങ്ങൾ നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നതും തീർച്ചയായിട്ടും ഈ ഒരു ലൈസൻസിന്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര മാത്രം ഈസി ആയിട്ട് നടക്കുന്നൊരു കാര്യം ആയിരിക്കില്ല, കാരണം ഫിനാൻഷ്യലി അതിന് വേണ്ടിയിട്ട് നമ്മൾ സൗണ്ട് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽമറായ റെന്റേക്കാസ് പോലെയുള്ള ഏറ്റവും വിശ്വസനീയമായ, കഴിഞ്ഞ 35 വർഷത്തിലേറെയായി ഇവിടെ ഏറ്റവും മികച്ച കാറുകൾ കൊടുക്കുന്ന ഒരു ഏജൻസിയുടെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും അൽമറായ ഈ 35 വർഷമായി 1300 വാഹനങ്ങളുമായിട്ട് വിജയകരമായി അവരുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഒന്നാം വാർഷികം ഹോം ഓഫ് എം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് അവരൊരു കിഡിലൻ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അൽമറായ സ്പേസ് നിങ്ങളുടെ പേര്, അൽമറായ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആൻഡ് മെയിൻലി അതാണ് ഏറ്റവും വലിയ ബമ്പർ സമ്മാനം. അതോടൊപ്പം കുറച്ച് പേർക്ക് ഓരോ ആഴ്ച വെച്ചിട്ട് ഓരോ വാഹനം കൈകളിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ വിത്തൗട്ട് എനി കോസ്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു വാഹനം വരുന്നതായിരിക്കും കേട്ടോ. വിത്ത് ഓൾ ദ സർവീസസ്, അതായത് ഇവരുടെ ഒരു സർവീസ് സെക്ഷനെ കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ക്ലേശമോ നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ റെന്റിന് കാർ എടുത്തതിന് ശേഷം വിത്തിൻ 30-45 നമ്മുടെ അടുക്കലേക്ക് ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ്സുകൾ എത്തിയിരിക്കും. 24 hours ആക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസും എല്ലാമായിട്ട് എല്ലാ തരത്തിലും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഇടം തന്നെയാണ്. സോ അവരുടെ 1 month ഒരു ഫ്രീ കാർ സബ്സ്ക്രിപ്ഷൻ, അതോടൊപ്പം ഓരോ ആഴ്ച വീതമുള്ള സബ്സ്ക്രിപ്ഷൻസുമായിട്ട് നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അൽമറായ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് കൂടുതൽ നേതാക്കൾ രംഗത്ത്. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണം, പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്ന് പ്രവർത്തകരോട് കാന്തപുരം. കേരളം പിഎംശ്രീയുടെ ഭാഗമാകണം, വീണ്ടും കത്തയക്കാൻ കേന്ദ്രം. വിജയത്തിന്റെ ഭ്രമണപഥത്തിൽ തിരിച്ചെത്തി ISRO. എയർ ഇന്ത്യ വിമാനാപകടം, ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തൽ. വീണ്ടും വിജയം കണ്ട് CJP പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJPയുടെ പ്രതിഷേധം വീണ്ടും വിജയം കണ്ടു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയുടെ പിതാവിനെ ആക്രമിച്ചെന്ന് വെളിപ്പെടുത്തിയ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് 72 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ആക്രമിക്കപ്പെട്ടയാളുടെ മകളുടെ അഭിഭാഷകൻ പറഞ്ഞു. CJP പ്രവർത്തകയായ നിഷുവിന്റെ പിതാവ് സഞ്ജയ് കുമാറിന്റെ തല പ്രതിഷേധത്തിനിടെ അടിച്ചുപൊട്ടിച്ചത് താനാണെന്നും വധശ്രമക്കേസ് ചുമത്തേണ്ട കുറ്റമായിട്ടും താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടുവെന്നും ഇൻഫ്ലുവൻസർ എന്നവകാശപ്പെടുന്ന സ്വതന്ത്ര ഭരദ്വാജ് എന്നൊരാൾ വീഡിയോയിലൂടെ അവകാശമുന്നയിച്ചിരുന്നു. നിഷുവിനെതിരായ ഓൺലൈൻ ആക്രമണത്തിൽ പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളി കുറ്റം പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യത്തിലും CJPയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു CJP പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉപരോധം നടത്തിയത്. CJP നേതാക്കളായ അഭിജിത് ദീപ് കെ, സൌരവ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും രണ്ടുദിന പരിശീലനം നടക്കുന്ന IIM കോഴിക്കോടിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി PSC റാങ്ക് ഹോൾഡർമാർ. 2023 റാങ്ക് ലിസ്റ്റ് നീട്ടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് HSA HST ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഇറ്റലിയുടെ രണ്ടാം ലോക യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാരെന്ന റെക്കോർഡ് നേട്ടം ഇനി ജോർജിയ മെലോണിയുടെ വലതുപക്ഷ സർക്കാരിന് സ്വന്തം. മെലോണിയുടെ നേട്ടത്തിൽ അഭിനന്ദനവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലോണിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി, ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിൽ അവരുടെ സൌഹൃദം പ്രധാന പങ്കുവഹിച്ചതായും വ്യക്തമാക്കി. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥി, സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് അശ്ലീല രീതിയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം വർഷ BBA വിദ്യാർത്ഥി VS ശ്രീഹരിക്ക് മറ്റ് കൂട്ടാളികൾ ഉള്ളതായി സംശയമുണ്ടെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സംശയം ഉന്നയിക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ശ്രീഹരിയുടെ ഫോണിൽ നിന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദങ്ങൾക്കിടയാക്കിയിരിക്കെ അനുയായികൾക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സന്ദേശം. നിക്ഷിപ്ത താൽപര്യങ്ങൾ തിരിച്ചറിയണമെന്നും പ്രകോപനങ്ങൾക്ക് വശംവദരാകാൻ പാടില്ലെന്നും കാന്തപുരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. ആത്മീയ ചർച്ചകളെ ബോധപൂർവം വിവാദങ്ങളിലേക്കും വിഭാഗീയതയിലേക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അറിവന്വേഷണങ്ങളെ അട്ടിമറിച്ച് സമൂഹത്തിൽ ഭിന്നത വളർത്താനുള്ള ദുഷ്ലാക്കുകളെ തികഞ്ഞ ജാഗ്രതയോടെ വേണം സമീപിക്കാനുമെന്നും കാന്തപുരം വ്യക്തമാക്കി. കേരളത്തിലെ കുടുംബങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആരംഭിച്ചതെന്ന് CPI നേതാവ് PJ രാജൻ. കേരളത്തിന്റെ തെരുവുകളിൽ നേരത്തെ പ്രധാനമായും ചതയദിന ഘോഷയാത്രകളാണ് ഉണ്ടായിരുന്നതെന്നും ജയരാജൻ. ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടക്കുന്ന ഘോഷയാത്രകൾക്ക് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് PJ രാജന്റെ ആരോപണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ഒഡീഷയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ 300 താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ക്യാപ്റ്റൻ ലഹരിമരുന്ന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതീവ ഗുരുതരമായ കാര്യമാണെന്നും DGCA ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കാന്തപുരത്തിന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ല മതശാസനയെന്നും ബൃന്ദ കാരാട്ട്. മതവിശ്വാസികളോട് മാത്രമാണ് പ്രസ്താവന എന്ന കാന്തപുരം വിഭാഗം നേതാക്കളുടെ ന്യായീകരണവും ബൃന്ദ കാരാട്ട് തള്ളി. സ്ത്രീകളെ സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വിവാദ പ്രസ്താവനയെ വിമർശിച്ച് സിപിഎം നേതാവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ, കാന്തപുരത്തിന്റേത് ഇന്ത്യയിലിരുന്ന് നടത്തേണ്ട പ്രസ്താവനയല്ല, പൊതുസമൂഹത്തിന് അത് ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥർ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് അംഗീകരിക്കാൻ കാന്തപുരം തയ്യാറാകണം. കാന്തപുരം ഭരണഘടന അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും എ എൻ ഷംസീർ. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പള്ളിയോട സേവാസംഘത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ജയകുമാർ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. ഉപരാഷ്ട്രപതി എത്തിയ ഉത്രട്ടാതി ജലമേളയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൌകര്യം കൊണ്ടാണ് അഷ്ടമിരോഹിണി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ജയകുമാറിന്റെ വിശദീകരണം. കേരളം പി എം ശ്രീയുടെ ഭാഗമാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രം കത്തയക്കും. ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എസ് എസ് കെ ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത്. ആർ ടി പദ്ധതി ഒഴികെയുള്ള എസ് എസ് കെ ഫണ്ടുകൾക്ക് പി എം ശ്രീ നിർബന്ധമാക്കുകയാണ് കേന്ദ്രം. പി എം ശ്രീ പദ്ധതിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പ്. പദ്ധതി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാതെ സർക്കാർ. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏർപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. പി എം ശ്രീ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസിലും ഉയർന്ന എതിർപ്പുകൾ നിർണായകമാണ്. ജി എസ് എൽ വി എഫ് സെവന്റീൻ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. ഏഴുമാസത്തെ ഇടവേളയ്ക്കും കഴിഞ്ഞ രണ്ട് ദൌത്യങ്ങളിലുണ്ടായ സാങ്കേതിക തിരിച്ചടികൾക്കും ശേഷം ഐ എസ് ആർ ഒ വിജയവഴിയിൽ തിരിച്ചെത്തി. ജി സാറ്റ് വണ്ണെ വിക്ഷേപണം വിജയകരം. ജി എസ് എൽ വി എഫ് സെവന്റീൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ജിയോ സിങ്ക്രണൈസ് ഭ്രമണ പഥത്തിൽ നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ഇന്ത്യയുടെ ആദ്യ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ജി സാറ്റ് വണ്ണെ. നീണ്ട ഏഴുമാസത്തെ കൃത്യമായ തിരുത്തലുകളും നിരന്തരമായ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് സെവന്റീൻ കുതിച്ചുയർന്നപ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയായി. ഐ എസ് ആർ ഒയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ബഹിരാകാശ മേഖലയിലെ മികവ്, നൂതന സാങ്കേതികവിദ്യ എന്നിവയുടെ തെളിവാണിത്. ഐ എസ് ആർ ഒയും ഇന്ത്യൻ വ്യവസായ മേഖലയുമായുള്ള വളർന്നുവരുന്ന സഹകരണം അനിവാര്യമാണെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് കൂടുതൽ ശക്തിയും വ്യാപ്തിയും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പാലായിൽ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. പരാതികളിൽ വാദം കേൾക്കുന്നതിനായി ഈ മാസം 22-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. കോൺഗ്രസ് വിട്ട 4 വിമത കൌൺസിലർമാർക്കാണ് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ത്യയിൽ ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കും. നവംബർ 10-ന് ബിലോങ്ങിംഗ് എ ജേണി ഓഫ് ലവ് എന്ന പുസ്തകം പുറത്തിറങ്ങുമെന്ന് ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. നേരത്തെ പെൻഗ്വിൻ ഹൌസ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില ഭാഗങ്ങൾ മാറ്റാൻ സോണിയാഗാന്ധി വിസമ്മതിച്ച സാഹചര്യത്തിലാണ് പെൻഗ്വിൻ ഹൌസ് പിന്മാറിയത് എന്നായിരുന്നു റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എണ്ണ വാങ്ങുന്നത് നിർത്തിയതുകൊണ്ട് യുദ്ധം തീരില്ലെന്ന് ജയശങ്കർ. യുക്രൈനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം തീർക്കാൻ ഇന്ത്യയ്ക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് എസ് ജയശങ്കറും ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിൽക്കെ ഇറാനെതിരെ എല്ലാ നടപടികളും പരിഗണനയിലുണ്ടെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ടെഹ്റാൻ അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ യുഎസ് ആക്രമണങ്ങൾക്ക് ഇതുവരെ കാണാത്തതും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ ദുരന്തം. 10-ാം നാൾ രണ്ട് തൊഴിലാളികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ നിന്നാണ് രണ്ട് തൊഴിലാളികളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. നേപ്പാളിലെ വിവിധ തുരങ്കങ്ങളിൽ നിർമ്മാണ തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ടാകാം എന്ന സംശയത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിയത്. നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 1,300 മുകളിൽ. കാണാതായവരുടെ എണ്ണം 5,000 നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യു എയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ചും ഈ ഡയറക്ട് ടു ദ കസ്റ്റമർ ബി ടു സി കമ്പനീസ് ഒക്കെ റൺ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 24 hours അനൗൺസ്മെന്റ് നമ്മുടെ യു എയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതോറിറ്റീസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. യു എയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരാണെങ്കിൽ വളരെ കർശനമായിട്ടുള്ള നിയമ നടപടി നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. യു എയിലെ വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. വ്യാജമായിട്ടുള്ളതോ അല്ലെങ്കിൽ മായം ചേർത്തതോ സുരക്ഷിതമല്ലാത്തതോ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് സുരക്ഷിതമല്ലാത്തതോ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും പിൻവലിക്കാൻ വേണ്ടിയിട്ട് വിതരണക്കാർക്ക്, അതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആൻഡ് ഇത്തരത്തിൽ സെല്ല് ചെയ്യുന്നവർക്കൊക്കെ 24 hours മാത്രം സമയം കൊടുത്തിട്ടുണ്ട്. ഉൽപ്പന്നം അപകടകരമാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ, എവിടെ നിന്നെങ്കിലും ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരിക്കും. നടപടി വൈകുകയാണെങ്കിൽ അധികൃതർ നേരിട്ട് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും. ഇതിനായി വരുന്ന ചെലവ് വ്യാപാരികളിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ അപകടകരമാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ 24 hours കാത്തിരിക്കാതെ ഉടനെ തന്നെ വിപണിയിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ പലതരം ടെസ്റ്റുകളും പലതരം വാർത്തകളും വരുന്ന സമയത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക അത്തരത്തിൽ ഏതെങ്കിലും ഒക്കെ. ഇപ്പോൾ റീസെന്റ്ലി ഈ കായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്നത് പലരും കേട്ട് കാണും, പല ബ്രാൻഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പിൻവലിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ, ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് പൊതു അറിയിപ്പ് നമ്മുടെ നാട്ടിലെ അതോറിറ്റീസിൻ്റെ എല്ലാം തന്നെ വെബ്സൈറ്റുകളിലും ന്യൂസ് പോർട്ടൽസിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനടി തന്നെ നിങ്ങൾ അത് റിമൂവ് ചെയ്തിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും പലതരം തിരക്കുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊരു സംരംഭകരായി മാറിയിട്ട് അതിൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ നമ്മൾ വ്യാപൃതരാകുന്ന സമയത്ത് ഇത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് വിട്ടുപോകരുത്. അത്രയും കർശനമായിട്ട് ഉപഭോക്തൃ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് യു എഇ. മറന്നുപോകരുത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
1: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: You are listening to Home 92.2 FM. Home is a feeling.

കഴിഞ്ഞ വർഷം റിലീസായിട്ടുണ്ടായിരുന്ന കല്യാണി പ്രിയദർശന്റെ ലോക എന്ന സിനിമ, ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, വായനയിലേക്കൊക്കെ കുറച്ചധികം താല്പര്യമുള്ളവരാണെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് സജസ്റ്റ് ചെയ്യട്ടെ. യൂഷ്വലി ഞാൻ അങ്ങനെ ബുക്കൊന്നും ഇവിടെ സജസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഈ സീരീസ് ഓഫ് ബുക്സിനെ കുറിച്ചിട്ട് ഞാൻ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം എനിക്ക് വായിച്ചിട്ട് ശരിക്കും ഒരു 10 സിനിമ കണ്ട ഫീൽ. നമ്മളിപ്പോൾ ഹാരി പോട്ടർ സീരീസിൽ വരുന്ന സിനിമകൾ അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു സീരീസോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് തന്നൊരു പുസ്തക സീരീസാണ് കാന്തമല്ല ചരിതം എന്ന് പറയുന്ന പുസ്തകങ്ങൾ. എം സി വിഷ്ണു എന്ന എഴുത്തുകാരനാണ് ഇത് രചിച്ചിരിക്കുന്നത്. അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു മലയാളം അഡ്വഞ്ചർ ആൻഡ് ഏറ്റവും തികച്ച ത്രോൺസിന്റെ ഒരു സീരീസോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് തന്നൊരു പുസ്തക സീരീസാണ് കാന്തമല്ല ചരിതം എന്ന് പറയുന്ന പുസ്തകങ്ങൾ. എം സി വിഷ്ണു എന്ന എഴുത്തുകാരനാണ് ഇത്

0: അതേ എഫക്റ്റിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തക പരമ്പരയാണ്. അപ്പോൾ പുരാതനമായിട്ടുള്ള കുറേയധികം രഹസ്യങ്ങളും നിധികളും ഒക്കെ തേടിയിട്ടുള്ള സാഹസിക യാത്രകളാണ് ഈ ഒരു നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ചരിത്രമായിട്ടുള്ള പല സംഭവങ്ങളെയും ആൻഡ് അതിൻ്റെ കുറച്ച് ഇമാജിനേഷൻസും ഭാവനയെല്ലാം കലർത്തിക്കൊണ്ടുള്ള ആൻഡ് വളരെ വേഗത്തിൽ വായിച്ചു വെച്ച് പോകുന്നത്, ഒട്ടും തന്നെ ലാഗ് ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അഖിനാഥൻ്റെ നിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് എഡിഷൻ ഉണ്ട്, ആദ്യത്തെ അധ്യായം അതാണ്. അതിനുശേഷം അരോൾക്കാടിൻ്റെ രഹസ്യം എന്ന് പറയുന്നുള്ള രണ്ടാമത്തെ പുസ്തകമാണ്. ഞാനിത് രണ്ടും വായിച്ചു. മൂന്നാമത്തെ യുദ്ധകാന്ഡം എന്നൊരു പുസ്തകം കൂടിയുണ്ട്, ഇത് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്രൈം അഡ്വഞ്ചർ കൈൻഡ് ഓഫ് ലോക സിനിമ പോലെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചോളൂ. ട്രസ്റ്റ് മീ ഗൈസ്, ശരിക്കും ലോക സിനിമ കണ്ട സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ഹൈ ഉണ്ടല്ലോ, അതിനൊക്കെ അപ്പുറത്തേക്കൊരു സംഗതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം കാണുന്ന സമയത്ത്, നിങ്ങൾ ഭാവനയിൽ ആ കഥാപാത്രങ്ങളെ കഥാപരിസരങ്ങൾ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മറക്കണ്ട, കാന്തമല ചരിതം ബൈ എം സി വിഷ്ണു. അപ്പോൾ നാട്ടിൽ എല്ലാ പുസ്തക സ്റ്റോളുകളിലും അവൈലബിൾ ആണ്, കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തക പരമ്പരയാണത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. September 11 GCC റിലീസിനെത്തുന്നു. ആശ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
10: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
11: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
12: You are listening to Home 92.2 FM. Home is a feeling.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.
8: You are listening

ഓൾ റൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ആം ഗെയിം കാണാൻ വേണ്ടി പോണം കേട്ടോ. ഞാൻ പോയിട്ട് കാണട്ടെ. നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ തന്നെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. 100% ഐ എം ഷോർ അബൌട്ട് ദറ്റ് വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാവരും പോകൂ, പോയി കാണൂ, കണ്ട് ആസ്വദിക്കൂ. ആൻഡ് തിങ്കളാഴ്ച വരുന്ന സമയത്ത് പടം എങ്ങനെയുണ്ടെന്ന് പറയൂ, ഞാനും പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്നലെ കാണണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇന്നലെ പറ്റിയില്ല, കുറച്ചധികം തിരക്കുകളും ആൻഡ് അതൊക്കെ പരിപാടികളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോകണം. നേരെ പോയിട്ട് പടം കണ്ടിട്ട് ഞാനും വന്നിട്ട് എൻ്റെ അഭിപ്രായം എന്തായാലും തിങ്കളാഴ്ച അറിയിക്കാം കേട്ടോ. ആൻഡ് യെസ്, പോകുന്നതിന് മുൻപേ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്ത ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കാണുകയുണ്ടായി. പക്ഷെ അത് തന്നിട്ടുണ്ടായിരുന്ന ഒരു റിയലൈസേഷൻ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെള്ളിടി വിട്ടിയ പോലെ ഒന്നായിരുന്നു കേട്ടോ. അതായത്, നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെ നമ്മൾ ഇതിനോടകം അവസാനമായി കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാണ് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളെ നമ്മൾ ഇതിനോടകം അവസാനമായി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അന്ന് അല്ലെങ്കിൽ ഇന്നും നമ്മളത് അവസാനമായിട്ടാണ് കണ്ടതെന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് ലൈഫ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ച് തന്നെയായിരുന്നു. നമ്മളൊരിക്കലും ഒരു വെള്ളിയാഴ്ച ദിവസം വീക്കെൻഡിൻ്റെ വൈബിൽ പോകുന്ന സമയത്ത് സാധാരണയിൽ നമ്മളിങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കാറില്ല. പക്ഷേ ദാറ്റ്സ് ദ ഫാക്റ്റ് അല്ലേ. ചില സമയത്ത് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ്. കാരണം എൻ്റെ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി റിലേറ്റബിളാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല വ്യക്തികളെയും അല്ലെങ്കിൽ പല നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ചില മുഖങ്ങൾ, അതിപ്പോൾ നാട്ടിൽ തന്നെയുള്ള നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പലതരമായിരിക്കും, അവരെയൊക്കെ കണ്ടുപിരിയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കില്ല ഇത് നമ്മൾ തമ്മിലുള്ള അവസാന മീറ്റിംഗ് ആണെന്നുള്ളൊരു കാര്യമല്ലേ. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് ഫാക്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഗ്രാൻഡ് മദറിനെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് ലാസ്റ്റ് തവണ മീറ്റ് ചെയ്ത് സംസാരിച്ച് കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ദാറ്റ് ഐ എം മീറ്റിംഗ് ഹെർ എന്നുള്ളത്. അപ്പം ലൈഫ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിമിഷങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ചുറ്റുള്ളവരോട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏതൊരു വ്യക്തിയുടെ മനസ്സിൽ ഒരു കളങ്കം അവശേഷിപ്പിച്ച് തിരിച്ചു പോരാതെ ഏതൊരു മീറ്റിങ്ങിൻ്റെയും ഒടുക്കത്തിൽ നമ്മൾ പരിചയമുള്ളവരാണെങ്കിലും ആദ്യമായി പരിചയപ്പെടുന്നവരാണെങ്കിലും കുറച്ച് കാലത്ത് മാത്രം പരിചയമുള്ളവരാണെങ്കിലും ഒക്കെ തന്നെയും അവരുടെ മനസ്സിൽ നമ്മുടെ ഒരു ഇമേജ്, നമ്മളുടെ ആ ഒരു അവസാന മീറ്റിങ്ങിൻ്റെ ഓർമ്മ അതെപ്പോഴും നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെയാണ് കേട്ടോ, അതൊക്കെ വിട്ടേക്ക്, ഈ പറഞ്ഞെല്ലാം വിട്ടേക്ക്. ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളും നിരവധി സമ്മാനങ്ങളാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഗോൾഡിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ എയർ ടിക്കറ്റ് ഉണ്ട്, ആൻഡ് പിന്നെ ഐഫോൺ ഉണ്ട്, പിന്നെ അൽമറായ കാസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം തിങ്കളാഴ്ച മുതൽ വീണ്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കേട്ടുകൊണ്ടിരുന്ന മാത്രം പോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് ഈ സമ്മാനം എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം കേട്ടോ. അപ്പോൾ കീപ് ലിസണിങ് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമാണ് കേട്ടുകൊണ്ടിരുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പുലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലേ?
5: ട്യൂൺ ചെയ്യല്ലേ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
7: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
8: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
9: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
13: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
14: ജോയ് ആലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
15: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
14: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾ

0: ഒരുമിക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ്, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കനോ LED സൊല്യൂഷൻസ്.
3: You are listening to Home.

0: ஜோடி. You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by Akbar Travels, Almaraya Car Rentals and Volcano LED Solutions.